ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 5 മണി കഴിഞ്ഞ് 53:22, 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഠം 10, കൊല്ലവർഷം 1201 മിഥുനം 17, 2026 ജൂലൈ 1 ബുധനാഴ്ച.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജുബില ഇ പി.
2: നമ്മുടെ വാക്കുകൾ അതിശക്തമായ ആയുധമാണ്. വാക്കുകൾക്ക് വെടിയുണ്ടയേക്കാൾ മനുഷ്യനെ മുറിവേൽപ്പിക്കാനും ഒരുവനെ ദുഃഖസാഗരത്തിൽ താഴ്ത്താനും പ്രകോപിപ്പിക്കാനും അരിശപ്പെടുത്താനും തകർക്കാനും കഴിയും. എന്നാൽ നാം ഒരാളെ ഇടിച്ചു താഴ്ത്തി ചിത്രീകരിക്കുന്നതിലൂടെ യാതൊരു നന്മയും ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ദുഷ്ടവാക്കുപയോഗിച്ച് അപരനെ കൊച്ചാക്കിയതുകൊണ്ട് എന്തെങ്കിലും ആനന്ദമുണ്ടായാലും അതൊരിക്കലും നിലനിൽക്കുകയില്ല. നമ്മൾ തൊടുത്ത അമ്പുകൾ പതിയെ വന്ന് നമ്മെ വേട്ടയാടുകയും ചെയ്യും. ഒരുവന്റെ ആത്മവീര്യത്തെ കെടുത്തിക്കളയുന്ന വാക്കും പ്രയോഗവും പരമാവധി ഒഴിവാക്കുക. അത് നമ്മുടെ തന്നെ നാശത്തിനാണ്. മറ്റുള്ളവരെ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ കൊണ്ട് ഒരുവനെ വളർത്താൻ എപ്പോഴും ശ്രമിക്കുകയാണ് വേണ്ടത്. അതായത്, വാക്കുകൾ കൊണ്ട് നന്മ ചെയ്യുക. നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴി മറ്റാരെയെങ്കിലും സന്തോഷിപ്പിക്കുകയാണ് എന്ന് മാർക്ക് ട്വെയിൻ പറയുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ അവരെ സഹായിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ അത് നമ്മുടെ പ്രശ്നങ്ങളെ കൂടി ലഘൂകരിക്കാനിടയാകുന്നു. ഒരുവനെ സമാധാനിപ്പിക്കുമ്പോൾ ആ വാക്കുകൾ നമ്മുടെ ചിന്തയെ കൂടി ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതായത്, മനസ്സിൽ പ്രത്യാശയും ആനന്ദവും നിറഞ്ഞാൽ അത് അപരനിലേക്കും ഒഴുകുമെന്നർത്ഥം. മനസ്സിലെ വിചാരമെന്തോ അതാണല്ലോ വാക്കുകളിലൂടെ പ്രകാശിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ നിഷേധാത്മകതയും പകയും വെറുപ്പും കോപവും നിറഞ്ഞു നിന്നാൽ അത് അങ്ങനെ തന്നെ മറ്റുള്ളവരിലേക്കും ഒഴുകും. അതിനാൽ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി ക്രിയാത്മക വിചാരങ്ങൾ മറ്റുള്ളവർക്ക് പകരുക. നല്ല കാര്യങ്ങൾ

0: മറ്റുള്ളവർക്ക് പകർന്നേകുമ്പോൾ അത് നമ്മെ കുറെ കൂടി ശക്തിപ്പെടുത്തുകയും പോസിറ്റീവായി മാറാൻ സഹായിക്കുകയും ചെയ്യും. ഒരിക്കൽ ഗ്രാമകവാടത്തിന് മുൻപിലിരുന്ന ഒരു വൃദ്ധനോട് അപരിചിതനായ സഞ്ചാരി ചോദിച്ചു, താങ്കളുടെ ഗ്രാമത്തിലുള്ളവർ എത്രക്കാരാണ്? വൃദ്ധൻ ഇതേ ചോദ്യം തന്നെ സഞ്ചാരിയോടും തിരിച്ചു ചോദിച്ചു. അവർ ക്രൂരരും സംസ്കാരശൂന്യരുമാണ്, അയാൾ മറുപടി നൽകി. വൃദ്ധൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, അതേ തരക്കാരാണ് ഇവിടെയുമുള്ളത്. സഞ്ചാരി യാത്ര തുടർന്നു. കുറച്ചു സമയത്തിന് ശേഷം മറ്റൊരാൾ ആ വഴി വന്നു. അയാളും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. വൃദ്ധൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവരോ? അവർ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമാണ് എന്ന് അയാൾ മറുപടി പറഞ്ഞു. വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെയുള്ളവരും അതേ തരക്കാരാണ്. നോക്കൂ, ഒരുവൻ എന്തായിരിക്കുന്നുവോ അതേ തരത്തിലുള്ളവരെ ആയിരിക്കും കണ്ടെത്തുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും പരദൂഷണം നടത്തുകയും ചെയ്യുന്നവർ അങ്ങനെയുള്ളവരുടെ സൗഹൃദം തേടുന്നു. മറ്റുള്ളവരെ സ്നേഹിച്ച് സഹാനുഭൂതിയോടെ വീക്ഷിക്കുന്നവർ തങ്ങളുടെ കൂട്ടരെ കണ്ടെത്തുന്നു. നാം എന്താണോ കൊടുക്കുന്നത് അതുതന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത്, വിതയ്ക്കുന്നതാണ് നാം കൊയ്യുന്നത്. അതിനാൽ വാക്കുകൾ നല്ല വിത്തുകളാകട്ടെ. നന്മയുള്ള വാക്കുകൾ കൊണ്ട് അപരന്റെ മനസ്സിനെ തേജോമയമാക്കുക.
1: ജുബില EP തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇന്നു മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാതവന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജക ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം സ്മൃതി സാക്ഷ്യം, 7:15 ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ അപൂർവഗാനം, സഹപ്രായോജക വെനീഷ്യ ബാത്വേസ്, 7:20 സൈമൺസ് ഹൈ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജിക GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ,

7:45 കേൾക്കാം. സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി ആർട്ട് കഫേ. 8:45 കണ്ണങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 കേൾക്കാം ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:30 വാർത്താജാലകം. 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 വൈകിട്ട് 3:02 യോ ചോയ്സ്. 12:02 7:02 എവർഗ്രീൻ ഡ്യുയറ്റ്സ്. 1:02 കേൾക്കാം ഗാനോത്സവം. 2:15 തുടർനാടകം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 4:00 മ്യൂസിക് മിക്സ്. 4:30 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 4:45 ഞാറ്റുവേല. 5:02 കോളിവുഡ് ഹിറ്റ്സ്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: നിങ്ങൾ കേട്ടത് വി ടി കുമാരൻ എഴുതിയ ചുവന്ന പൂവ് എന്ന കവിത. ആലപിച്ചത് വി ടി മുരളി.
1: കാവ്യാഞ്ജലി.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
4: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം. ജ്വാല എന്ന ചിത്രത്തിൽ യേശുദാസും വസന്തയും പാടിയത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്തയ്ക്ക് സ്മൃതി മുദ്രത്തിൽ കേൾക്കാം. അടിമകൾ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ഗാനശില്പികൾ വയലാർ ജി ദേവരാജൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ്റെ സംഗീതം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ അറിയാം കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന ചില പ്രധാന പരിപാടികളെക്കുറിച്ച്. ടൗൺ ഹാളിൽ കുഞ്ഞുണ്ണി മാഷ് വിദ്യാഭ്യാസ പുരസ്കാരം വിദ്യാർത്ഥികളെ ആദരിക്കൽ 9 മണിക്ക്. ഗാന്ധിഗൃഹത്തിൽ കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ടിന് പിന്തുണ പ്രഖ്യാപനം, ഉദ്ഘാടനം 9:30. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം അങ്കണത്തിൽ സർവോദയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേലാമേള പ്രദർശനം 10 മണി മുതൽ. പ്ലാനറ്റേറിയത്തിൽ ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും പ്രദർശനം 10 മണിക്ക്. എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ സുവർണ ജൂബിലി ആഘോഷം, ഉദ്ഘാടനം പോലീസ് കമ്മീഷണർ എ പി ഷൌക്കത്ത് അലി 11:30. ലഹരി വിരുദ്ധ മാസ് റൺ ഫ്ളാഗ് ഓഫ് ഡി സി പി പദം സിംഗ് 10 മണിക്കും നിർവഹിക്കുന്നു. പള്ളിപ്പാട്ട് അയ്യപ്പക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം, പുനഃപ്രതിഷ്ഠാ ദിനോത്സവം, ഉദ്ഘാടനം 4:30.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
10: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിൻ്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിൻ്റെയും ഏകോപനത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന

ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിൻ്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിൻ്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിൻ്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കും.

0: എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിൻ്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെൻറ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിൻ്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെൻറ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖം മൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവേ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശിയാക്കിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമേൽ വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53rd മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാളണ്ട് തന്നെ. 1 ഗോൾ നേടുകയും 1 ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86rd മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാളണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
0: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. 2nd സെമി ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൗണ്ടിലാണ് ഉദ്ഘാടന മത്സരം. 2nd ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3rd ഈ മാസം 7 നോട്ടിംഗ്ഹാമിലും 4th 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്.

0: 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപാ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ ഒരാഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക OP പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OPയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൗകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 185171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. മൂന്നാം ദിനമായ ഇന്നലെ 8830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: പരിസൻസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.

0: പരി സൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ദേശീയ ഓഹരി വിപണികളായ ബി എസ് സി സെൻസെക്സ്, നിഫ്റ്റി എന്നിവ നഷ്ടത്തിലായിരുന്നു ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 249 പോയിന്റ് കുറഞ്ഞ് 76,478, നിഫ്റ്റി 80 പോയിന്റ് കുറഞ്ഞ് 23,865. സ്വർണം വിപണിയിൽ ഗ്രാമിന് 13,020 രൂപ, പവന് 104,160 രൂപ, വെള്ളി കിലോ 331,700 രൂപ.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
4: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
4: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

പഴയകാല മലയാള സിനിമാ ഗാനങ്ങളുടെ ഭാവവും മാധുര്യവും പുനഃസൃഷ്ടിച്ച ഒരു റെട്രോ മെലഡിയാണ് ഇന്നത്തെ ഗാനം. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാർ പാടിയ ഈ ഗാനം അവർക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള 2012 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തു. രചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം എം ജയചന്ദ്രൻ. ജൂലൈ 1 സിതാര കൃഷ്ണകുമാറിന്റെ ജന്മദിനം.

0: മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിക്കുന്നത്
6: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
7: കണ്ണേ കരളേന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
6: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
7: അതപ്പോ നന്നായേ. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
6: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
5: സ്മൃതി സാക്ഷ്യം.
8: ഇന്ന് ഈ പരമ്പരയിൽ കൊള്ളസംഘങ്ങളുടെ വിഹാരഭൂമി എന്ന് കുപ്രസിദ്ധി നേടിയ ചമ്പൽക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആർക്കിയോളജിസ്റ്റ് കെ മുഹമ്മദ് തന്റെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നു.
9: ഞാൻ ഈ ചമ്പലിനെ കുറിച്ച് വായിക്കുന്നത് മാതൃഭൂമിയുടെ കുറേ ലേഖനങ്ങൾ ഉണ്ടായിരുന്നു 1969-70 ആ ലേഖനത്തിൽ നിന്നായിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ആർക്കിയോളജിയിൽ ഒരു ആർക്കിയോളജിസ്റ്റായിട്ട് എനിക്ക് ഡിഗ്രി കിട്ടി. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിംഗ് മധ്യപ്രദേശിലായിരുന്നു. ഈ ചമ്പൽ കാടുകൾ എന്ന് പറയുന്ന പ്രദേശം, ഒന്ന് മധ്യപ്രദേശ്, രണ്ട് ഉത്തർപ്രദേശ്, മൂന്ന് രാജസ്ഥാൻ. ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ ഏതാണ്ട് 5000 square kilometers സ്ഥലത്താണ് ഇത് പരന്നു കിടക്കുന്നത്. ചമ്പൽക്കാട് എന്ന കാടുകളല്ല, ഉയർന്ന കുന്നുകളാണ്. അതിൻ്റെ അടിയിൽ വലിയ ഗല്ലികളും ഉണ്ടാകും, നമ്മൾ കൊല്ലി എന്ന് പറയുന്ന ഗല്ലികളും ഉണ്ടായിരിക്കും. ഞാൻ എവിടെ പോയാലും അവിടെ ഞാൻ ചോദിക്കാറുള്ളത് അവിടെ ഉള്ള ഏറ്റവും വലിയ ചാലഞ്ചിങ് വർക്ക്സ് എന്താണ് എന്നാണ്. അതേപോലെ ഇവിടെ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചത് എന്താണ് മോസ്റ്റ് ചാലഞ്ചിങ് വർക്ക് എന്നാണ്. അപ്പോൾ അവർ പറയും 200+ ക്ഷേത്രങ്ങൾ ബട്ടേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നുണ്ട്. ഏതോ ഒരു വലിയ ഭൂമി കുലുക്കത്തിൽ ആരെയും ബാക്കി വെക്കാതെ എല്ലാറ്റിനെയും തൂത്തെറിഞ്ഞുകൊണ്ടുള്ളൊരു വലിയ ഭൂമി കുലുക്കമായിരുന്നു. അപ്പോൾ അതിൽ ഈ ക്ഷേത്രങ്ങൾ മുഴുവനും തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണമാണ് ഏറ്റവും ചാലഞ്ചിങ് വർക്ക്സ്. പക്ഷേ മോസ്റ്റ് ചാലഞ്ചിങ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ കൊള്ളക്കാരുമായിട്ട് പെർമിഷൻ കിട്ടാതെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പം ഒരു വലിയ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, കേരളക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിജയരാമൻ എന്നാണ്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച് എൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയുള്ള എല്ലാ ഉപദേശങ്ങളും നൽകി ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രധാനപ്പെട്ട കൊള്ളക്കാരുമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ട് അതിനുശേഷം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം, ഒരു ബുദ്ധിമുട്ടുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ മറ്റൊന്ന് ചെയ്തിരുന്നത് അവിടെയുള്ള ലോക്കൽ ചെറിയ കൊള്ളക്കാരുണ്ട്, ഈ ചെറിയ കൊള്ളക്കാരായിരിക്കും വലിയ കൊള്ളക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നത്. അപ്പോൾ അവരുമായി ഞാൻ നേരിട്ട് ബന്ധം സ്ഥാപിച്ചു. അവരോട് പറഞ്ഞു ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടിയാണ് വരുന്നത്, ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഗവൺമെൻറ് ജോലിയിൽ എടുക്കും. ആദ്യം എടുക്കുന്നത് ടെമ്പററി ആയിട്ടായിരിക്കും, അതിനുശേഷം പെർമനൻ്റ് ആയിട്ട് എടുക്കും. പക്ഷെ പെർമനൻ്റ് ആക്കി എടുക്കാൻ വേണ്ടി കുറേ സമയം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഒരു ജോബ് ഓഫർ കിട്ടിയപ്പോൾ അവർ നാട്ടിലെ പല ആളുകളെയും ഞങ്ങൾ കൂടെ കൂടാൻ തുടങ്ങി. കാരണം ഈ ജോബ് ഓഫർ കിട്ടിയതോടുകൂടി അവർ പലരും അതേവരെയുള്ള അവരുടെ പരിപാടികളും കൊള്ളക്കാരുടെ സൗകര്യങ്ങൾ ചെയ്യുന്നു കൊടുത്തും അതൊക്കെ മാറ്റിക്കൊണ്ട് ഞങ്ങളോട് കൂടെ ചേരാൻ തുടങ്ങി. അപ്പോൾ കൊള്ളക്കാരെ ചോദിച്ചു ഈ കാട്ടിൽ കിടക്കുന്ന ക്ഷേത്രങ്ങൾ എന്തിനാണ് നന്നാക്കുന്നത് എന്ന്. എൻ്റെ ആളുകൾ അവരോട് പറഞ്ഞു ഈ കാട്ടിൽ കിടക്കുന്നതാണെങ്കിലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നോട്ടിഫൈ ചെയ്ത ക്ഷേത്രങ്ങളാണ്, അതുകൊണ്ടാണ് ഇത് നന്നാക്കാൻ വേണ്ടി അവർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, മുസ്ലിമാണ്, അപ്പോൾ ഒരു മുസ്ലിം ക്ഷേത്രം നന്നാക്കുമോ എന്ന്. അതിനു മുമ്പേ ഞാൻ നടത്തിയ ക്ഷേത്ര സംരക്ഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ചുള്ള

0: നല്ലൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഒരു 4 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അത് നന്നാക്കി ഒരു സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. 4 ക്ഷേത്രങ്ങളും 4 മാസത്തിനുള്ളിൽ വളരെ മനോഹരമായിട്ട് രണ്ടാമത് പുനരുദ്ധരിച്ചു. അപ്പോൾ ഈ 4 മാസം കഴിഞ്ഞതിന് ശേഷം ഇവർ കൊള്ളക്കാർ വന്നു. പ്രധാനപ്പെട്ട കൊള്ളക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് നിർഭയ് സിംഗ് ഗുജ്ജർ എന്നായിരുന്നു. അദ്ദേഹം വന്നു, നോക്കിയപ്പോൾ ഇത് അത്ഭുതമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ചിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എത്രയോ ആളുകളെ കൊന്ന മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വെറ്റിലക്കറ പുരണ്ട ആ പല്ല് കൊണ്ട് അദ്ദേഹത്തിന് ഇളിക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഈ എത്ര ചമത്കാർക്കാമേ. അത് ഞങ്ങൾക്കൊരു അംഗീകാരമായിരുന്നു. പിന്നീട് അതിൽ കൂടുതലുള്ളതായിരുന്നു ശിവക്ഷേത്രങ്ങളായിരുന്നു. ശിവക്ഷേത്രങ്ങൾ ആകുന്ന അവസരത്തിൽ ശിവന്റെ പല തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടായിരിക്കും. മറ്റൊരു ക്ഷേത്രമുണ്ടായിരുന്നു, അപ്പം അതിൽ പ്രതിഷ്ഠ എന്താണ് എന്ന് അറിയില്ല. കാരണം പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രതിഷ്ഠ ഇല്ലെങ്കിൽ അത് ഒറിജിനലി ശിവക്ഷേത്രമാണോ വിഷ്ണു ക്ഷേത്രമാണോ അല്ല ബ്രഹ്മക്ഷേത്രമാണോ അല്ല ദേവി ക്ഷേത്രമാണോ എന്ത് കണ്ടുപിടിക്കുന്നതിന് ഞങ്ങൾക്ക് ചില ധാരണകളുണ്ടായിരിക്കും. അപ്പം ഞാൻ നോക്കിയിരുന്നത് അതിൻ്റെ ആ മുറ്റത്തിൻ്റെ മുമ്പിൽ ചെറിയ ദീർഘചതുരത്തിലുള്ളൊരു വിടവുണ്ടായിരുന്നു. അപ്പോൾ ആ വിടവ് കണ്ടാൽ ഒരു ആർക്കിയോളജിസ്റ്റിനറിയാം ഇത് ശിവക്ഷേത്രമാണോ വിഷ്ണു ക്ഷേത്രമാണോ ദേവീക്ഷേത്രമാണോ എന്ന്. അത് ദീർഘചതുരത്തിലാണെങ്കിൽ അത് നന്ദി സ്ഥാനമായിരിക്കും. നന്ദി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ വാഹനം എന്നാണ്. അപ്പം ഞാൻ ജസ്റ്റ് അത് ശിവക്ഷേത്രത്തിൻ്റെ അവിടെ പോയി നോക്കി പ്രദക്ഷിണം ചെയ്തു. ആ ശിവസദാക്ഷര സ്തോത്രമുണ്ട്, വാഹനം വൃഷഭോ യസ്യ വാസുകി കണ്ഠഭൂഷണം വാമേ ശക്തിതരം ദേവ വാക്കാരായ നമോ നമ. ഈ മന്ത്രം ഉച്ചരിച്ചതിന് ശേഷം അവിടെ വലയം വെച്ചു, പ്രദക്ഷിണം ചെയ്തു, പല ഭാഗത്തും നോക്കി. ഈ നന്ദിയെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ശിവക്ഷേത്രത്തിൻ്റെ ഈ നന്ദിയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടുമെന്ന് ഒരു ആർക്കിയോളജിസ്റ്റിന് പറയാൻ കഴിയും. കാരണം അതിൻ്റെ ഭൂതലത്തിലെ ഭാഗങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കാറുള്ളത്. അപ്പോൾ ചെറിയൊരു ചരിഞ്ഞ സ്ലോപ്പി ഏരിയ ഉണ്ട്, അപ്പോൾ ആ സ്ലോപ്പി ഏരിയയിലുണ്ടാകും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആ സ്ലോപ്പി ഏരിയയിൽ നോക്കിയപ്പോൾ കഴിഞ്ഞ 1200 വർഷത്തോളം എൻ്റെ വരവും പ്രതീക്ഷ എന്നെയും കാത്തു നിൽക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒരു സുന്ദരനായ ഒരു നന്ദി ഉണ്ടായിരുന്നു. ഞങ്ങളതിനെ കുളിപ്പിച്ചു. അതിനുശേഷം ഈ വിടവിൽ വെച്ച് നോക്കിയപ്പോൾ ഹി വാസ് പെർഫെക്റ്റ്ലി സിറ്റിംഗ് ദെയർ. അപ്പോൾ ഇത് കണ്ടതോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കാരണം ഇതുവരെ ഇല്ലാത്ത നന്ദിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ നന്ദിക്ക് ജനങ്ങളുമായിട്ടൊരു പ്രത്യേക കണക്ഷനുണ്ട്. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, ജനങ്ങൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ജനങ്ങൾ സാധാരണ രൂപത്തിൽ ഹിന്ദു ജനങ്ങൾ പോയിട്ട് പറയാറുള്ളത്, അത് ഹൃദയത്തിൽ മറ്റാരോടും പങ്കുവെക്കാൻ സാധിക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് സാധാരണ ആളുകൾ സംസാരിക്കാറുള്ളത് ഈ നന്ദിയുടെ ചെവിയിലായിരിക്കും. അപ്പോൾ ധാരാളം ആളുകൾ പുറത്തുനിന്ന് വന്നു, ചന്ദനത്തിരിയുമായിട്ട് വന്നു, പൂജകൾ ചെയ്യാൻ തുടങ്ങി, ഇതിൻ്റെ ചെവിയിൽ സംസാരിക്കാൻ തുടങ്ങി. ചെവിയിൽ സംസാരിക്കാൻ തുടങ്ങിയത് മുഴുവനും ഈ കൊള്ളക്കാരുടെ ഈ ആക്രമണങ്ങളും ഈ സ്വഭാവങ്ങളും എല്ലാം തന്നെ വേഗം അവസാനിക്കണേ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. അതോടുകൂടി അന്തരീക്ഷം കൂടുതൽ മാറി, കൂടുതൽ ആളുകൾ ജോലിക്കാർ, പഴയ കൊള്ളക്കാർ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ജോലിയിൽ ഞങ്ങളോടൊപ്പം കൂടാൻ തുടങ്ങി. പിന്നീട് അടുത്തുള്ളത് അവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ എവിടെ നോക്കിയാലും വെള്ളം കിട്ടാനില്ല. പക്ഷെ ഇത്ര വലിയൊരു ക്ഷേത്ര സമുച്ചയമുണ്ടെങ്കിൽ വെള്ളം എവിടെയെങ്കിലും ഉണ്ടാവണം. ടോപ്പോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വെള്ളം എവിടെ കിട്ടുമെന്ന്. അങ്ങനെ അവിടെ ഞങ്ങൾ ഉദ്ഘനം ചെയ്തു, വെള്ളം കിട്ടാൻ പോവുകയാണ്. പക്ഷേ ഈ ആ വെള്ളം ഇവരെ കുടിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. കാരണം ചമ്പൽ നദിയിലെ വെള്ളം ആര് കുടിക്കുന്നുണ്ടോ അവനിൽ പ്രതിഷേധാഗ്നി വളരുമെന്നുള്ള ഒരു സങ്കല്പമുണ്ട് ജനങ്ങൾക്ക്. അവൻ പ്രതികാര ബുദ്ധി അവരിൽ വളരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു പൂജ അതേപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ പൂജ ചെയ്തു. ഞാൻ ഉടനെ തന്നെ അലഹബാദിൽ നിന്ന് ത്രിവേണിയിലെ വെള്ളം കൊണ്ടുവന്നു, ചെറിയൊരു പൂജ ചെയ്തു. പൂജ ചെയ്തതിന് ശേഷം ഈ വെള്ളം കുടിക്കാൻ അനുവദിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് 200 ക്ഷേത്രങ്ങൾ തകർന്ന് കിടക്കുന്നുണ്ട്. അതിൽ 90 ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനും അത് രണ്ടാമത് ഇതേപോലെ പടുത്തുയർത്താനും കഴിഞ്ഞു. ഇത് വെറും റിപ്പയർ വർക്കല്ല, സാധാരണ പലപ്പോഴും നടക്കുന്ന റിപ്പയർ വർക്കാണ്, ഇത് ഫുള്ളി റെസ്റ്റോറേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ വർക്കാണ്. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ, വളരെ കുറഞ്ഞ വിലക്ക് ഏറ്റവും വലിയ ഒരു ക്ഷേത്ര പുനരുദ്ധാരണ പ്രക്രിയയാണ് അവിടെ നടന്നത്. ഇത്തരത്തിലൊരു വലിയ വിജയഗാഥയുടെ കഥയാണ് ചമ്പൽ.
1: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കുപ്രസിദ്ധരായ കൊള്ളക്കാരുടെ സ്വാധീനശക്തിയുള്ള ചമ്പ

0: പാലക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആർക്കിയോളജിസ്റ്റ് കെ മുഹമ്മദ്.
1: സ്മൃതി സാക്ഷ്യം.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001-2015 സർട്ടിഫൈഡ് കമ്പനി.
5: തലകറക്കം കൊണ്ട് പൊറുതിമുട്ടി, ധൈര്യമായി ഒന്നും ചെയ്യാൻ വയ്യ, ഇയർ ബാലൻസ്, പ്രഷർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യാ?
6: പരിഹരിക്കാം. ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമൽ, മാവർ റോഡ്, കോഴിക്കോട്.
0: അപൂർവ

ഇന്ന് ജൂലൈ 1 ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ മഹാനായ ബാൻസുരി വാദകൻ ഹരിപ്രസാദ് ചൗരസയുടെ ജന്മദിനം. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന്റെ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും ചലച്ചിത്ര സംഗീതത്തിൽ കൂടി തന്റെ സംഭാവനകൾ നൽകാൻ തയ്യാറായ സംഗീതജ്ഞനാണ് അദ്ദേഹം. സന്തൂർ മാന്ത്രികനായ ശിവകുമാർ ശർമ്മയ്ക്കൊപ്പം ചേർന്ന് ശിവഹരി എന്ന പേരിൽ സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് ലഭിച്ചത് അതിമനോഹര ഗാനങ്ങൾ. പ്രണയത്തിനും വിരഹത്തിനും സ്വപ്നങ്ങൾക്കും ബാൻസുരിയുടെ ഭാഷ നൽകിയ സംഗീതമാന്ത്രികൻ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസിയുടെ മനോഹരമായ ഒരു ഗാനം. ചിത്രം സിൽസില, കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയത്. ഗാനരചന

0: കുറെ ദൂസായിക്ക് വെക്കണ്. വെനീഷയുടെ ലുക്ക്, വെനീഷയുടെ കളറ്, വെനീഷയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സാ, ഏതാണ് ഈ വെനീഷ?
1: പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീസയുടെ കാര്യം നമ്മള് പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസ അല്ലേ ട്രെൻഡ്? അന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീസ നമ്മളെ മുത്തല്ലേ.
2: വെനീസ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
6: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഇനി കാഴ്ച ക്ലിയർ ആകും.
7: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: നേരത്തെ കാലത്തെ എഴുന്നേൽക്കുന്ന ആൾക്ക് എന്താ പറയാ? വാട്ട് ഡു വി കോൾ സംവൺ ഹു വേക്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? ഏർലി ബേർഡ്. ERLY, early, meaning നേരത്തെ. BIRD, bird, എന്നാൽ പക്ഷി. Early bird is an idiom for someone who wakes up or gets up early in the morning. I am an early bird. I get up before the sun. ഞാൻ ഒരു early bird ആണ്. സൂര്യനും മുൻപെയാണ് ഞാൻ എഴുന്നേൽക്കാറ്. ഐ ആം ആൻ ഏർലി ബേർഡ്. ഐ ഗെറ്റ് അപ്പ് ബിഫോർ ദ സൺ. ഐ ആം ആൻ ഏർലി ബേർഡ്. ഐ പ്രിഫർ മോർണിംഗ് ആവേഴ്സ് ഫോർ സ്റ്റഡിങ്. ഞാനൊരു ഏർലി ബേർഡാണ്. എനിക്ക് പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് ഇഷ്ടം. ഐ ആം ആൻ ഏർലി ബേർഡ്. ഐ പ്രിഫർ മോർണിംഗ് ആവേഴ്സ് ഫോർ സ്റ്റഡിങ്. Up with the lark is another idiom used to signify an early riser. Up with the lark. UP, up. WITH, with. THE, the. LARK, lark. Up with the lark. പുലർച്ചെ കൂകുന്ന അഥവാ പാടുന്ന ഒരു പക്ഷിയാണ് ലാക്ക് അഥവാ വാനമ്പാടിക്കിളി. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന വ്യക്തികളെ സൂചിപ്പിക്കാൻ ലാർക്ക് എന്നോ അപ്പ് വിത്ത് ദ ലാർക്ക് എന്ന ഭാഷാ പ്രയോഗമോ ഉപയോഗിക്കുന്നു. ഷീ ഈസ് എ റിയൽ ലാക്ക് ആൻഡ് ലവ്സ് ടു സ്റ്റാർട്ട് ഹെർ ഡേ ഏർലി. അവൾ ഒരു ശരിയായ ലാക്ക് ആണ്. നേരത്തെ ദിവസം തുടങ്ങുന്നതാണ് അവൾക്ക് പ്രിയം. ഷി ഈസ് എ റിയൽ ലാക്ക് ആൻഡ് ലവ്സ് ടു സ്റ്റാർട്ട് ഹെർ ഡേ ഏർലി. ഷീ ഈസ് ഓൾവേസ് അപ്പ് വിത്ത് ദ ലാക്ക് ആൻഡ് സ്റ്റാർട്ട്സ് ഹെർ ഡെയിലി ചോർസ് ഏർലി. അവൾ എപ്പോഴും കിളി കൂകുമ്പോൾ ഉണരുന്നു, തന്റെ ദിനചര്യകൾ നേരത്തെ ആരംഭിക്കുന്നു. ഷീ ഈസ് ഓൾവേസ് അപ്പ് വിത്ത് ദ

0: lark and starts her daily chores early. കാക്ക കരയുമ്പോൾ ഉണരുക എന്ന് പറയാറില്ലേ, അതിന് തുല്യമായ ഒരു പ്രയോഗമാണ് അപ്പ് വിത്ത് ദ ലാക്ക്. എല്ലാവർക്കും നേരത്തെ ഉണരുന്നത് അനുയോജ്യമല്ല. രാത്രി വൈകുവോളം ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും ധാരാളമാണ്. ആൻ ഇൻഫോർമൽ ഇഡിയം ഫോർ സച്ച് പീപ്പിൾ ഇസ് നൈറ്റ് ഔൾ, NIGHT, നൈറ്റ് അഥവാ രാത്രി. OWL, ഔൾ, മൂങ്ങ, നൈറ്റ് ഔൾ. നൈറ്റ് ഔൾ ഇസ് someone who sleeps late at night. രാത്രി വൈകി ഉറങ്ങുന്ന വ്യക്തി അഥവാ രാത്രി വൈകുവോളം ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് നൈറ്റ് ഔൾ. നൈറ്റ് ഔൾസ് ആർ പീപ്പിൾ ഹു പ്രിഫർ ടു വർക്ക് സ്റ്റേയിങ് അവേക്ക് ലേറ്റ് ഇൻ ദ നൈറ്റ്. അനു ഇസ് എ നൈറ്റ് ഔൾ വൈൽ സിമി സ്ലീപ്സ് ബൈ 10 PM. അനു ഒരു നൈറ്റ് ഔൾ ആണ്, എന്നാൽ സിമി 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങും. I am a night owl and my mind is fresh when I work at night. ഞാൻ ഒരു നൈറ്റ് ഔൾ ആണ്, രാത്രി ജോലി ചെയ്യുമ്പോൾ എന്റെ മനസ്സ് തെളിഞ്ഞിരിക്കും. I am a night owl and my mind is fresh when I work at night.
1: You were listening to Simon Eye Hospital English Matters, presented by Smita Manikot.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: വർഷകാലവും കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് കോട്ടക്കൽ ആര്യവൈദ്യശാല കലായ് ബ്രാഞ്ചിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിത കുമാരി വി.
6: കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്തതിനാൽ അവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം വർദ്ധിക്കുകയും ദഹനശക്തി കുറയുകയും ചെയ്യുന്നു. അതിനാൽ വർഷകാലത്ത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനമാണ്. ജലദോഷം മുതൽ പകർച്ചവ്യാധികൾ വരെ മഴക്കാലത്ത് കണ്ടുവരുന്നു. വൈറസ്, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ മൂലമുണ്ടാകുന്ന വ്യത്യസ്ത തരം അസുഖങ്ങൾ സാധാരണമാണ്. ഈ രോഗങ്ങളെ ശമിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ സമ്പൂർണമായ മഴക്കാലം പ്രദാനം ചെയ്യാൻ ആയുർവേദ ചികിത്സകളും ചര്യകളും വളരെ സഹായകരമാണ്. ആയുർവേദ ശാസ്ത്രമനുസരിച്ച് ഇക്കാലത്ത് അഗ്നിബലം അഥവാ ദഹനശക്തി കുറയുന്നതാണ്. അതുകൊണ്ട് ജഠരാഗ്നിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് വർഷകാല ചികിത്സയിൽ ഏറ്റവും പ്രധാനം. ദഹന തകരാറുകൾ കൊണ്ട് കുട്ടികൾക്ക് പ്രധാനമായും അജീർണം, വയറിളക്കം, ഛർദി, വയറുവേദന, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ കാണാം. ഇത്തരം സന്ദർഭങ്ങളിൽ വൈദ്യനിർദ്ദേശപ്രകാരം അഷ്ടചൂർണം, വില്വാദിലേഹം എന്നിവ കുറച്ചുകാലം തുടർച്ചയായി നൽകാവുന്നതാണ്. വർഷകാലത്ത് കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങളാണ് ജലദോഷം, ചുമ, പനി, തൊണ്ടവേദന, ശ്വാസമുട്ടൽ മുതലായവ. ഇവ പെട്ടെന്ന് പകർന്നു പിടിക്കാൻ സാധ്യതയുള്ളതാണ്. ആടലോടക നീര് തേൻ ചേർത്ത് നൽകുന്നതും പനിക്കൂർക്കില നീര് കൽക്കണ്ടം ചേർത്തും ചുവന്നുള്ളി, ഇഞ്ചി, കൽക്കണ്ടം ചേർത്ത് നൽകുന്നത് ഉടനെയുള്ള ആശ്വാസത്തിന് നല്ലതാണ്. തുളസി, കുരുമുളക്, ചുക്ക്, പട്ട ഇവ ചേർത്ത് തിളപ്പിച്ച വെള്ളം, ശർക്കര ചേർത്ത് ചെറു ചൂടോടെ പലവട്ടം കുടിക്കുന്നത് കുട്ടികൾക്ക് വർഷകാലത്തുണ്ടാവുന്ന ശ്വാസകോശ രോഗങ്ങൾ വരാതിരിക്കാനും അസുഖങ്ങളുള്ളപ്പോൾ കുടിക്കാനും നല്ലതാണ്. മഴക്കാലത്ത് കുട്ടികൾക്ക് ത്വക്ക് രോഗം സർവ്വസാധാരണമായി കാണാറുണ്ട്. കൃമിശല്യം കൂടുതലായി കാണപ്പെടുന്നതും മഴക്കാലത്താണ്. ഇവ ത്വക്ക് രോഗ കാരണമായും മറ്റു പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. ഇത്തരം സന്ദർഭത്തിൽ ത്വക്ക് രോഗശമനവും കൃമിനാശകവുമായ മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം നൽകേണ്ടതുണ്ട്. അരിവേപ്പില, മഞ്ഞൾ തുടങ്ങിയവ ഇട്ട് കാച്ചുന്ന വെള്ളം കൊണ്ട് കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. വെള്ളം കെട്ടി നിൽക്കുന്നതിനാലും വൃത്തിഹീനമായ പരിസ്ഥിതിയും കൊതുക്, എലി മുതലായവയുടെ വർദ്ധനവിന് കാരണമാകുകയും തന്മൂലം ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ കുനിയ, എലിപ്പനി മുതലായവ

0: പെട്ടെന്ന് പടർന്നു പിടിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. മലിനമാകപ്പെട്ട ജലാശയങ്ങൾ, കുളങ്ങൾ, പുഴകൾ എന്നിവയിൽ നിന്നും ഇത്തരം രോഗങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് പകർന്നു പിടിക്കുന്നു. ഇതിൽ നിന്നെല്ലാം പരിഹാരമെന്നവണ്ണം ആയുർവേദം അനുശാസിക്കുന്ന ചില കാര്യങ്ങളാണ് ആഹാരക്രമം, വിശ്രമം, വ്യായാമം, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം എന്നിവ. ആഹാരക്രമത്തിൽ മഴക്കാലത്ത് കുട്ടികൾക്ക് പോഷക സമൃദ്ധവും ദഹനം വർദ്ധിപ്പിക്കുന്നതും ലഘുവും മതിയായ എരിവും പുളിയും ഉപ്പും ചേർന്ന ഭക്ഷണം നൽകണമെന്നാണ് ആയുർവേദം നിഷ്കർഷിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ചെറുപയർ, മുതിരസൂപ്പ്, ഉലുവക്കഞ്ഞി, പച്ചക്കറികൾ, മാംസരസം, പൊടിയരിച്ചോറ് എന്നിവയും പാനീയമായി മരുന്നുകളിട്ട് കാച്ചിയ വെള്ളവും കൊടുക്കണം. പഴകിയതും തണുത്തതും എണ്ണപ്പലഹാരങ്ങൾ, ജങ്ക് ഫുഡ് എന്നിവ ഒഴിവാക്കണം. മതിയായ വിശ്രമം കുട്ടികൾക്ക് ലഭിക്കണം. ഉറക്കം രാത്രി സമയങ്ങളിൽ 7-8 മണിക്കൂറുകൾ ലഭിക്കണം. ലഘുവ്യായാമം ഉണ്ടായിരിക്കണം. മാനസികോല്ലാസം നൽകുന്ന കളികളിൽ ഏർപ്പെടണം. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ ഉപയോഗത്തിൽ നിയന്ത്രണം വേണം. വിശ്രമം പോലെ തന്നെ വർഷകാലത്തുള്ള വ്യക്തിശുചിത്വം കുട്ടികളെ ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം. നിത്യം കുളിക്കാനും പല്ലുതേക്കാനും മലമൂത്ര വിസർജനങ്ങൾ കൃത്യസമയത്ത് ചെയ്യാനും ശീലിപ്പിക്കുകയും വേണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ശൗചാലയത്തിൽ പോയി വന്നാലും വൃത്തിയായി കൈകൾ കഴുകുവാൻ ശീലിപ്പിക്കണം. വ്യക്തിശുചിത്വം പോലെ തന്നെ പരിസരം ശുചിയാക്കി വയ്ക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം. മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയാതെയും മഴവെള്ളം, മാലിന്യം എന്നിവ പരിസരത്ത് കെട്ടിനിർത്താതെയും നോക്കാൻ ശീലിപ്പിക്കണം. കുട്ടികളിലെ ആരോഗ്യ സംരക്ഷണത്തിലെ പ്രധാന പങ്ക് മാതാപിതാക്കളും അധ്യാപകരും തന്നെയാണ്. കുട്ടികളുടെ ഭക്ഷണക്രമം നിരീക്ഷിക്കുക. പനി, വയറിളക്കം, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. സമയബന്ധിതമായ ചികിത്സ നടത്തുക. പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കുക. കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം.
1: വർഷകാലവും കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും വിശദീകരിച്ചത് ഡോക്ടർ ബബിതകുമാരി വി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: MS വാസുദേവൻ എഴുതി, മാസ്റ്റർ ജോയ് ചിട്ടപ്പെടുത്തി, യേശുദാസ് പാടിയ പ്രശസ്ത ഗ്രാമഫോൺ ഗാനം.

0: MS വാസുദേവൻ എഴുതി, മാസ്റ്റർ ജോയ് ചിട്ടപ്പെടുത്തി, യേശുദാസ് പാടിയ പ്രശസ്ത ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം ഇന്ന് അതിരൂക്ഷമായ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന പാതകളും തിരക്കേറിയ മാർക്കറ്റുകളും ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങൾ എല്ലാം ഇന്ന് നായ്ക്കളുടെ പിടിയിലാണ്. ഭയമില്ലാതെ വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പൊതുജനങ്ങൾ. നാടാകെ ഈ ഭീതി പടരുമ്പോഴും കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഇനിയും പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ABC സെന്ററുകൾ ആരംഭിക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഈ വിഷയമാണ് ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ.
4: തെരുവ് നായ്ക്കളെ വന്ധീകരണം നടത്താൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കൂടുതൽ ABC സെന്ററുകൾ തുടങ്ങുകയാണ്. നിലവിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു ABC സെന്ററാണ് പ്രവർത്തിക്കുന്നത്. ബാലുശ്ശേരിയിലാണ് ABC സെന്റർ ഉള്ളത്. അവിടെ ആവശ്യത്തിന് ജീവനക്കാരും സംവിധാനങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ കൂടുതൽ ബ്ലോക്കുകളിൽ ഇന്ന് ABC സെന്ററുകൾ ആരംഭിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. ജില്ലയുടെ പല ഭാഗത്തുനിന്നും ധാരാളം കോളുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ബ്ലോക്കുകളിലേക്ക് ABC സെന്ററുകൾ തുടങ്ങാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ 3 ബ്ലോക്ക് പ്രസിഡന്റുമാർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കുന്നുമ്മൽ ബ്ലോക്ക്, പേരാമ്പ്ര ബ്ലോക്ക്, തോടന്നൂർ ബ്ലോക്ക്, ഇവർക്ക് സ്ഥലം ലഭ്യമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കി അവിടെയൊക്കെ ABC സെന്ററുകൾ തുടങ്ങുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതായിരിക്കും. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് കൊടുത്തുകൊണ്ടാണ് അവിടെ ABC സെന്ററുകൾ ആരംഭിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളെ ആക്രമിക്കുന്നു, ഒറ്റയ്ക്ക് പോകുന്ന കുട്ടികളെ നായ്ക്കൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു, ധാരാളം ആളുകൾക്ക് നായയുടെ കടിയേൽക്കുന്നുണ്ട്. അപ്പോൾ ABC സെന്ററിൽ നമ്മൾ ഡോഗിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത് അതിന്റെ

0: സമയമുണ്ട്. ആ സമയം കഴിഞ്ഞിട്ട് എവിടെ നിന്നാണോ നായയെ പിടിച്ച് അവിടെ നമ്മൾ തിരിച്ചു കൊണ്ടുവിടണം. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തില് ഷെൽട്ടർ ഹോംസ്, നായ്ക്കളെ പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എ ബി സി സെന്ററിൽ ട്രീറ്റ്മെന്റ് മാത്രമാണ് നടക്കുന്നത്, ആനിമൽ ബർത്ത് കൺട്രോൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ശാശ്വതമായ പരിഹാരം ഷെൽട്ടർ ഹോംസ് തന്നെയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എത്രയും വേഗം എ ബി സി സെന്ററുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ്.
1: തെരുവുനായ്ക്കളുടെ ഭീഷണിയേറിയ സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാതെ അവരെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന കടുത്ത തീരുമാനവുമായി കുന്നംകുളം ഉപജില്ലയിലെ ചൂണ്ടൽ ജി യു പി സ്കൂളിലെ രക്ഷിതാക്കൾ എത്തിയതോടെ സ്കൂളിന് രണ്ടു ദിവസം അവധി നൽകേണ്ടി വന്നു. പ്രധാനാധ്യാപിക ഷീജ സി പി ശ്രദ്ധയോട്.
2: തെരുവുനായ ശല്യത്തെ തുടർന്ന് രണ്ടു ദിവസം സ്കൂളിന് അവധി കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമായി. സംസ്ഥാനത്ത് ഒട്ടുമിക്ക വിദ്യാലയങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. ഒരു അമ്മപ്പട്ടിയും 5 കുഞ്ഞുപട്ടികളും അവരുടെ കൂടെ വരുന്ന 2-3 നായ്ക്കളുമാണ് അക്രമ സ്വഭാവം കാണിക്കുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് വിദ്യാലയത്തിൽ വരുന്ന വിദ്യാർത്ഥികളോടും അധ്യാപകരോട് അല്ലെങ്കിൽ പ്രവേശിക്കുന്ന ഏതൊരാളോടും അവര് പെരുമാറിയിരുന്നത്. ഇത് തീർച്ചയായും ഭീതിതമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. സ്കൂളില് തെരുവുനായ പ്രസവിച്ചു കിടക്കുക എന്നുള്ളത് ഒരു വ്യത്യസ്തമായ കാര്യം ഒന്നുമല്ല. പക്ഷെ ഇവിടെ വിഷയം ഉണ്ടായത് അതിന്റെ 2-3 ദിവസം മുമ്പ് നമ്മുടെ വിദ്യാലയത്തിലെ ഒരു കുട്ടീനെ തെരുവുനായ സ്കൂളിലേക്കുള്ള വഴിയിൽ വെച്ചിട്ട് കടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ആ നായ നിരീക്ഷണ കാലഘട്ടത്തിൽ അത് ചത്തു പോവുകയും അതിന് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് തീർച്ചയായും വലിയൊരു ആശങ്കയുണ്ടായിരുന്നു, ഈ നായ മറ്റു നായ്ക്കളെ കടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടില് ഈ നായ്ക്കൾ വരികയോ അവരെ എന്തെങ്കിലും മാന്തലോ കടിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പ്രവേശിക്കുന്ന ആരുടെയും സുരക്ഷയ്ക്ക് വളരെ ഭീഷണിയായിരിക്കും, ജീവനെ തന്നെ ഭീഷണിയായിരിക്കും എന്ന് തോന്നി. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികളുടെ സുരക്ഷയെ പ്രതിയാണ് നമ്മൾ 2 ദിവസം വിദ്യാലയത്തിന് അവധി കൊടുത്തത്. നമുക്കറിയാം പഠനത്തേക്കാൾ വലുത് എന്തുകൊണ്ടും ജീവനാണ്. ആ ജീവൻ സംരക്ഷിച്ചെന്നാണ് നമ്മൾ കുട്ടികളുടെ എന്താണ് ഭൗതിക വികാസങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് കാര്യമുള്ളൂ. കുട്ടികൾ വീട്ടിൽ സുരക്ഷിതരായിരിക്കുന്ന പോലെ തന്നെ വിദ്യാലയത്തിലും അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട എല്ലാ അധികൃതരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അധ്യാപകരുടെ, പി ടി എയുടെ, സ്കൂൾ ബോർഡുകളുടെ, പഞ്ചായത്ത്, LSTD അവരുടെയൊക്കെയും ഉത്തരവാദിത്തമാണ് ഈ കുട്ടികൾക്കും വിദ്യാലയത്തിനും സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തീരെ എന്താണ് പുറകോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു പി ടി എയുടെ സഹകരണത്തോടെ പി ടി എ എക്സിക്യൂട്ടീവ് കൂടി അവരെ നമ്മൾ വിദ്യാലയം പ്രവർത്തിദിനമാക്കിയാലും അവരെ അവരെ മക്കളെ പറഞ്ഞയക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതല്ല. തീർച്ചയായും അത് കോമ്പൗണ്ടിനകത്തെ നായ്ക്കളെയൊക്കെ നീക്കം ചെയ്ത് അരക്ഷിതാവസ്ഥ അവിടെ നിന്ന് നീങ്ങി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു വിധം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിനോടനുബന്ധിച്ച് നമുക്ക് കോമ്പൗണ്ടും ഗേറ്റൊക്കെ ഉള്ളതാണെങ്കിലും കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ടെങ്കിലും ആ വാള് ചാടിയിട്ടാണ് ഈ പട്ടികൾ വന്നിരുന്നത്. അപ്പൊ അതിന് ഫെൻസിങ്ങിനും അതായത് മെഷിട്ട് ഫെൻസിങ്ങിനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കാനുള്ള ഒരു അവസരവും കിട്ടി. അപ്പൊ ഈ നിലയിലെ എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാ വിദ്യാലയത്തിനും വേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ റെക്കോർഡിക്കലായിട്ട് സുരക്ഷയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും റെക്കോർഡിക്കലായിട്ട് ഇത്ര അധികം പ്രാധാന്യം ഉണ്ടല്ല. ഇപ്പോൾ സുരക്ഷാ സമിതിയുണ്ട്, സ്കൂൾ SPG സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് പഞ്ചായത്തുണ്ട്, മറ്റ് ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ സുരക്ഷാ സമിതി തന്നെയുണ്ട്. എല്ലാറ്റിനും ഏത് മീറ്റിംഗിലാണെങ്കിലും ഇപ്പോൾ AO മീറ്റിംഗിൽ, AO കോൺഫറൻസിലായാലും പ്രധാനാധ്യാപകരുടെ കോൺഫറൻസിലായാലും ഒക്കെ പറയുന്നത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് അത്രയും പ്രാധാന്യം ഉണ്ടെന്നാണ്. അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രാധാന്യം കൊടുക്കണം നമ്മൾ. ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സുരക്ഷിതരായിട്ട് വിദ്യാലയത്തിൽ കീപ്പ് ചെയ്യണം. അത് അധ്യാപകരുടെ കൂടി വലിയ ഉത്തരവാദിത്തമാണ്.
1: ഈ വിഷയത്തിൽ നിയന്ത്രണങ്ങൾ ഊർജിതമാക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും കോഴിക്കോട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ CM ഷറഫുദ്ദീൻ.
3: ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തെരുവുനായ്ക്കളുടെ വിഷയം. പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾ, കാൽനട യാത്രക്കാർ അങ്ങനെയുള്ള പലർക്കും തെരുവുനായ്ക്കളുടെ കടിയേൽക്കുകയും അതിൽ ചിലതെങ്കിലും വിഷമുള്ള നായ്ക്കളാണെന്ന് ബോധ്യപ്പെടുകയും അപൂർവം മരണം സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് പലപ്പോഴും ചർച്ചയാവുന്നുണ്ട്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 14,000 തെരുവുനായ്ക്കളുണ്ടെന്നാണ് കണക്ക്. ഇതൊരു വലിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം കുറെ കൂടെ ശ്രദ്ധയോടെയും ശാസ്ത്രീയമായും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുട്ടികളും കാൽനട യാത്രക്കാരുമാണ്. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ തെരുവുനായ്ക്കൾ കൂട്ടമായിട്ട് ഉരക്കുകയോ പിന്നാലെ ഓടുകയോ ചെയ്യും. ഒന്നുകിൽ അവർ പേടിച്ചു ഓടും.

0: ഇങ്ങനെ ഓടുന്നതിന് പിന്നാലെ ഓടിച്ച് ചേസ് ചെയ്ത് കടിക്കുന്നതും ആക്രമിക്കുന്നതൊക്കെ പെരുന്നാക്കളുടെ സാധാരണ സ്വഭാവമാണ്. ഇതല്ലെങ്കിൽ കുട്ടികൾ പ്രതികരിക്കുന്നത് അവർ അതിനെ ആക്രമിക്കാൻ ശ്രമിക്കും, അപ്പോഴും കടികൾ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുട്ടികൾക്ക്. അതല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നായകൾ വളർത്തുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു അനുഭവത്തിൽ പെരുന്നാക്കളെ തൊടാനോ കാലോലിക്കാനോ ചെല്ലുമ്പോഴും കടിയേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കടിയേൽക്കുകയാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റോളം ടാപ്പ് വെള്ളത്തിൽ, ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ കണ്ട് ആവശ്യമായ ചികിത്സ തേടുക. പെരുന്നാളുടെ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം എന്ന് പറയുന്നത് അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിഹാരം നമുക്ക് സാധ്യമല്ല. അതിന് ടാപ്പയുമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു മാർഗം എന്നുള്ളത് ADP അഥവാ അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം എന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തെരുവുനായകളെ പിടികൂടി വഞ്ചീകരണ ശാസ്ത്രീയ വിധേയമാക്കും, അതിന് പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ നൽകും. സുഖം പ്രാപിച്ച ശേഷം 4-5 ദിവസം നമ്മൾ ഈ അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിൽ വളർത്തി അതിന്റെ ഓപ്പറേഷന്റെ മുറിവൊക്കെ ഉറങ്ങിയതിനു ശേഷം തിരിച്ച് അതേ സ്ഥലത്ത് നമ്മൾ എവിടുന്നാണ് പിടിച്ചത് അവിടെ തന്നെ തിരികെ കൊണ്ടുവിടും. ഇതിങ്ങനെ തുടർച്ചയായി വർക്ക് കൺട്രോൾ ചെയ്താൽ മാത്രമാണ് തെരുവുനായ്ക്കൾക്ക് എണ്ണത്തിൽ കാര്യമായ ഒരു കുറവ് അനുഭവപ്പെടുക. നിലവിൽ കോഴിക്കോട് 2 ADP സെന്ററുകളാണ് ഉള്ളത്. ഒന്ന് വാടിശ്ശേരിയിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ADP സെന്റർ, മറ്റൊന്ന് കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള ADP സെന്റർ. പുതിയ ഒരു ADP സെന്റർ പേരാമ്പ്രയിൽ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇത് പ്രവർത്തനാനുഭവത്തോടുകൂടി കുറച്ചുകൂടെ നല്ല രീതിയിൽ തെരുവുനായ്ക്കുള്ള നിയന്ത്രണം സാധ്യമാകും. ഈ അനിമൽ വെൽഫെയർ ബോർഡിന്റെ ഒരു ശുപാർശ എന്നാൽ 2 ബ്ലോക്കുകൾക്ക് ഒരു ADP സെന്റർ എങ്കിലും വേണമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ശാസ്ത്രീയമായ രീതിയിൽ വളരെ ഗണ്യമായ രീതിയിൽ തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെയും അതല്ലെങ്കിൽ പഞ്ചായത്തുകളുടെയൊക്കെ ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കും കാര്യമായ ഉത്തരവാദിത്തത്തിനകത്തുണ്ട്. ഒന്ന്, മാലിന്യങ്ങൾ തുറത്തായ സ്ഥലങ്ങളിൽ തള്ളാതിരിക്കുക, ഭക്ഷണാവശിഷ്ടങ്ങൾ റോഡരികിൽ നിക്ഷേപിക്കാതിരിക്കുക, വളർത്തുനായകളെ ഉപേക്ഷിക്കാതിരിക്കുക, കൃത്യമായി വാക്സിനേഷൻ നടത്തുക, ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതിന്റെ മന്ദീകരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. നമുക്ക് തെരുവുനായ്ക്കളുടെ ഒരു കുറച്ചു കാലം നമ്മുടെ ഒരു വളരെ ഗൗരവമായ ഒരു വിഷയമായി നിലനിൽക്കും. ഇത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ളൊരു കൺഫ്ലിക്റ്റിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷെ അതിന് നമുക്കുള്ളൊരു പരിഹാരം എന്നുള്ളത് അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിഹാരമല്ല, മനുഷ്യരുടെയും അതോടൊപ്പം മൃഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സന്തുലിതമായിട്ടുള്ള സമീപനം കൊണ്ടേ നമുക്കിതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ.
1: തെരുവുനായ ശല്യം കേവലമൊരു മൃഗസംരക്ഷണ വിഷയം മാത്രമല്ല, അത് ജനങ്ങളുടെ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ പ്രശ്നം കൂടിയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ABC സെന്ററുകൾ യാഥാർത്ഥ്യമാവുകയും നായ്ക്കൾ പെറ്റുപെരുകുന്നത് തടയുന്നതിനുള്ള പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഭീതിക്ക് പരിഹാരമാകൂ. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: ചന്ദൻ കാ എഹ്സാസ്.
1: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
3: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
5: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
6: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
7: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം.

0: അവതരണം നന്ദു കർത്ത.
1: സിംഹേന്ദ്ര മധ്യമം 57-ാമത് മേളകർത്ത രാഗമാണ്. ഷഡ്ജം, ചതുർശുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധ ധൈവതം, കാകളി നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ.

56-ാമത്തെ മേളകർത്തരാഗമായ ഷൺമുഖപ്രിയയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഇതിനുള്ളൂ. ഷൺമുഖപ്രിയയിലെ കൈശികനിഷാദം മാറി കാകളനിഷാദമായാൽ സിംഹേന്ദ്രമധ്യമമായി. ഈ രാഗം അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണിന്ന്. കാലചക്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ കാലമുരജ്ഞാത കാമുകൻ എന്ന ഗാനമാണത്.

ഈ രാഗം അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഇന്ന്. കാലചക്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ കാലമൊരജ്ഞാത കാമുകൻ എന്ന ഗാനമാണത്.

സിംഹേന്ദ്ര മധ്യമരാഗത്തിലാണ് ഇത് തുടങ്ങുന്നത്. എന്നാൽ ചരണമാകുമ്പോഴേക്കും ഇത് മോഹനരാഗത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ അവസാന ഭാഗത്ത് സാധാരണ ഗാന്ധാരം ചേർത്ത് ശിവരഞ്ജനയുടെ ഒരു ചെറിയ ഭാവം നൽകി വീണ്ടും സിംഹേന്ദ്ര മധ്യമത്തിലേക്ക് എത്തുന്നു.

0: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: സംഗീത സംവിധാനത്തിൽ ഇളയരാജ കൊണ്ടുവന്ന സാധ്യതകൾക്കും സ്വാതന്ത്ര്യത്തിനും അതിർത്തികളില്ല. പാട്ടിന്റെ വ്യത്യസ്ത ഭാവതലങ്ങൾ ഒന്ന് വേറെ തന്നെയാണെന്ന് നമുക്ക് കേട്ട് ആസ്വദിക്കാനാകും. ഒരു മെലഡി രൂപപ്പെടുത്തുന്നതിലെ അനന്ത സാധ്യതകൾ ഓർക്കസ്ട്രേഷനിലും പ്രകടമായി കാണാം. ഒപ്പം സിംഫണിയുടെ അകമ്പടിയും. ബിച്ചു തിരുമലയുടെ വരികൾ, ആലാപനം S. ജാനകിയും SP ശൈലജയും. ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
8: ഇടയിട്ട് ചീരയ്ക്ക് ഒരുപാട് കരയാൻ പറ്റുന്നുണ്ട്. പിന്നെയും പിന്നെയും പഴയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. വേലായി വാപ്പൻ കട്ടഞ്ചായ കുടിച്ചപടി കുന്തക്കാലിലിരുന്ന് മരിച്ചത്, വാപ്പം കുടിച്ച ചായയുടെ ലോട്ടയുമായി പോലീസ് സ്റ്റേഷനിൽ പോയതും പരാതി പറഞ്ഞതും, അത് കേട്ട് വാകീറി ചിരിച്ച പോലീസുകാരെ കല്ലെറിഞ്ഞ കുഞ്ഞിപ്പെണ്ണിനെ വട്ടം പൊക്കിയെടുത്ത് കുഞ്ഞുമാക്കോതെ കയറി വന്നതും, അയാളെ തെറിവിളിച്ച് ഓടിച്ചതും, അച്ഛൻ മരിച്ചതിന് പിന്നാലെ മരിച്ചതുപോലെ കുറച്ചുകാലം കൂടി ജീവിതം ചവിട്ടിക്കൂട്ടി പരാതി പറയാതെ പണിയെടുത്തും ഇരുട്ടത്തും കാണാമറയത്തും ഇരുന്ന് കരഞ്ഞും ചീരയുടെ കല്യാണവും നടത്തി മൂന്നാഴ്ച കടക്കും മുമ്പേ കാലന് നേർച്ച നേർന്നതുപോലെ മരിച്ചും പോയ നാട്ടുകാരുടെ കുഞ്ഞോരേത്തിയായ അമ്മയെക്കുറിച്ചോർത്തപ്പോൾ ചീരയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഈ ദിവസം വരെ അവൾ എത്തിച്ചത്. കാഞ്ഞിരപ്പള്ളി യാത്രയുടെ കാര്യം ഇരു ചെവി അറിയേണ്ടെന്നാണ് കരുതിയതെങ്കിലും കുഞ്ഞുമാക്കോതയ്ക്ക് അനിയത്തിപ്പെണ്ണിനോട് പറയാതെ പറ്റില്ലായിരുന്നു. നീട്ടി നീട്ടി ഒടുക്കം രാവിലെ ചെന്ന് കോതയോടും പറഞ്ഞു. കേട്ടപാടെ അവൾ നട്ടപ്രാക്കുപ്രാകിയാണ് പൊന്നാങ്ങളയെ യാത്രയാക്കിയത്. കാലം കടന്നുപോയിട്ട് മൂനം തട്ടാത്ത ശത്രുതയെക്കുറിച്ചാണ് ചീര ആലോചിച്ചത്. എന്നാൽ ചീരയ്ക്കിപ്പോൾ കോതയടക്കം ആരോടും പക തോന്നുന്നുണ്ടായിരുന്നില്ല. പാതിരാക്കോഴി കൂകിത്തുടങ്ങി.

0: പാതിരാ കോഴിയോ കാലം കോഴിയോ? കാലം കോഴി തന്നെ, പാതിരാവായിട്ടില്ല. കുഞ്ഞുമാക്കോത ഇനിയും എത്തിയിട്ടില്ല. സന്ധ്യയ്ക്ക് കുളിച്ചൊരുങ്ങി പോകുമ്പോൾ കുഞ്ഞുമാക്കോതയോടെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചിരുന്നു. എല്ലാം നിനക്കറിയാവുന്നതല്ലേ ചീരേ എന്ന മട്ടിലൊരു നോട്ടം നോക്കി അയാള് ചവിട്ടിൽ നിന്നത് അവൾ ഒരിക്കൽ കൂടി കണ്ടു. വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഇതവസാനത്തതാണ് ചീരേ, എല്ലാം തീർന്നില്ലേ? ഇതും കഴിഞ്ഞ് ഞാൻ വരുമ്പോ നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോകാട്ടാ. നീ എല്ലാം കെട്ടിപ്പെറുക്കിയും പൊതിഞ്ഞുകെട്ടിയുമൊക്കെ ഇരുന്നോ, വണ്ടി വരും. അയാൾ നടന്നു, പിന്നെ എന്തോ ആലോചിച്ച് മടങ്ങി വന്നു. ചിലപ്പോ പാതിരാക്കും വരാൻ പറ്റിയില്ല എന്നും വരും. പേടിക്കണ്ട, കാഞ്ഞിരപ്പള്ളിക്കുള്ള വണ്ടി സമയത്തിന് തന്നെ വരും. അത് വന്നാല് നീ മക്കളെയുമായിട്ട് പോയിക്കോ, ഞാൻ പൊലച്ചക്ക് വന്നോളാം.
1: അത് പറ്റൂല, നിങ്ങേം കൂടി വേണം പോകുമ്പോ. ആദ്യമായിട്ട് പോണ സ്ഥലമല്ലേ. കുഞ്ഞുമാക്കോത് അത് കേട്ടൊന്ന് നിന്നു, പിന്നെ തിരിച്ചു വീടിനകത്തേക്ക് കയറി വന്നു. പതിവില്ലാതെ ചീരയുടെ രണ്ടു തോളത്തും പിടിച്ച് അവളുടെ കണ്ണിലേക്ക് നോക്കി നിന്നു. അവളെ കണ്ണിലേക്കെടുക്കാനാണോ അതോ അവളുടെ ആത്മാവിലേക്ക് നോക്കാനാണോ? എന്തോ വല്ലാത്തൊരു നോട്ടമാണതെന്ന് ചീരയ്ക്ക് തോന്നിയിരുന്നു.
0: ഇത്രയും കാലമായിട്ടും നിനക്കെന്നെ അറിയാൻ പാടില്ല ചീരേ. വരാന്ന് പറഞ്ഞ കുഞ്ഞുമാക്കോത ചത്താപ്പോലും വന്നിരിക്കും. അതിപ്പോ ആത്മാവായിട്ടെങ്കിലും നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടാകും.
1: ആ വാചകം അയാൾ പറയേണ്ടിയിരുന്നില്ലെന്ന് ചീരയ്ക്ക് തോന്നി. പറയാതെങ്ങനെയാണ് ചീര വഴങ്ങുന്നത്? അത് പറഞ്ഞുകൊണ്ട് മാത്രമല്ലേ ചീര തോറ്റുകൊടുത്തത്?
0: അല്ല, അയാളുടെ പതിവില്ലാത്ത ആ നോട്ടം, അതാണ് അവളുടെ മനസ്സ് മാറ്റിയത്. കാലം കോഴികൾ അടങ്ങി. പതുക്കെ പതുക്കെ ചെവീടുകൾ രാത്രിയെ പിടിച്ചെടുത്തു. പെറ്റുവളർന്ന മണ്ണിലെ ഒടുക്കത്തെ രാത്രിയിലേക്ക് നോക്കിയും വിചാരപ്പെട്ടും അവൾ അങ്ങനെയിരുന്നു മയങ്ങിപ്പോയി.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: HNK യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് സാമ്പത്തിക ധനകാര്യമന്ത്രിയുമായി ഗ്രീസിൽ കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗതം, സമുദ്രമേഖല, വ്യോമയാനം, സുസ്ഥിര മൊബിലിറ്റി എന്നിവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രി ക്രിസ്റ്റോസ് ദിമാസുമായും ഗോയൽ ചർച്ച നടത്തി. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഇന്ത്യൻ നാവിക കപ്പലുകളായ ഉദയഗിരി, കവരത്തി, ശക്തി എന്നിവ തായ്ലൻഡിലെ തുറമുഖ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പുറപ്പെട്ടു. ഇരു നാവികസേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉഭയകക്ഷി നാവിക സഹകരണം, പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 85,171 കുട്ടികൾക്ക് പോളിയോ രോഗപ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3-ാം ദിനമായ ഇന്നലെ 8,830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ജനസംഘം അധ്യക്ഷനായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രവർത്തക സമ്മേളനം ചേരും.

ബാനർജി മന്ദിരത്തിൽ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
4: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
5: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
5: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
4: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
5: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: പോയ കാലത്തിന്റെ മനോഹാരിതയുമായി ചില പാട്ടുകൾ നമ്മെ തേടി എത്താറില്ലേ? ചില കുയിൽപ്പാട്ടുകൾ നേർത്ത മഞ്ഞുപൊഴിയുന്ന പുലർക്കാലങ്ങളിൽ, ഉച്ചമയക്കത്തിന്റെ ആലസ്യത്തിൽ, നിലാവ് പൊഴിയുന്ന രാത്രികളിൽ എല്ലാം ആ കുയിൽപ്പാട്ടുകൾക്ക് നാം എതിർപ്പാട്ടുകൾ തിരയാറുണ്ട്. നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന ചിത്രത്തിലെ ഈ ഗാനം കേട്ടുനോക്കൂ. കൈതപ്രത്തിന്റെ ഭാവനയിൽ മോഹൻ സിത്താര ഈണമിട്ട് ചിത്രപാടിയ ഒരു കുയിൽപാട്ട്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. കാക്കക്കൂട്ടിൽ മുട്ടയിട്ട കള്ളിപ്പൂങ്കുയിലായും മാരിക്കാവിൽ കൂട്ടുപോവുന്ന മണിക്കുയിലായും കുയിൽപ്പാട്ടുകൾ നമ്മുടെ കാതിനിമ്പമാകാറുണ്ട്. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഈ ഗാനം കുയിൽപ്പാട്ടുകളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് പ്രിയദർശന്റെ ഗാനാവിഷ്കാര മികവുകൊണ്ടാണ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സിബില മാത്യൂസ്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി.
6: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം സുനിൽ വർമ്മ. ദ ഹെഡ്ലൈൻസ്: വികസിത് ഭാരത് ജി റാംജി സ്കീം കംസ് ഇൻ ടു ഫോഴ്സ് അക്രോസ് ദ കൺട്രി ടുഡേ, റിപ്ലേസിംഗ് എക്സിസ്റ്റിംഗ് എം ജി നരേക. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്പീക്സ് ടു ഇറാനിയൻ പ്രസിഡന്റ്, സ്ട്രെസ്ഡ് നീഡ് ഫോർ കണ്ടിന്യൂഡ് എഫേർട്സ് ടു സെക്യൂർ ലാസ്റ്റിംഗ് പീസ് ഇൻ വെസ്റ്റ് ഏഷ്യ ആൻഡ് സേഫ് ഗാർഡിംഗ് ഫ്രീഡം ഓഫ് നാവിഗേഷൻ ആൻഡ് കൊമേഴ്സ്. ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ സനായ തകായിച്ചി ടു അറൈവ് ഇൻ ന്യൂഡൽഹി ദിസ് ഈവനിംഗ് ഓൺ എ 3-day വിസിറ്റ് ടു ഇന്ത്യ. France beat Sweden 3-0 to enter round of 16 at FIFA World Cup football, and India's men's cricket team to begin their 5-match 2020 international series against hosts England today. Vikasit Bharat Guarantee for Rozgar and Ajivika Mission Grameen Vikasit Bharat Ji Ramji Act 2025 will come into force across rural India with effect from today. The Rural Development Ministry said that the act, which guarantees 125 days of wage employment in every financial year, will empower rural India. Our correspondent reports that a provision of 95,692 crore rupees has been made in the current financial year for operationalization of the new framework across the country.
7: The VBG Ramji Act replaces the 20-year-old Mahatma Gandhi National Rural Employment Guarantee Act 2005. The new act aims to enhance the statutory employment guarantee from 100 days to 125 days in a financial year. This enhanced employment guarantee is intended to support the accelerated pace of rural development, provide greater income security, and empower rural households. The Act places strong emphasis on timely, transparent, and accountable wage payments. The new Act also provides for an unemployment allowance if work is not provided within the stipulated time. The Viksit Bharat Ji Ramji Act is a comprehensive legislative framework designed to align rural employment generation with the national vision of Viksit Bharat by 2047. Aman Yadav, Akashvani News, Delhi.
6: The central government has notified revised wage rates under the Viksit Bharat Ji Ramji Act 2025 effective from today. According to the notification issued by the Rural Development Ministry, wage rates have been enhanced across all states and union territories. It said, for the first time, an interim base wage rate of 300 rupees per day has been introduced, ensuring that no notified wage under the program falls below this level. The national average wage has risen from 298.8 rupees per day under MG Narega to 327.4 rupees per day under Viksit Bharat Ji Ramji, marking an average increase of over 10%. 21 states and administrative units, which previously had wages below 300 rupees, have now been brought up to the new benchmark. The states of Uttar Pradesh, Bihar, Jharkhand, West Bengal, Assam, Arunachal Pradesh, and Himachal Pradesh are among those witnessing significant hikes ranging from between 15 and 25%. The ministry highlighted that Arunachal Pradesh and Nagaland have received the highest percentage increase of nearly 24.5%. States with already higher wages have also seen upward revisions. Haryana will now have

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: കണ്ണുകണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണുകണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണുകണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
7: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുകണ്ടിയിൽ.
8: കണ്ണുകണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
9: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
10: മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്ട് സ്റ്റുഡിയോ ആണ് റിഥം. സ്റ്റുഡിയോയുടെ സ്ഥാപകനായ അബ്ദുൽ മജീദ് കലാകാരന്മാർക്ക് ആശയങ്ങൾ പങ്കുവെക്കാനും പരീക്ഷണങ്ങൾ നടത്താനും സൃഷ്ടിപരമായ ഇടപെടലുകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് ഈ സ്റ്റുഡിയോ ആരംഭിച്ചത്. ഈ സംരംഭത്തിന്റെ പിന്നിലെ ആശയം, മലബാറിലെ കലാ സാംസ്കാരിക രംഗത്തിന് ഇതിലൂടെ ലഭിക്കുന്ന സാധ്യതകൾ, ഭാവി പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ആർട്ട് കഫേയിൽ ഇന്ന് സംസാരിക്കുന്നു റിഥം സ്റ്റുഡിയോയുടെ സ്ഥാപകൻ അബ്ദുൽ മജീദ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. ആർട്ട് കഫേയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോ റിഥം ഹൗസിന് പിന്നിൽ പ്രവർത്തിച്ച റിഥം ഹൗസിന്റെ സ്ഥാപകൻ അബ്ദുൽ മജീദാണ്. നമ്മുടെ നാടക കലാപ്രേമികൾക്ക് അല്ലെങ്കിൽ നാടകരംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്കൊരു വലിയ സാധ്യതയാണ് ഇപ്പോൾ മലബാറിൽ താങ്കൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത്, അല്ലെ?
11: അതെ അതെ അതെ അതെ. നാടകങ്ങളൊക്കെ കുറെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ഒരു പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം.
10: പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോടൊക്കെ പോലെയുള്ള ഒരു കലകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരിടം, ആ ഒരിടത്ത് ഇത്തരത്തിലുള്ള ഒരു നാടക വേദി ഉയർന്നു വരുമ്പോ, അതും പെർമനന്റ് തിയേറ്റർ, അങ്ങനെയാണല്ലോ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്.
11: അതെ അതെ അതെ, ഒപ്പറ തിയേറ്റർ.
10: യെസ്, അതിന്റെ ഒരു ഉടമയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, ഈ ഒരു നാടകശാല ആരംഭിക്കണം എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഇത് നന്നായിരിക്കും, മലബാർ മേഖലയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം, കലാരംഗത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു തോന്നൽ, അത് എപ്പോ തുടങ്ങിയതായിരുന്നു?
11: ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് തുടങ്ങി

ഏതാണ്ട് 55 വർഷമായി. ആ 55 വർഷത്തില് എന്റെ സ്റ്റാർട്ടിങ് ഉള്ളത് അഖില കേരള ബാലജനസഖ്യത്തിലൂടെ. ഞാൻ ബാലജനസഖ്യ അംഗമായിട്ടാണ് 4 വയസ്സിൽ തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ ആദ്യം കല എന്ന നാടകത്തിലും ചിത്രരചന, പെയിന്റിങ്, പിന്നെ മോണാക്ട്, മാപ്പിളപ്പാട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ സൗണ്ട് തിരഞ്ഞെടുത്തത് എനിക്ക് കലയും എൻ്റെ ജോലിയും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിരുന്നു, എല്ലാ ഒട്ടുമിക്ക സ്റ്റേറ്റിലും ഞാൻ പോയിട്ടുണ്ട്. സൗണ്ട് ഇങ്ങനെ റെന്റലായിട്ട് പോയതാണ്. പക്ഷെ ആ സമയത്തൊക്കെ പല തിയേറ്ററുകളും ഞാൻ കാണാനിടയായി. പക്ഷെ അന്നൊന്നും നമ്മളെ നാട്ടിൽ അത്ര വലിയ തിയേറ്റർ സെറ്റപ്പ് ഒന്നും ഇല്ലാതാനും. പിന്നീട് ഞാൻ 1958 ഞാൻ ഗൾഫിലേക്ക് പോയി. അതും സൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്, ഒരു സ്കൂളിലേക്ക്. ആ സ്കൂളിൻ്റെ ഒരു സൗണ്ട് എഞ്ചിനീയറായി തുടങ്ങി. അവിടെ നിന്നിട്ടാണ് ഞാൻ പിന്നെ തിയേറ്ററിൻ്റെ ഒരു കൺസെപ്റ്റ് അറിയുന്നതും കാണുന്നതൊക്കെ. ഇവിടെ നമ്മൾ ഒരുപാട് തിയേറ്റർ കണ്ടെങ്കിലും ശരിക്കും ഒപ്പറ തിയേറ്റർ എന്ന് പറയുന്നത് വിത്ത് ലൈറ്റ്, സൗണ്ട്, കേർട്ടൻ എല്ലാം ഫിക്സഡ് ആയിരിക്കും ആ തിയേറ്റർ. അപ്പോൾ ഖത്തറിൽ അങ്ങനത്തെ തിയേറ്ററുകളുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ആ തിയേറ്ററുകൾ അപ്പോൾ പോയ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പിന്നെ ഒരു സ്പാർക്കായി. ഖത്തറിൽ ഞാൻ കുറേ വർഷം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ 55 കൺട്രികളിൽ പോയി. ആ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പല സ്ഥലത്തും ഓരോ കൺട്രീസ് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ടൂറിസ്റ്റിലെ ഡെസ്കിൽ പോയിട്ട് എവിടെയാണ് ഇവിടെ തിയേറ്റർ ഉള്ളത്, ഇപ്പറ തിയേറ്റർ ഉള്ളത്, അങ്ങനെ ലണ്ടന്, അമേരിക്ക, അവിടെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിയേറ്ററുകൾ പോയി കാണലാണ് എൻ്റെ പണി. ഈ തിയേറ്റർ കാണാൻ വേണ്ടി പോകും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര സ്പാർക്കാണ്. കാരണം ഇങ്ങനെ ഒന്ന് പ്രാവർത്തികമാക്കാൻ നമുക്ക് കേരളത്തിൽ പറ്റുമോ ഇല്ല എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ നല്ല സ്ഥലം വേണം. അങ്ങനെ പിന്നീട് നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങി, അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി തുടങ്ങി. അന്ന് ഈ ഒരു കൺസെപ്റ്റ് അന്നേ മനസ്സിലുണ്ട്, എന്ന് വെച്ചാൽ ഒരു 10-25 മുന്നേ തന്നെ. അങ്ങനെ പിന്നെ കോഴിക്കോട് ഞാൻ ഒരു 20 മുന്നേ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ സെയില് തുടങ്ങി. അത് അത്ര സക്സസ് ആയില്ല. അപ്പൊ ആ എക്യൂപ്മെന്റ്സ് ഒക്കെ ഇവിടെ കിടന്നു. പിന്നെ ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് തുടങ്ങിയത് ഒരു ചെറിയ ഒരു വർക്ക്ഷോപ്പുമാതിരി സ്റ്റോറൊക്കെ ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പിന്നെ കൊറോണ വന്നതോടുകൂടി ബിസിനസ് പറ്റെ ഡൗൺ ആയി. അപ്പൊ എല്ലാം പൂട്ടി. പിന്നെ എന്റെ മനസ്സ് വീണ്ടും ഇതിലേക്ക് വന്നു. അപ്പൊ എക്യൂപ്മെന്റ്സ് അവിടെയുണ്ട് കുറെ. പിന്നെ ഉള്ള ഷിഫ്റ്റ്മെന്റിലൊക്കെ ചൈനയിൽ ഞാൻ വർഷത്തിൽ 5 പോണതാണ്. അപ്പൊ അവിടുന്നൊക്കെ എക്യൂപ്മെന്റ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് കുറെ സ്റ്റോക്ക് ചെയ്തു. സ്റ്റോക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ 3 ഞാൻ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ പുഴേൻ്റെ കരയിലായതുകൊണ്ട് ഇവിടെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നും പാടില്ല. അപ്പോൾ ഒരു സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒപ്പര കൺസെപ്റ്റിലെത്തിയത്. ഇപ്പോൾ ഏതാണ്ട് പണി മുഴുവനായി. ഒരു സോഫ്റ്റ് ലോഞ്ചിങ് നടന്നു. ഇനി ഇതിൻ്റെ പ്രോഗ്രാം ഷോൻ്റെ ഒരു ലോഞ്ചിങ് വരും. അത് മിക്കവാറും ആഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോ എന്താന്ന് വെച്ചാൽ, നമ്മൾ കോഴിക്കോടിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആദ്യം 5 മുതല് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം നമ്മൾ കോഴിക്കോടുള്ള കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും സിനിമാ താരങ്ങളെയും മ്യൂസിക് ഡയറക്ടറെയും ഒക്കെ നമ്മൾ കാണിച്ചുകൊണ്ട് ഇത് പിന്നെ കോഴിക്കോടിന്റെ അടുത്ത 30 ഒരു ഡെവലപ്മെന്റ് വരുന്ന കോഴിക്കോടിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഫ്യൂഷൻ കൺസെപ്റ്റും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഷോ അവസാനിപ്പിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഒരു 5 ഇവിടെ എൻ്റർ ചെയ്താൽ നമ്മൾ 2 ഉണ്ട്. ഒന്ന് നമ്മളൊരു ടീ കൊടുത്ത് അതിനുശേഷം 6 ഒരു ഡിന്നർ കൊടുത്ത് പിന്നെ 7 തിയേറ്ററിൽ ഷോ സ്റ്റാർട്ട് ചെയ്താൽ 1.5 ഷോ. അപ്പോൾ ഇപ്പം നമ്മൾ തുടങ്ങുമ്പോൾ ഇന്നത്തെ ന്യൂ ടെക്നോളജിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി നമുക്ക് ഇതിനെ പരിമിതികളുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റേജിൻ്റെ വലുപ്പത്തിൻ്റെയും. നമുക്ക് 300-350 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം ആണ്. അപ്പോൾ ഇതിനെ സ്റ്റേജ് ഇവിടുത്തെ അപേക്ഷിച്ചിട്ട് കേരളത്തിനെ അപേക്ഷിച്ചിട്ട് കൊള്ളാവുന്ന സ്റ്റേജാണ്. പക്ഷെ മറ്റ് രാജ്യങ്ങളിലെ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റേജാണ് ഏറ്റവും വലുത്. അവിടെ നമ്മുടെ ഓഡിറ്റോറിയത്തിനേക്കാളും ഒരു 10 വലുപ്പം സ്റ്റേജിനുണ്ടാവും. കാരണം സ്റ്റേജിന് വലിയ വലിയ എക്യുപ്മെന്റ്സ്, വലിയ വലിയ സെറ്റ് വർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാണും. ഇവിടെ നമ്മളതെല്ലാം കൂടെ കോമ്പാക്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമ്മളെ ഈ സ്റ്റേജിൽ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, മഴ പെയ്യുന്നുണ്ട്, റോപ്പ് ഡാൻസ് ചെയ്യാൻ 5 മുകളിലേക്ക് നമുക്ക് റോപ്പ് ഡാൻസ് ചെയ്യിക്കാം. കട്ടൗട്ടുകളൊക്കെ റോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. പിന്നെ സ്പെഷ്യൽ എഫക്ട്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സ്ക്രീൻ ആൻഡ് പ്രൊജക്ടർ, LED സ്ക്രീന്, അങ്ങനെ ഇനിയും കുറച്ച് എക്യുപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മുഴുവനായി സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുലൈമാൻ കക്കോടി എന്ന് പറഞ്ഞ ആളാണ് സ്ക്രിപ്റ്റ്

0: ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെ ആർ മോഹൻദാസ് ആണ് ഇത്, ഞാനും പുള്ളിയും കൂടിയാണ് ഇത് ഡയറക്റ്റ് ചെയ്യണത്. ഈ നാടകക്കാരുടെ ഒരുവിധ ആളുകളുടെ സഹായം, പുരുഷോത്തമന്, പിന്നെ ഗോപി മാഷ്, അങ്ങനെ കുറെ ആൾക്കാരുടെ സഹായം ഇതിൻ്റെ അകത്തുണ്ട്. റെഗുലർ ഷോ എന്ന് പറയുന്നത് ഡെയിലി ആൾക്കാർ വൈകുന്നേരം വന്ന് തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസം നമ്മൾ കണ്ടിന്യൂ ഷോ ചെയ്യും. ശനി ഞായർ നമ്മൾ ഫ്രീ ആക്കിയിടും. അത് പിന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റീൻ്റെ ആൾക്കാർക്ക് ഈ ഡ്രാമ പോലത്തെ പെർഫോമൻസ് ഇവിടെ ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
1: അതായത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടും സംവിധാനങ്ങളോട് കൂടിയിട്ടും ഒരുപാട് പ്രതിഭകളുടെ പ്രയത്ന ഫലമായിട്ടാണ് 2026 മലബാറിന് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റുഡിയോനെ കാണാം അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാത്രമല്ല ഇവിടെ ഷോ ചെയ്യാൻ ഇവിടെയുള്ള കമ്മ്യൂണിറ്റികൾക്കും ഇവിടെയുള്ള നാടകക്കാർക്കും മറ്റ് ഡാൻസ് മോയിറ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ ഷോ ചെയ്യാനും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് ലൈറ്റും സൗണ്ടും സ്ക്രീനും ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എല്ലാം ഫിക്സഡ് ആണ്. ഇത് നമുക്ക് ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ആയിട്ട് കാണുന്ന, ഇത് നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ പഠിച്ച പണി നമ്മളിവിടെ ജനങ്ങളിൽ എത്തിക്കുക. പിന്നെ ഇതിൻ്റെ പാർട്ടായിട്ട് കോഴിക്കോടുള്ള ഓർക്കസ്ട്രക്കാരായ പപ്പൻ, ഹരിദാസ് ഇങ്ങനെ ആളുകളൊക്കെ സഹായം നമുക്കുണ്ട്. പിന്നെ ഈ നാടകക്കാരുടെ സഹായങ്ങളുണ്ട്. ഇവിടെ കുറേ സ്ക്രിപ്റ്റ് റൈറ്റർമാർ, സാഹിത്യകാരന്മാർ, സിനിമാ താരങ്ങൾ, അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഗ്രീൻ ഫ്ലോർ ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ് ആക്ടിവിറ്റീസ് മാതിരിയാണ്. നമ്മൾ മ്യൂസിക്, തബല, കീബോർഡൊക്കെ പഠിപ്പിക്കാനുള്ള 6 റൂമുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഡാൻസ് റൂമുണ്ട്, പിന്നെ കോൺഫറൻസ് റൂമുണ്ട്, KTV റൂം എന്ന് പറയുക, എന്ന് വെച്ചാൽ കരോക്കി പാടാവുന്ന ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് കരോക്കി പാടാവുന്ന സംവിധാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു 500 പേരുടെ പരിപാടികൾ നടത്താവുന്ന സംവിധാനം മാത്രമേ നമ്മളിവിടെ
1: ഉദ്ദേശിക്കുന്നുള്ളൂ.
0: അതെ അതെ അതെ.
1: അപ്പൊ ഈ ഒരു തിയേറ്റർ ബുക്ക് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങൾ അതെങ്ങനെയാണ്, ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് ഒന്ന് പറയോ?
0: തിയേറ്റർ ഇപ്പൊ സോഫ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമ്മൾ ബാക്കി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചിട്ടല്ല ശരിക്കും ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ, നമ്മുടെ മനസ്സിലുള്ള പ്രതീക്ഷകളുണ്ടല്ലോ, അത് പ്രാവർത്തികമാക്കുക. നമ്മളെ നാട്ടില് നാടകക്കാരെന്നൊക്കെ പറയുന്നത് മാക്സിമം ചെറിയ പൈസക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ആണ്. അതിൻ്റെ വാല്യൂ ഇന്നത്തെ അവസരത്തിൽ നാടകത്തിൻ്റെ അവതരണം എവിടെ എത്തി നിൽക്കണമെന്ന് നമ്മൾ നമ്മുടെ നാട്ടിലുള്ളവർ ചിന്തിക്കുന്നും കൂടെ ഇല്ല എന്നാണ് ഞാൻ പറയണത്.
1: സോഫ്റ്റ് ലോഞ്ചിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും നാടകം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നോ?
0: 30 മിനിറ്റ് ഒരു ഡ്രാമ ചെയ്തു. അത് സാമൂതിരിയുടെ കാലഘട്ടം മുതൽ, ആദ്യം മതസൗഹാർദ്ദം കാണിച്ച് സാമൂതിരിയുടെ കാലഘട്ടം മുതൽ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്നവരെ 30 മിനിറ്റ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചു ചെറുതായിട്ട്. അത് നമ്മൾ ഇനി 1.5 മണിക്കൂറിലേക്ക് ചെയ്യാൻ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത്, പിന്നെ സെറ്റ് വർക്ക്, അതേമാതിരി അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ മറ്റ് പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇനി കൂടും.
1: ചുരുക്കി പറയുകയാണെങ്കിൽ കലയും സംസ്കാരവും വളർത്തുന്നതിൽ സ്ഥിര നാടകശാലകൾക്ക് ശരിക്കും വലിയ പങ്ക് തന്നെയുണ്ട്. ബുക്കിംഗ്, ചെലവ്, സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് നമ്മുടെ റിതം സ്റ്റുഡിയോയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് അബ്ദുൽ മജീദ് അവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഭാവിയിലും നിരവധി കലാപരിപാടികൾക്ക് ഈ വേദി ആതിഥേയത്വം വഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കലാപ്രേമികൾക്കും പരിപാടി സംഘടിപ്പിക്കുന്നവർക്കും ഈ വിവരങ്ങൾ ഉപകാരപ്പെടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോ റിതം ഹൗസിന്റെ സ്ഥാപകൻ അബ്ദുൾ മജീദാണ് ആർട്ട് കഫേയിൽ ഇതുവരെ സംസാരിച്ചത്. മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോ സ്ഥാപിച്ചതിലൂടെ പുതിയ ആശയങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും കലാപ്രവർത്തകർക്കും വളരാനുള്ള ഒരു വേദി കൂടിയാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അഭിമുഖം സുധർമ്മ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: മാലോകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ 1 ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: കണ്ണങ്കണ്ടി ആർട്ട് കഫേയിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അനാർക്കലി എന്ന ചിത്രത്തിൽ ഷാദ ഫരീദി, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയത്. ഗാനശില്പികൾ മനോജ് മുൻതാഹിർ, വിദ്യാസാഗർ.

0: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുങ്കണ്ടിയിൽ.
1: കണ്ണുങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: കണ്ണുങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ചാർലി എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.
3: അരിതരി കളയരുതരിതരി കളയരുതരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിചിരുതേ. അരിതരി കളയരുതരിതരി കളയരുതരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിചിരുതേ. തലനര കയറിയ വഴയവരടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനുതരുതല പറയരു കടലിനു മുതിരരുതേ. തലനര കയറിയ വഴയവരടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനുതരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരുതരിതരി കളയരുതരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിചിരുതേ. അരിതരി കളയരുതരിതരി കളയരുതരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിചിരുതേ.

0: മാലോകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
1: കണ്ണങ്ങണ്ടി ആർട്ട് കഫെ ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി ഒരു ഗാനം കൂടി. ഹണി ബി, ഈ ചിത്രത്തിൽ ലാൽ ജോബ് കുര്യൻ എന്നിവർ പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ ദീപക് ദേവിൻ്റെ സംഗീതം.

0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടിയിൽ ഉള്ളതേ പറയൂ, നല്ലതേ.

FM പ്രധാന വാർത്തകൾ. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായും ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8 രൂപ 50 പൈസയായും നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇന്നു മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. അപകടങ്ങളിൽ കൈമുട്ടിന് താഴെ കൈ നഷ്ടപ്പെട്ടവർക്ക് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ മെക്കാനിക്കൽ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാക്കനാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. മണലൂർ മുൻ MLA തൃശൂർ DCC മുൻ പ്രസിഡന്റുമായ PA മാധവന്റെ നിര്യാണത്തിൽ മന്ത്രി OG ജനീഷ് അനുശോചിച്ചു. കോൺഗ്രസിന്റെ പഴയ തലമുറയിലെ പ്രഗത്ഭനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച 1-ാം വർഷ MBBS വിദ്യാർത്ഥിനി സ്നേഹ എലിസബത്ത് പൗലോസിന്റെ സംസ്കാരം ഇന്ന്. സംസ്കാര ശുശ്രൂഷകൾ രാവിലെ മാൻവട്ടം സെന്റ് ജോർജ് സിറോ മലബാർ പള്ളിയിൽ. പാകിസ്ഥാനിലെ ലാഹോറിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററിന്റെ മേൽക്കൂര തകർന്ന് 14 സ്കൂൾ കുട്ടികൾ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: ഗാനോപഹാരം. 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം പാടിയത് മധു ബാലകൃഷ്ണൻ, നാരായണി ഗോപൻ. ചിത്രം 916, കുഞ്ഞൂട്ടൻ. അജീഷ് ദാസന്റെ വരികൾ, ആനന്ദ് മധുസൂദനന്റെ സംഗീതം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ,
1: കുടുങ്ങി.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഗാനോപഹാരത്തിൽ ഇനി ആശാൻ. ഈ ചിത്രത്തിലെ ഗാനം പാടിയത് ദീപക് സൂരജ് സന്തോഷ്. വിനായക് ശശികുമാറിന്റെ വരികൾ, ജോൺ പോൾ ജോർജിന്റെ സംഗീതം.

ഗാനോപഹാരത്തിലടുത്ത ഗാനം ശ്രീഹരി കെ നായർ സംഗീതം നൽകി പാടിയത് ചിത്രം അഭിലാഷം. ഗാനരചന ഷറഫു.

0: ഗാനോപഹാരം BMH ആരോഗ്യ ജാലകം സ്പോൺസർ പരിപാടിക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ കുമാർ, ചീഫ് ഓഫ് പൾമനോളജി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. നമ്മൾ ഇന്നും പ്രധാനമായും ശ്വാസകോശ രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ പറ്റി ആണ് സംസാരിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ പ്രധാന ലക്ഷണങ്ങൾ ചുമ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ശ്വാസതടസ്സം, നെഞ്ചിലൊരു പിടുത്തം ഉണ്ടാവുക തുടങ്ങിയവയൊക്കെയാണ്. കൂടാതെ ചില രോഗികളെങ്കിലും ചുമച്ച് ഒരുപക്ഷെ ചെറുതായിട്ട് രക്തത്തിന്റെ അംശം ചുമച്ച് തുപ്പാറുണ്ട്. ഇത് കാണുമ്പോൾ പലർക്കും പല പേടികളൊക്കെ ഉണ്ടാവാം. ചില രോഗികൾ ആയിക്കോട്ടെ, അവരുടെ ശബ്ദം അടഞ്ഞു പോകുന്ന പോലെ തോന്നും. വിശപ്പില്ലായ്മ, ശരീരം മെലിയുക തുടങ്ങിയ രോഗലക്ഷണങ്ങളും ശ്വാസകോശത്തിന്റെ പല രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു കിടക്കുന്നു. ഇതുമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു രോഗിയുടെ ഉദാഹരണം പറയാം. 45 വയസ്സുള്ള ഒരു എഞ്ചിനീയർ, തുടർച്ചയായി 3 ചുമയായി കഫത്തിന്റെ കൂടെ കലർന്ന് ചോര തുപ്പുന്ന ലക്ഷണങ്ങളുമായിട്ട് കാണാൻ വന്നു. മരുന്നുകൾ കൊടുത്തു, ചില പരിശോധനകൾ നടത്തി, രക്തപരിശോധന, കഫ പരിശോധന, എക്സ്റേ പരിശോധന ഒക്കെ നടത്തി. ഈ പരിശോധനകളൊക്കെ നോർമൽ ആയിരുന്നു. എന്നാലും ചോര തുടർച്ചയായിട്ട് ചെറിയ അളവിൽ ഇങ്ങനെ കലർന്നു വരുന്നത് കൊണ്ട് അവരുടെ അടുത്ത് നെഞ്ചിന്റെ സ്കാൻ എടുത്തു നോക്കാനും ഒരു എൻഡോസ്കോപ്പി പോലെ ഒരു ബ്രോങ്കോസ്കോപ്പി, ശ്വാസകോശത്തിലെ ഒരു ട്യൂബ് ഇട്ട് പരിശോധന ചെയ്യുന്നതിനെ പറ്റി അവരോട് പറഞ്ഞു. അവരതിൽ സമ്മതം ആയതുകൊണ്ട് CT സ്കാൻ എടുത്തു. അതിൽ ഒരു ചെറിയ കഫക്കെട്ട് മാത്രമേ കാണാൻ പറ്റിയിട്ടു. ബ്രോങ്കോസ്കോപ്പി ചെയ്തപ്പോൾ ഒരു ചെറിയൊരു മുഴ കാണുകയും അവിടുന്ന് ഒരു ബയോപ്സി എടുത്ത് അത് ശ്വാസകോശ അർബുദത്തിന്റെ തുടക്കം ആണെന്ന് കണ്ടുപിടിക്കാനും പറ്റി. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ കാണിച്ച് ആ ഭാഗം എടുത്തു കളയാനും അയാളുടെ രോഗം പൂർണ്ണമായി മാറ്റാനും സാധിച്ചു. ഒരുപക്ഷെ പല നമുക്കറിയുന്ന പോലെ ഇങ്ങനെയുള്ള പല രോഗങ്ങളും, ഒരുപക്ഷെ ശ്വാസകോശ അർബുദം ഒക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ചെറിയ ഓപ്പറേഷൻ ചെയ്ത് ആ രോഗം ബാധിച്ച ഭാഗങ്ങൾ എടുത്തു കളയുകയാണെങ്കിൽ തീർച്ചയായും രോഗശമനം ഉണ്ടാകും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ രോഗലക്ഷണങ്ങളുമായി ആൾക്കാർ മുന്നോട്ട് പോകുന്നതും വളരെ വൈകി നമ്മളിടത്ത് എത്തുകയും രോഗം കണ്ടുപിടിക്കാൻ വൈകി കഴിഞ്ഞാൽ അത് കൂടുതൽ സ്പ്രെഡൊക്കെ ആയി പാലിയേഷൻ മാത്രം കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ സാധാരണ കാണുന്നത്. അതുകൊണ്ട് ഈ ബോധവൽക്കരണം തീർച്ചയായും രോഗം നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും പറ്റും. ചുമയും കഫക്കെട്ടും ഒരുപക്ഷെ കഫത്തിൽ രക്തത്തിന്റെ അംശവും ക്ഷീണവും ഉണ്ടെങ്കിൽ TB ലക്ഷണം ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ എക്സ്റേ പരിശോധന, രക്തപരിശോധന, കഫ പരിശോധന ഒക്കെയാണ് സാധാരണ ചെയ്യാറ്. കഫം TB ടെസ്റ്റും ബാക്കി സൈറ്റോളജി ടെസ്റ്റ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കും. മരുന്ന് കൊടുത്ത് അത് മാറുന്നില്ലെങ്കിൽ കൂടുതലായിട്ട്

0: സ്കാൻ ഒക്കെ ചിലപ്പോൾ എടുത്തു നോക്കേണ്ടി വന്നേക്കാം. ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ കഫക്കെട്ട്, ശ്വാസതടസ്സം, നെഞ്ചുവേദന ഒക്കെ തന്നെയാണ്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

0: ഗാനോപഹാരം. 103.6
1: ഗാനോപഹാരം തുടരുന്നു. എം ജി ശ്രീകുമാർ നയിക്കുന്ന സംഘഗാനം കേൾക്കാമിനി. ചിത്രം ആഘോഷം. സന്തോഷ് വർമ്മയുടെ ഭാവന, സ്റ്റീഫൻ ദേവസിയുടെ ഈണം.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ,
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: ആകാശവാണി കോഴിക്കോട്.

0: നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ആശങ്ക സൃഷ്ടിക്കുന്നു. കൂടുതൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കി. 200-ൽ പേർക്കാണ് സംസ്ഥാനത്ത് ജൂണിൽ മാത്രം ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതിൽ ഏറ്റവും അധികം കേസുകൾ കോഴിക്കോട് ജില്ലയിലാണ്. വയനാട്ടിലും കൂടുതൽ കേസുകളുണ്ട്. കുട്ടികളിൽ കൂടുതൽ ഗുരുതരമാകുന്ന രോഗമായതിനാൽ വിദ്യാലയങ്ങളിൽ പ്രത്യേകം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരവും ഡെങ്കിപ്പനി കേസുകളും വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമായി. ജൂൺ ആദ്യവാരം കാലവർഷം ശക്തി പ്രാപിച്ചിരുന്നെങ്കിലും പിന്നീട് മഴ കുറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറഞ്ഞേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്ത് സെൻസസ് നടപടികൾക്ക് തുടക്കമായി. ഇന്നു മുതൽ ഈ മാസം 30 വരെയാണ് വീടുകളിലെത്തി ഉദ്യോഗസ്ഥർ കണക്കെടുപ്പ് നടത്തുന്നത്. ആദ്യഘട്ട സെൻസസിൽ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2027 ഫെബ്രുവരിയിലെ രണ്ടാം ഘട്ടത്തിൽ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കും. സെൻസസിന് മുന്നോടിയായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇന്നലെ അവസാനിച്ചു. നിരവധി പേർ ഈ സൌകര്യം ഉപയോഗിച്ച് ഓൺലൈനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ പമ്പുകളിൽ പെട്രോൾ ഡീസൽ വിൽപ്പനയ്ക്കും വിതരണത്തിനും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ എന്ന നിലയിൽ വിതരണം നിജപ്പെടുത്തിയ നിയന്ത്രണമാണ് പിൻവലിച്ചത്. നടപടി ഇന്ന് പ്രാബല്യത്തിലായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതിന്റെയും ഇന്ധന വിതരണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിന്റെയും സൂചനയാണിത്. രാജ്യത്തെ ഇന്ധന വിതരണം പൂർണ്ണമായും സാധാരണ നിലയിലായതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഭൂകമ്പം കടുത്ത നാശം വിതച്ച വെനിസ്വേലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ അമിസ്താദ് പുരോഗമിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ഫീൽഡ് ആശുപത്രി വെനിസ്വേല തലസ്ഥാനമായ കാരക്കാസിൽ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെനിസ്വേലയിൽ റിക്ടർ സ്കെയിലിൽ 7.2 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പങ്ങളുണ്ടായത്. ദുരന്തത്തിൽ 1500 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ദുരിതാശ്വാസ സാമഗ്രികൾ ഉൾപ്പെടെ ആകെ 66 ടൺ സഹായമാണ് ഇന്ത്യ വെനിസ്വേലയിൽ എത്തിച്ചത്. കുട്ടികളുടെ സമൂഹ മാധ്യമ വിലക്ക് ലംഘിക്കുന്ന കമ്പനികളുടെ പിഴത്തുക ഇരട്ടിയാക്കാനൊരുങ്ങി ഓസ്ട്രേലിയ. 16 വയസ്സിന് താഴെ കുട്ടികൾക്കാണ് ഓസ്ട്രേലിയയിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. 2025 ഡിസംബറിലാണ് വിലക്ക് പ്രാബല്യത്തിലായത്. ഇതിനുശേഷവും 16 വയസ്സിന് താഴെ 85% കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുന്നതായി ന്യൂകാസിൽ സർവകലാശാലയുടെ പഠനത്തിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി.

വിഭാഗം ഇന്ന് പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചാണ്. പൊതുവിൽ കണ്ടുവരുന്ന മഴക്കാല രോഗങ്ങൾക്കപ്പുറം ഷിഗല്ലയും അമീബിക് മസ്തിഷ്കജ്വരവും കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ രോഗബാധയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും വിശദമായി അറിയാം. വാർത്താജാലകത്തിൽ ഇന്ന് നമുക്കൊപ്പം കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതിക വി ആർ.

0: മഴക്കാലം എത്തിയതോടെ പകർച്ചവ്യാധികളും പതിവ് പോലെ ഒപ്പമെത്തി. ഡെങ്കിപ്പനിയും മലമ്പനിയും ചിക്കുൻഗുനിയയുമൊക്കെ കാലങ്ങളായി മഴക്കാല രോഗങ്ങളെന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ജലജന്യ രോഗങ്ങളും കൊതുകുജന്യ രോഗങ്ങളുമെല്ലാം ചേർന്ന് മഴക്കാലം രോഗങ്ങളുടെ കാലം കൂടിയാക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അത് കേവലം കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമല്ല, മറിച്ച് കേരളത്തിന്റെ ഭൂപ്രകൃതിയും ജനങ്ങളുടെ ശുചിത്വശീലങ്ങളുമൊക്കെ മഴക്കാലത്തെ സാംക്രമിക രോഗങ്ങളുടെ കാലമാക്കി മാറ്റുന്നു. ഇത്തവണ ഷിഗെല്ലയും അമീബിക് മസ്തിഷ്കജ്വരവും റിപ്പോർട്ട് ചെയ്തതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്.
1: നല്ല വേനൽക്കാലം കഴിഞ്ഞ് മഴ വരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ പകർച്ചവ്യാധികളും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഇതിന് കാരണം മഴക്കാലത്ത് കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, മലമ്പനി, ചിക്കൻഗുനിയ എന്നിവ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇതുകൂടാതെ ജലജന്യ രോഗങ്ങളായ വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവയും ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വായുവിലൂടെ പകരുന്ന ജലദോഷം, H1N1, മറ്റ് വൈറൽ പനികളും ഈ സമയത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് കാലാവസ്ഥയിലെ വ്യത്യാസം കൊണ്ട് മാത്രമല്ല, മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. ഇതിനാൽ തന്നെ കൊതുക് മുട്ടയിട്ട് വളർന്ന് അസുഖങ്ങൾ പരത്താനുള്ള സാധ്യതകളും കൂടുതലാണ്. മലിനമായ കുടിവെള്ളം, തുറന്നു വെച്ചതോ പഴകിയതോ ആയ മലിനമായ ഭക്ഷണം എന്നിവയും ജലജന്യ രോഗങ്ങൾ പരക്കാൻ കാരണമാവുന്നു.
0: ഷിഗെല്ല, അമീബിക് മസ്തിഷ്കജ്വരം എന്നീ അസുഖങ്ങളാണ് ഇത്തവണ ഏറ്റവുമധികം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നിപ വീണ്ടും റിപ്പോർട്ട് ചെയ്തെങ്കിലും അധിക രോഗവ്യാപനമില്ലാത്തതിനാൽ ആശങ്ക നീങ്ങി. എന്നാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഷിഗെല്ല കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നു. 200+ പേർക്കാണ് ജൂണിൽ മാത്രം സംസ്ഥാനത്ത് ഷിഗെല്ല സ്ഥിരീകരിച്ചത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലും. ഷിഗെല്ല ബാധിച്ച ഏതാനും പേർ മരണത്തിന് കീഴടങ്ങിയത് അസുഖത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മുതിർന്നവരിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഷിഗെല്ലയുടെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഈ സാഹചര്യത്തിൽ അനിവാര്യമാണ്.
1: ഇത്തവണ ഷിഗെല്ല, അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങി പുതിയതരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗെല്ല രോഗബാധ അഥവാ ഷിഗെല്ലോസിസ്, ഇതിന്റെ രോഗലക്ഷണങ്ങൾ കടുത്ത വയറുവേദന, പനി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ്. രോഗം ബാധിച്ച ഒരാളുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷം 1-2 ദിവസം മുതൽ 1 വരെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മുതിർന്നവരിലും 5 താഴെയുള്ള കുട്ടികളിലാണ് ഈ അസുഖം ഗുരുതരമാവുന്നത്. മുതിർന്നവരിൽ സാധാരണ ലക്ഷണങ്ങളോടുകൂടി രോഗം ഭേദമാവാറുമുണ്ട്.
0: ഷിഗെല്ലയുടെ അത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അമീബിക് മസ്തിഷ്കജ്വരവും സംസ്ഥാനത്ത് ഈയിടെ കൂടുതലാണ്. രോഗം ഗുരുതരമാകുന്നതോടെ തലച്ചോറിനെ ബാധിക്കുകയും ചികിത്സ സങ്കീർണമാവുകയും ചെയ്യുന്നു. വെള്ളത്തിലൂടെ പകരുന്നതിനാൽ ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് രോഗബാധയ്ക്ക് കാരണമാകുന്നു. ഇത് മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യത്തോടെ കണക്കിലെടുക്കണം.
1: അമീബിക് മസ്തിഷ്കജ്വരം സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈയിടെയായി. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കടുത്ത പനി, തലവേദന, ഛർദി, ഓക്കാനം, വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ്. രോഗം ഗുരുതരമാവുമ്പോൾ ബോധക്ഷയം, അപസ്മാരം തുടങ്ങി തലച്ചോറിനെ ബാധിക്കുന്ന ലക്ഷണങ്ങളും ഉണ്ടാവുന്നു. ഇതിന് കാരണമാവുന്നത് നെഗ്ലീറിയ, ഫോളറി, അക്കന്തമീബ നിഗ്രിക്കൻസ് എന്നീ രോഗാണുക്കളാണ്. ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ കുളങ്ങൾ, തടാകങ്ങൾ, കെട്ടിനിൽക്കുന്ന വെള്ളം എന്നിവിടങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് ഒഴിവാക്കുക, വെള്ളത്തിലിറങ്ങുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക, വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക, കിണറുകളിലെ വെള്ളം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ക്ലോറിനേറ്റ് ചെയ്യുക എന്നിവയാണ്.
0: രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശുചിത്വത്തിലും ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലുമെല്ലാം കേരളം ഏറെ മുന്നിലാണ്. എങ്കിലും മഴക്കാല രോഗങ്ങളെ പൂർണ്ണതോതിൽ പ്രതിരോധിക്കുന്നതിൽ നാം പ്രതിസന്ധികൾ നേരിടുന്നു. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഉയർന്ന ആരോഗ്യ സാക്ഷരതയും ആരോഗ്യ സൗകര്യങ്ങളുമെല്ലാം രോഗങ്ങളെ നേരത്തെ തിരിച്ചറിയുന്നതിൽ

0: നിർണായകമാണ്. നിപ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ നമുക്കായതും ഇക്കാരണത്താലാണ്. ഈ മികവ് പകർച്ചവ്യാധി നിയന്ത്രണത്തിലും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇതിന് നിരവധി കർമ്മ പരിപാടികൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു.
1: പകർച്ചവ്യാധികൾ പടരുന്നതിനുള്ള അനുകൂല ഘടകങ്ങൾ കേരളത്തിൽ നിരവധിയാണ്. ഉയർന്ന മഴ, ഈർപ്പമുള്ള കാലാവസ്ഥ, കൊതുകുകളുടെ വ്യാപനം, ജനസാന്ദ്രത, വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ആളുകളുടെ സഞ്ചാരം എന്നിവ പകർച്ചവ്യാധികൾ കേരളത്തിൽ പടർന്നു പിടിക്കുന്നതിനിടയാക്കുന്ന സാഹചര്യങ്ങളാണ്. പുതിയ രോഗങ്ങളുടെ വരവ്, ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവ നമുക്ക് എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നു. ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം വഴിയുള്ള 33 പകർച്ചവ്യാധി സാധ്യതയുള്ള രോഗങ്ങളുടെ ശരിയായ നിരീക്ഷണം, ശരിയായ റിപ്പോർട്ടിംഗ്, വേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു. മികച്ച രോഗ നിരീക്ഷണം, ശരിയായ റിപ്പോർട്ടിംഗ്, രോഗനിർണയം, ചികിത്സ, സർക്കാർ സ്വകാര്യ സംവിധാനങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങൾ, താഴെത്തലം വരെ എത്തുന്ന പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ ഇടപെടൽ എന്നിവയിലൂടെ കേരളത്തിലെ ആരോഗ്യരംഗം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ആളുകളുടെ ഉയർന്ന ആരോഗ്യ അവബോധവും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ചികിത്സ തേടാനും പരിശോധന നടത്താനുമുള്ള താല്പര്യവും രോഗങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. രോഗനിർണയമടക്കം രോഗബാധിതരുടെ ജീവൻ രക്ഷിക്കുന്നതിനും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ മാതൃകാപരമാണ്.
0: മഴക്കാല പൂർവ്വ ശുചീകരണവും നിലവിൽ ആരോഗ്യവകുപ്പ് ആഹ്വാനം ചെയ്ത ഡ്രൈഡേ ആചരണവുമെല്ലാം പകർച്ചവ്യാധികളുടെ പ്രതിരോധത്തിൽ ഏറെ പ്രധാനമാണ്. മഴക്കാലം എത്തുന്നതിന് മുൻപേ ഗവൺമെന്റ് തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും വ്യക്തിശുചിത്വത്തിനപ്പുറം പരിസര ശുചിത്വം ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാൻ നാം ഇനിയുമേറെ പഠിക്കേണ്ടതുണ്ട്. രോഗപ്രതിരോധം ഗവൺമെന്റ് സംവിധാനങ്ങളുടെ മാത്രം കടമയല്ലെന്ന തിരിച്ചറിവാണ് ഇവിടെ അനിവാര്യം. വീടുകളിലും കുട്ടികൾ ഏറെ സമയം ചെലവഴിക്കുന്ന സ്കൂളുകളിലും തദ്ദേശ സ്ഥാപന തലങ്ങളിലുമൊക്കെ കൃത്യമായ ആസൂത്രണത്തോടെ പകർച്ചവ്യാധി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം.
1: പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആരോഗ്യ ജാഗ്രത. ഇത് മാസം തോറും നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിനും ഈ കലണ്ടർ ഉപയോഗിക്കുന്നു. കുടിവെള്ള സ്രോതസ്സുകളുടെ ശുചീകരണം, മഴക്കാല പൂർവ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. കൊതുകജന്യ രോഗങ്ങൾ തടയുന്നതിനായി ഡ്രൈഡേ ആചരണം സംസ്ഥാനമൊട്ടാകെ ആരോഗ്യവകുപ്പ് നടത്താറുണ്ട്. കൂടാതെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾ, പഴകിയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന ഹോട്ടലുകൾ എന്നിവയിലെല്ലാം സന്ദർശനം നടത്തുകയും വേണ്ട പ്രവർത്തനങ്ങൾ നടത്താറുമുണ്ട്. കുടിവെള്ള ശുചീകരണത്തിന്റെ ഭാഗമായി നിശ്ചിത കാലയളവിൽ സ്വകാര്യ കിണറുകൾ, പബ്ലിക് കിണറുകൾ എന്നിവ ക്ലോറിനേഷനും നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രം രോഗങ്ങൾ തടയാൻ മതിയാവുകയില്ല. ഇത് ഒരു സാമൂഹിക ഉത്തരവാദിത്തം എന്ന നിലയിലേക്ക് സമൂഹം ഏറ്റെടുത്താൽ മാത്രമേ പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനും അതുമൂലമുള്ള മരണങ്ങൾ നമുക്ക് തടയാനും കഴിയുകയുള്ളൂ.
0: പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ പലപ്പോഴും അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് മഴക്കാലത്തിന് തൊട്ടുമുൻപോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തോ ആണെന്നത് ദൗർഭാഗ്യകരമാണ്. രോഗങ്ങളില്ലാത്ത മഴക്കാലത്തിന് ഈ പ്രതിരോധ ശുചിത്വശീലങ്ങൾ നാം ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന മലിനവസ്തുക്കൾ പോലും സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയാനും ഉത്തരവാദിത്തത്തോടെ പെരുമാറാനും നാം ശീലിക്കണം. ശാസ്ത്രീയമായും ദീർഘകാലാടിസ്ഥാനത്തിലും പൊതുജനാരോഗ്യ നയങ്ങളിൽ പരിവർത്തനമുണ്ടാകണം. പുതിയ രോഗബാധകളെ നേരിടാൻ അടിസ്ഥാന സൗകര്യ തലത്തിലും നയപരമായും സാമൂഹ്യ തലത്തിലും നിരവധി മാറ്റങ്ങൾ വേണം.
1: അലക്ഷ്യമായി വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവ, കൊതുക്, എലി മുതലായവ പെരുകുന്നതിനും പകർച്ചവ്യാധികൾ പിടിപെടുന്നതിനും കാരണമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനോടൊപ്പം സമൂഹത്തിന്റെ ശുചിത്വത്തെക്കുറിച്ചും ചിന്തിക്കണം. വീടുകളിൽ വെച്ച് തന്നെ അജൈവ ജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന മാലിന്യ ശേഖരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നിവ ചെയ്യാവുന്നതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്.
0: മഴക്കാല രോഗങ്ങളെന്ന പേരിൽ കാണുന്ന സാംക്രമിക രോഗങ്ങളൊന്നും മഴക്കാലത്ത് മുടങ്ങാതെ എത്തുന്ന രോഗാണുക്കളിലൂടെ പകരുന്നതല്ല. മറിച്ച് അവയ്ക്ക് യഥേഷ്ടം പടരാൻ സാഹചര്യമൊരുക്കുമ്പോഴാണ് പുതിയ രോഗങ്ങളുടെ രൂപത്തിൽ അവ ആശങ്ക സൃഷ്ടിക്കുന്നത്. അടിസ്ഥാന ശുചിത്വബോധം മുതൽ സമഗ്ര ആരോഗ്യ ജാഗ്രത വരെ സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ രോഗങ്ങളില്ലാത്ത ഒരു മഴക്കാലം നമുക്ക് യാഥാർത്ഥ്യം.

0: വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതിക വി ആർ. ആശയം അവതരണം വൈ പി ഹബീബ് റഹ്മാൻ, ശബ്ദസാന്നിധ്യം അൻഷ കരീം, എഡിറ്റർ ഡി കെ സുരേഷ്, തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: അരേ മോഹൻ ഭായ്, കാഫി ബിസി ലഗ് രഹേ ഹോ.
3: മേ സോച്ച് രഹാ ഹൂ കി ബിസിനസ് ശുരു കരൂ. ഏക് ഏജന്റ് നേ കഹാ കി മുദ്ര ലോൺ ജൽദി സാങ്ഷൻ കർവാ ദേഗാ, ബസ് പ്രോസസിംഗ് ഫീസ് ഓർ ലീഗൽ ഫീസ് ദേനി ഹോഗി. പേയ്മെന്റ് ലിങ്ക് ബി ഭേജാ ഹൈ.
2: അരേ മോഹൻ ഭായ്, പ്രധാനമന്ത്രി മുദ്ര യോജന മേ കോയി ഏജന്റ് നഹീ ഹോതാ ഹൈ. ധോക്കേബാസ് നക്ലി വെബ്സൈറ്റ്, സാങ്ഷൻ ലെറ്റർസ് ഓർ ദസ്തഖത് സേ ലോഗോ കോ ഫസാതേ ഹൈ.
3: സച്ച്?
2: സീധാ ബാങ്ക് യാ വിത്ത് സൻസ്ഥാ മേ ജാഓ യാ സർക്കാരി വെബ്സൈറ്റ് സേ ലോൺ അപ്ലൈ കരോ. സതർക്ക് രഹേ ഓർ ഓൺലൈൻ ഠഗോ സേ ബചേ.
3: സമജ് ഗയാ.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശ്രേയ ഘോഷാലും നവീൻ അയ്യർ, ശബരി എന്നിവർ പാടിയത് ചിത്രം അൻവർ. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ ഈണം.

ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി വിദ്യാസാഗറിന്റെ സംഗീത നിർദ്ദേശത്തിൽ ഉദിത് നാരായണനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൊച്ചി രാജാവ്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

എഫും പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജാപ്പാനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. നാളെ ഇന്ത്യ ജപ്പാൻ 16-ാമത് വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ, സാങ്കേതികവിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വിനീത് ജോഷിക്ക് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി. നിയമനം കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്മാം പദ്ധതിയിൽ അനുകൂല്യങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിക്കും. കർഷക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് GST ദിനം. 2017 രാജ്യത്തെ നികുതി സമ്പ്രദായത്തെ ഏകീകരിച്ച ചരക്ക് സേവന നികുതിയുടെ തുടക്കത്തിന്റെ സ്മരണയ്ക്കായാണ് ദിനാചരണം. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് 2-ാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി. യേശുദാസ് നയിച്ച സംഘഗാനം ചിത്രം യാത്ര.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
0: ഇളയനില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം ചന്ദ്രനൊതിക്കുന്ന ദിക്കിൽ. ഗാനശില്പികൾ എസ് രമേശൻ നായർ, വിദ്യാസാഗർ.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദങ്ങൾ സമ്മാനിക്കും. മികച്ച അക്കാദമിക് പ്രകടനത്തിന് 56 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും സമ്മാനിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമായ കാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ തൊഴിലാളികൾക്ക് അന്തസ്സ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവന മാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്തിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രിയുടെ ദർശനത്തെ പ്രായോഗിക ഫലങ്ങളാക്കി മാറ്റുന്നതിന് തുടർച്ചയായ ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. ഭരണവും സേവന വിതരണവും മെച്ചപ്പെടുത്തുന്നതിന് ഭാവി തന്ത്രങ്ങളുടെ രൂപരേഖ യോഗത്തിൽ തയ്യാറാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാടറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വർഷത്തെ തീർത്ഥാടന ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. രാജ്യം ഇന്ന് 78-ാമത് ദേശീയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദിനം ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ CA ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ദിനത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. ഇന്ത്യയുടെ സാമ്പത്തിക യാത്രയിൽ അവർ വിശ്വസനീയ പങ്കാളികളാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഡോക്ടേഴ്സ് ദിനത്തിൽ രാജ്യത്തെ ഡോക്ടർമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവയാണ് രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ നട്ടെല്ലെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും അവരുടെ അക്ഷീണ പരിശ്രമം എണ്ണമറ്റ ആളുകളുടെ വിശ്വാസവും നന്ദിയും നേടിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കുറിച്ചു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യയിലെ അവരുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. നാളെ നരേന്ദ്രമോദിയോടൊപ്പം 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ കൈമാറാൻ ഉച്ചകോടി ഇരുപക്ഷത്തിനും അവസരം നൽകും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ല. അനുമതി തേടി അദാനി ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച്

മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടില്ല, ടൂറിസം മേഖലയ്ക്കും തടസ്സമുണ്ടാകില്ലെന്നും വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. അന്തരിച്ച മുൻ മണലൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ ഭൗതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 2 പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തും. എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയാണ് 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. മുതിർന്ന കോൺഗ്രസ് നേതാവും മണലൂർ മുൻ MLAയുമായ PA മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് K സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തിക്ക് റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും അത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. ഇതുൾപ്പെടെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കണ്ണൂരിൽ തന്നെ തീരുമാനിക്കുന്ന കാര്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പരിഹാരം കാണണമെന്നും K സുധാകരൻ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം. രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 ചെസ്റ്റർ ലേ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. 2 ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3 ഈ മാസം നോട്ടിംഗ്ഹാമിലും 4 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സദാംപ്ടണിലാണ് അവസാന മത്സരം. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. 2 ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. ദേശീയ സെൻസസിന്റെ ഭാഗമായി ഇന്നു മുതൽ ദേശീയ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സമയപരിധി ഇന്നലെ അവസാനിച്ചു. രാജസ്ഥാനിലെ ദൌസ ജില്ലയിൽ ബസിന് തീപിടിച്ച് 7 പേർ മരിച്ചു. 12 പേർക്ക് പരിക്കേറ്റു. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ട്രക്കും ഋഷികേശിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുകയായിരുന്ന ബസ്സും കൂട്ടിയിടിച്ചാണ് ബസിന് തീപിടിച്ചത്. തനവാദ് ഗ്രാമത്തിന് സമീപം പുലർച്ചെയാണ് അപകടം. പരിക്കേറ്റവരെ ദൌസ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെനസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1943. പരിക്കേറ്റവർ 10571. 5380 പേരെ രക്ഷപ്പെടുത്തിയതായി വെനസ്വേലൻ ഗവൺമെന്റ് അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ഇന്ത്യൻ നാവിക കപ്പലുകളായ ഉദയഗിരി, കവരത്തി, ശക്തി എന്നിവ തായ്ലൻഡിലെ തുറമുഖ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പുറപ്പെട്ടു. ഇരു നാവികസേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉഭയകക്ഷി നാവിക സഹകരണം, പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ത്യ തായ്ലൻഡ് ദീർഘകാല സമുദ്ര പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: കഴിഞ്ഞു അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: The Real FM 103.6.
2: യേശുദാസും സുജാതയും പാടിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം ഇപ്പോൾ. ചിത്രം ചെങ്കോൽ. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ ഈണം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 115 രൂപ കുറഞ്ഞ് 12,905 രൂപ, പവന് 1,03,240 രൂപ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
6: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
8: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
9: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
10: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മ ചെപ്പ് സമർപ്പിക്കുന്നത്
11: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: പ്രിയഗീതം.
12: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രിയഗീതം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 11 മണിവരെ നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. 0495 എന്ന STD കോഡിൽ 2366174, മറ്റൊരു നമ്പർ 2366176, മൊബൈൽ നമ്പർ 9444444800. അമരം ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും ലതികയും പാടിയ ഗാനം കേട്ടുകൊണ്ട് ഇന്നത്തെ പ്രിയഗീതം ആരംഭിക്കാം. ഗാനശില്പികൾ കൈതപ്രം, രവീന്ദ്രൻ.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
3: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
4: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
5: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: പ്രിയ ഗീതം.
6: ആവേശം ഈ ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഇനി പ്രിയഗീതത്തിൽ. ബിച്ചു തിരുമലയുടെ രചന, എ ടി ഉമ്മറിൻ്റെ ഈണം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് സ്വാമയാർക്കാവ് ബിന്ദു സജിത്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ?
1: അതും ആപ്പിലൂടെ.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: പ്രിയ ഗീതം.
9: പ്രിയ ഗീതത്തിൽ ഇനി കേൾക്കാം പ്രഭാകരൻ പുതിയകാവുമുക്കിന്റെ ഇഷ്ടഗാനം. ചിത്രം പോസ്റ്റും അതിനെ കാണാനില്ല. വയലാർ രാമവർമ്മ എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ. യേശുദാസിന്റെ ആലാപനം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

ചിത്രം ദശരഥം, ഗായകർ എം ജി ശ്രീകുമാർ, ചിത്ര പൂച്ചൽ ഖാദറിന്റെ ഭാവന, ജോൺസന്റെ ഈണം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് ബേപ്പൂരിൽ നിന്ന് ജിജി.

0: പ്രിയ ഗീതം.
1: അരവിന്ദ് വേങ്ങര തിരൂരങ്ങാടി കേൾക്കാൻ ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം കരുമാടിക്കുട്ടൻ, ഗായകൻ യേശുദാസ്. യൂസഫലി കജ്

0: പ്രിയഗീതം സമാപിച്ചു.
1: പ്രിയഗീതം
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: 71 വർഷങ്ങൾ,
2: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറിച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ലെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. മുതിർന്ന നാടക സംവിധായിക വിജയ മേത്തയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ആധുനിക മറാത്തി നാടകവേദിയുടെ പൂർവികയായ മേത്തയുടെ സർഗാത്മകതയും കലാപ്രതിബദ്ധതയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. വി ബി ജി റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമായ കാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗ്രാമങ്ങളിലെ തൊഴിലാളികൾക്ക് അന്തസ്സ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവനമാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യമിന്ന് 78-ാമത് ദേശീയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദിനം ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില 183 രൂപ 50 പൈസ കുറച്ചു. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തത്സമയമായി വാട്സപ്പിലൂടെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. യുവ ചോയ്സിൽ ആദ്യ ഗാനം കേൾക്കാം. വീരാളിപ്പട്ട് എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി, വിശ്വജിത്ത് ഈണം നൽകി, വിനീത് ശ്രീനിവാസൻ, മഞ്ജിരി എന്നിവർ പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചാത്തമംഗലത്തു നിന്നും മനു.

0: മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ 599/2024 തസ്തികയിലേക്കുള്ള അഭിമുഖം ജൂലൈ 1, 2, 3, 22, 23, 24 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും ജൂലൈ 1, 2, 3, 29, 30, 31 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചും നടക്കുന്നതായിരിക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ എന്നിവ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള ഇന്റർവ്യൂ മെമ്മോ ഡൌൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്കായി 04832734308 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: ഇനി കേൾക്കാം മാങ്കാവ് വളയനാടിൽ നിന്നും ഷിനോജ് ആവശ്യപ്പെട്ട ഗാനം, ചിത്രം മിഥുനം. ONV കുറിപ്പിന്റെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം നൽകി MG ശ്രീകുമാർ പാടിയ ഗാനം.

0: കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അംഗത്തൊഴിലാളികളുടെ മക്കൾക്ക് നൽകിവരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ ജൂലൈ 1 മുതൽ ആഗസ്റ്റ് 1 വരെ ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റ് വിവിധ കോഴ്സുകൾക്ക് നൽകിവരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത കോഴ്സുകൾ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കേണ്ടതാണ്. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കില്ല. വിശദവിവരങ്ങൾക്കായി 04832738452 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിലൂടെ ഇനി കേൾക്കാം നരൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദീപക് ദേവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നതോ അമൃത.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറമ്പൻ പാവങ്ങാട് കോഴിക്കോട്. വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

അതിരടി എന്ന ചിത്രത്തിനു വേണ്ടി സുഹേൽ കോയ വരികളെഴുതി വിഷ്ണു വിജയ് ഈണം നൽകി വിനീത് ശ്രീനിവാസും വിഷ്ണു വിജയും പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇളയെടുത്ത് കുറ്റിക്കാട്ടിൽ ഗോപാലിനു വേണ്ടി ദേവനാ.

നല്ലൂർ നാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. രണ്ട് തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയമാണ് യോഗ്യത. രണ്ടാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള

0: CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം ജൂലൈ 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടതാണ്. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 8281212702.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
3: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: നിർണയം എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ആനന്ദ് ഈണം നൽകി MG ശ്രീകുമാർ പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പുളിക്കലിൽ നിന്നും ദിവ്യ.

0: नीमा सैंडल, हर पल चंदन का एहसास।
1: अरे मोहन भाई, काफी बिजी लग रहे हो।
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
2: समझ गया।
3: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
4: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
3: ഹൃദയസ്പന്ദനം നിലച്ചുപോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: തൃശൂരിലെ കാഞ്ഞിരശ്ശേരിയിൽ നിന്നും ആശ, ഹാജിറ, ജിഷ, സബിത എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം മായാമായൂരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രഘുകുമാർ ഈണം നൽകി യേശുദാസും ജാനകിയും പാടിയ ഗാനം.

0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയും ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൌൺസിലും സംയുക്തമായി നടത്തുന്ന യോഗ വെൽനസ് ട്രെയിനർ കോഴ്സിന്റെ ജൂലൈ ബാച്ചിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തെ കോഴ്സിൽ യോഗാസനങ്ങൾ, പ്രാണായാമം, മെഡിറ്റേഷൻ, അനാട്ടമി, ഹെൽത്ത് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം ലഭിക്കും. +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9495 9996 69 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
1: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിലൂടെ ഇനി കേൾക്കാം. ഫറൂഖിൽ നിന്നും രാജൻ, മനു, ഷാഫി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം, ചിത്രം ചെങ്കോൽ. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഇനം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി മലേഷ്യ വാസുദേവൻ പാടിയ ഗാനം. ചിത്രം കാബൂളിവാല. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അരവിന്ദ് പവിസാഗർ.

0: ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല ഒരുക്കുന്ന പ്രൊഫസർ എം എം ഗനി അവാർഡിന്റെ 2023-24 2024-25 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരെ നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഗനി അവാർഡ് അറ്റ് UOC.AC.IN അല്ലെങ്കിൽ 0494-24-07-154 എന്നീ നമ്പറിലും അന്വേഷിക്കാവുന്നതാണ്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: പട്ടാമ്പിയിൽ നിന്നും ദിലീപ്, വിനിഷ, ധ്വനിക്, ധ്രുവിക്, സൗമ്യ പരമേശ്വരൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ഇന്ദ്രപ്രസ്ഥം. ഈ ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗർ ഈണം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

0: യുവ ചോയ്സ് ഇനി കേൾക്കാം 3-2.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൂന്നാം ഗഡു നൽകാതിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകാത്തതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിയമസഭയിൽ അടിയന്തര പ്രമേയാവതരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് ജി ആർ അനിൽ എംഎൽഎ. ഗ്രാമീണ മേഖലയെയും വലിയൊരു വിഭാഗം ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തെയും ഇത് ബാധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കൗണ്ടന്റുകൾക്ക് ആശംസകൾ നേർന്നു. അവർ രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിച്ച് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു.

ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. അന്തരിച്ച മുൻ മണലൂർ എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ പി എ മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പി എ മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 1 മണിക്ക്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പാവങ്ങാട്, കോഴിക്കോട്.

0: സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജി ആർ അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സർക്കാർ ഖജനാവിൽ 6,000 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ടെന്നും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയാൽ ആശ്വാസമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന മൂന്നാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57%

0: കുറവുണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യു ഡി എഫ് സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
1: വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ല. അനുമതി തേടി അദാനി ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടില്ല. ടൂറിസം മേഖലയ്ക്കും തടസ്സമുണ്ടാകില്ലെന്നും വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. തുറമുഖ മേഖല പോലെ ഏവിയേഷൻ മേഖലയെ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് മാധ്യമമായി ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഏവിയേഷൻ മേഖലയുടെ വികസനം എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരും. മേഖലയിൽ നിക്ഷേപം നടത്താൻ നിരവധി സ്ഥാപനങ്ങൾ മുന്നോട്ടു വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വർഷത്തെ ശബരിമലയിലെ തീർത്ഥാടന ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ അടുത്ത മാസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ രണ്ടാമത്തെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് യോഗം. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. മികച്ച അക്കാദമിക് പ്രകടനത്തിന് 56 വിദ്യാർത്ഥികൾക്ക് സ്വർണമെഡലുകളും സമ്മാനിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ തൊഴിലാളികൾക്ക് അന്തസ്സ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവനമാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തായകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യയിലെ അവരുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യ ജപ്പാൻ 16th വാർഷിക ഉച്ചകോടിയിൽ അവർ പങ്കെടുക്കും. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ രാജ്യത്തെ ഡോക്ടർമാർക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി JP നദ്ദ എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവയാണ് രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ നട്ടെല്ലെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. രാജ്യം ഇന്ന് 78th ദേശീയ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനം ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ദിനത്തിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാണ്.

ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം. ഇന്ന് രാത്രി 9:00 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 രണ്ടാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്റർലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. പാസ്പോർട്ട് ഭേദഗതി ചട്ടം 2026 പ്രകാരം പുതുക്കിയ പാസ്പോർട്ട് അപേക്ഷാ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് 36 പേജ് വരുന്ന പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഇനി മുതൽ 2500 രൂപയാകും ചെലവ്. 60 പേജുകളുള്ള സാധാരണ പാസ്പോർട്ടിനും അതിന്റെ പുതുക്കലിനും നിരക്ക് 3500 രൂപയായി നിശ്ചയിച്ചു. തത്കാൽ സ്കീമിന് കീഴിൽ ഇതിന് 6000 രൂപയാകും. UPI ഇടപാടുകൾ ജൂൺ മാസത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 23% വർധനയോടെ 2200 കോടിയായി ഉയർന്നു. ഇടപാടുകളുടെ ആകെ മൂല്യം 20% ഉയർന്ന് 28 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ജൂൺ മാസത്തിൽ പ്രതിദിനം ശരാശരി 757 ദശലക്ഷം UPI ഇടപാടുകളാണ് നടന്നത്. കോട്ടയം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ആർ ഗോപികൃഷ്ണൻ മാധ്യമ പുരസ്കാരത്തിന് PV ജിജോ അർഹനായി. ദേശാഭിമാനി കോഴിക്കോട് ന്യൂസ് ബ്യൂറോ ചീഫാണ് PV ജിജോ. കോഴിക്കോട് കോർപ്പറേഷനിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയും സഹകരണവും ആവശ്യപ്പെട്ട് മേയറുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം മുഖ്യമന്ത്രി VD സതീശനെയും വിവിധ മന്ത്രിമാരെയും തിരുവനന്തപുരത്ത് സന്ദർശിച്ചു. കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ കൂരൻമുക്കിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ചു. മട്ടന്നൂർ കോളാരി സ്വദേശികളായ വിനോദ്, മകൻ വൈഷ്ണവ് എന്നിവരാണ് മരിച്ചത്. അന്തരിച്ച മുൻ മണലൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 2 പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും മണലൂർ മുൻ MLA PV മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

FM പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഭരണനിർവഹണത്തിന് പുതിയ മുഖം നൽകി. പൌരന്മാരെ ശാക്തീകരിക്കുകയും സമഗ്ര വികസനം സാധ്യമാക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ 11-ാം വാർഷികത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ അമസ്റ്റാഡ് ദുരിതാശ്വാസ ദൌത്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരെയും മെഡിക്കൽ വിദഗ്ധരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മെഡിക്കൽ വിദഗ്ധരുടെ സേവനങ്ങൾ സമൂഹത്തിനെന്നും മാതൃകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. തുറമുഖ മേഖല പോലെ ഏവിയേഷൻ മേഖലയെ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് മാധ്യമമായി ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏവിയേഷൻ മേഖലയുടെ വികസനം എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ 2-ാമത്തെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ സമ്മേളനത്തിനുശേഷമാണ് യോഗം. വെനസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1943, പരിക്കേറ്റവർ 10,571, 5,380 പേരെ രക്ഷപ്പെടുത്താനായെന്നും വെനസ്വേലയൻ ഗവൺമെന്റ് അറിയിച്ചു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെയും നിലപാടുകളെയും നഖശിഖാന്തം എതിർത്ത നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജിയെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തിൽ BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഇരുട്ടി മട്ടന്നൂർ റൂട്ടിൽ കൂരൻമുക്കിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ചു. മട്ടന്നൂർ കോളാരി സ്വദേശികളായ വിനോദ്, മകൻ

വൈഷ്ണവ് എന്നിവരാണ് മരിച്ചത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പിടികൂടി. ആലുവ കൈപ്ര സ്വദേശി മുഹമ്മദ് യാസിനാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ്. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. അറിയാലോ വാട്സപ്പ് നമ്പർ ഇതാണ്, 9400224440, 9400224440. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ, ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. തിരിച്ചു വിളിക്കാം. ആദ്യം നമുക്ക് നെല്ലെന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം കേൾക്കാം. വയലാറിൻ്റെ രചന, സംഗീതം സലിൽ ചൗധരി.

0: ആ ഇത് എവിടെയാ സ്ഥലം? എവിടെയാ?
1: ചാലിക്കര.
0: ചാലിൽപ്പുറ. ആ
1: ചാലിക്കര.
0: ആ ഹാ ഹാ ഹാ എന്തൊക്കെയാ? ഉഷാറായിരിക്കുന്നു?
1: ഓ
0: കുറച്ചായോ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു? അല്ല
1: ഒരുപാട് നാളായി ആയി ഇടുന്നു. ഞാനും മോളും കൂടെ കൂടിപ്പോയി.
0: മോളൊന്ന് പോയോ? സ്കൂളിൽ പോയോ?
1: ആ പോയി പോയി.
0: എത്രല്ല
1: മാറില്ല.
0: അടുത്ത് തന്നെയാ?
1: അതെ അടുത്താ.
0: ഒരാളേ ഉള്ളോ?
1: അനിയന്റെ മോളാണേ.
0: ആ മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്തായാലും പാട്ട് കേൾക്കാൻ രണ്ടുപേരും ആഗ്രഹിച്ചു. കുട്ടിക്ക് അവധി ദിവസങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു അല്ലേ? മോള് വരുമ്പോ പറയൂട്ടോ. ആ അതെ അതെ, ചിലപ്പോ നമ്മള് ആ സമയത്ത് എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടാവാം അല്ലേ? മോളുടെ പേരെന്താ? അദ്വിക. അദ്വിക ശ്രേയ. ഓക്കെ, അപ്പോ നമുക്ക് ഇലകൊഴിയും ശിശിരത്തിലല്ലേ കേൾക്കണ്ടേ? വർഷങ്ങൾ പോയതറിയാതെ. വർഷങ്ങൾ പോയതറിഞ്ഞോ? അതോ അറിഞ്ഞില്ലേ? അപ്പോൾ കുറേ വർഷങ്ങൾ പോയി കിട്ടി. അല്ലെങ്കിലും വർഷങ്ങൾ പലപ്പോഴും പോകുന്നത് നമ്മൾ അറിയുന്നില്ല അല്ലേ? അറിയും അറിയുന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നെങ്കിലും കഴിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ഇത്രയും കൊല്ലായോ എന്ന്
1: വിചാരിക്കും.
0: അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം
1: അല്ലേ?
0: ഓ ഞങ്ങൾക്ക് അതുപോലെ സന്തോഷമുണ്ട്. അതെ, അപ്പോൾ നിരന്തര സൗഹൃദമാണ് റേഡിയോ ആയിട്ട്. ഇന്നത്തെ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ആയോ? മോളുടെ ഒക്കെ ഭക്ഷണം മോള് പോകുമ്പോ കൊണ്ടോയോ? സ്കൂളിൽ നിന്ന് കൊടുക്കും. ആ അപ്പൊ അത് വേണ്ട. ആ ഇനി കഴിക്കണം. പാട്ടൊക്കെ കേട്ടിട്ട് വേണം ഒന്ന് സ്വസ്ഥമായിരുന്നു കഴിക്കാൻ.
1: എന്നാൽ
0: നമുക്ക് പാട്ട് കേട്ടാലോ? അപ്പോ അധികം വരുമ്പോ പറയൂട്ടോ.
1: ഓക്കെ,
0: ഞാൻ മോളിലപ്പോ പിന്നൊരിക്കും നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ടാൽ മതി. നമ്പർ 9400024440. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഇതാരാ? സ്നേഹ ശോഭ.
1: ഡോക്ടർ സ്നേഹ ശോഭ.
0: ആഹാ, എവിടെയാ സ്ഥലം?
1: സ്ഥലം വടകര പഴങ്കാവ്.
0: ഡോക്ടർ അവിടെ വർക്ക് ചെയ്യുന്നതാണോ അതോ വീട്ടിലാണോ പ്രാക്ടീസ്?
1: വീട്ടിലുണ്ട്, പുറത്തുണ്ട്.
0: ആണോ? ഇന്ന് ക്ലിനിക്കിൽ പോയില്ലേ?
1: ഇന്ന് വീട്ടിലാണ്.
0: ആണോ? ആ ഹാ ഹാ. അപ്പോൾ എന്താ സ്പെഷ്യാലിറ്റി?
1: കൂടുതലും ഞാൻ ഇൻഫെർട്ടിലിറ്റി ആണ് കൂടുതലും നോക്കാറ്.
0: ആണോ?
1: എല്ലാം നോക്കും.
0: അപ്പോ തീർച്ചയായും ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോട് കൂടി വരുന്ന ഒരാളാണ് ഡോക്ടർ.
1: അതെ, കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
0: അതെ, അപ്പൊ അതൊരു വലിയ ഒരു ഈ പറഞ്ഞ പോലെ ഒരു വലിയ കൂട്ടായ്മയായിട്ട് അത് വലിയൊരു കുടുംബത്തിന്റെ എന്താ പറയാ ഒരു കാർന്നോർ സ്ഥാനത്താണ് ഇപ്പൊ ഡോക്ടറെ പലരും കാണുണ്ടാവുക.
1: ശരിയാ, കഴിഞ്ഞ ഞായറാഴ്ച ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരുന്നു.
0: ആണോ?
1: കുട്ടീന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു.
0: ഓഹോ.
1: കോഴിക്കോട് കാപ്പാടി ബീച്ചിലായി വെച്ചായിരുന്നു അവര്.
0: ഓഹോ.
1: വാസ്കോളഗാമ.
0: ആ മനസ്സിലായി, അവിടെ വലിയ മറ്റേ റിസോർട്ട്സും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ.
1: ആ അവിടെ വെച്ചിട്ടായിരുന്നു, അപ്പൊ ഞാൻ പോയിരുന്നു.
0: അതല്ലേ? അപ്പൊ എന്തായാലും അതൊരു വലിയ സാറ്റിസ്ഫൈയിങ് മൊമെന്റുകളാണല്ലോ ഇങ്ങനെയൊക്കെ. ഡോക്ടർ ഞങ്ങള് സ്ഥിരം ലിസണർ ആണ് അല്ലേ? ഇടയ്ക്ക് കുറച്ചായി
1: ഞങ്ങളിങ്ങനെ ക്ലിനിക്കിന് വരുമ്പോ കാറിൽ ഇങ്ങനെ പാട്ട് വെക്കുമ്പോ
0: കേൾക്കാറുണ്ട്.
1: അപ്പൊ ഞാൻ പിന്നെ എല്ലാം കൂടെ ഒരു നമ്പർ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ ഹായ് ടോക്കി നോക്കിയതാ.
0: അതെ, രണ്ടു മൂന്ന് പ്രാവശ്യം ഹായ് കാണുന്നു. അപ്പൊ വിളിക്കാൻ പറ്റിയില്ല, എപ്പോഴാ വിളിക്കാൻ പറ്റിയേ? എന്തായാലും ഡോക്ടർ പരിചയപ്പെട്ടാൻ കഴിഞ്ഞാൽ സന്തോഷം. അതെ അതെ അതെ, തീർച്ചയായും ഞാനത് അങ്ങോട്ട് വിഷയേണ്ടായിരുന്നു. അപ്പൊ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. ഇന്ന് ഇവിടെയൊക്കെ കുറെ നമ്മൾ IMA ബെസ്റ്റ് ഡോക്ടർ അവാർഡൊക്കെ ഇന്ന് വൈകിട്ട് ഇവിടെ കോഴിക്കോട് IMA അവാർഡ് സമ്മാനിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. ഡോക്ടറുടെ വടകര യൂണിറ്റിലാണോ IMA?
1: ഞാൻ വടകര, പിന്നെ ഞാൻ ഇത് ആയുർവേദ ഡോക്ടറല്ലേ.
0: ഓക്കെ. അതിലുണ്ടാവും അല്ലേ? ഓക്കെ.
1: വടകര ഏരിയ. കൊറേ കാലം വയനാട്ടിലായിരുന്നു, ഒരു 30 വർഷത്തോളം വയനാട്ടിലാണ് വർക്ക് ചെയ്തത്.
0: അതെയോ?
1: ഞാൻ വടകര വന്നു.
0: അപ്പൊ റീലൊക്കേറ്റ് ചെയ്തു.
1: വടകരയാണ്.
0: ആ സ്വദേശം. വയനാട്ടിൽ ഏത് ഭാഗത്തായിരുന്നു?
1: വയനാട്ടിൽ കൽപ്പറ്റ.
0: അപ്പൊ എന്തായാലും ഒരു ലോങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്.
1: ലോങ് എക്സ്പീരിയൻസ് ഉണ്ട്. മോള് ഗൈനക്കോളജിസ്റ്റ് ആണ്.
0: അതെയോ? ഇവിടെ നാട്ടിലുണ്ടോ?
1: അവള് അബുദാബിയിലാണ്.
0: പുറത്താ? ആഹാ. എന്തായാലും ആ ഒരു സേവന പാരമ്പര്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അതെ, ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്, പ്രതീക്ഷ നൽകുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഒരു ഹായ് ഡോക്ടർ ഇങ്ങോട്ട് ഇട്ടത് പ്രത്യേക സന്തോഷം, കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് സംസാരിക്കാൻ പറ്റിയേ. നമ്മുടെ 6 നമ്പറാനിലെ പാടി തൊടിയിലേതോന്നുള്ള പാട്ടല്ലേ വേണ്ടേ? പാട്ട് കേൾപ്പിക്കാട്ടോ. അപ്പൊ വീട്ടുകാരോടും ഒക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ, ക്ലിനിക്കിലുള്ളവരോടൊക്കെ.
1: ഓക്കെ
0: ഓക്കെ ഡോക്ടർ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം പ്രസാദ്.
1: നമസ്കാരം സാർ,
0: എവിടെയാണ്? മംഗലശ്ശേരി.
1: ഞാന് മംഗലശ്ശേരി വീട്ടുകാരാണ്, ഞാനിപ്പോ താമസിക്കുന്നത് കോടഞ്ചേരി.
0: അതല്ലേ, മംഗലശ്ശേരി എന്ന് പറയുമ്പോൾ ആൾക്കാരെ പെട്ടെന്ന് മലയാളികളുടെ മനസ്സിൽ വേറൊരു പേര് അതിനോടൊപ്പം ചേർന്ന് കയറി വരും. അപ്പൊ അതൊരു ഈ പറഞ്ഞ പോലെ ഒരു വിസിബിലിറ്റി കൂട്ടിയോ പ്രസാദിന്റെ വീട്ടുപേരിനെ?
1: എങ്ങനെ?
0: അല്ല, കൂടുതൽ പേരെ പെട്ടെന്ന് തറവാട്ട് പേരൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് ആ കാര്യം ആൾക്കാർ സൂചിപ്പിക്കും ചിലപ്പോഴൊക്കെ, അല്ലേ? ഇപ്പൊ ശരിക്കും എവിടെയാ അതേ സ്ഥലം?
1: തുഷാരഗിരി റോഡ് ഫർണിച്ചർ ഷോപ്പിലെ.
0: റേഡിയോന്റെ അടുത്ത് അല്പം മാറി നിൽക്കാവോ?
1: ഓ,
0: മറ്റേ ഫീഡ്ബാക്ക് വന്നിട്ട് നമുക്ക് സംസാരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്.
1: അതെ അതെ,
0: തുഷാരഗിരി ഭാഗം. നമ്മളെ ഇപ്പൊ സീസൺ ഏതാണ്ട് അവസാനിച്ചു തോന്നുന്നു അല്ലേ?
1: ഇല്ല, മഴക്കാലല്ലേ, ഇപ്പൊ ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ അപകടങ്ങൾ വരുന്ന സ്ഥലമാണ് കൂടുതലും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അതുപോലെ പരിചയമില്ലാത്തവരൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്.
0: അത് എല്ലായിടത്തും ഇപ്പൊ നമ്മൾക്ക് അറിയാം. പരിചയമുള്ളവർ പോലും പോയി കഴിഞ്ഞ ദിവസം വലിയൊരു പാവം, ഒരു നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് പോയ ഒരു പയ്യന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടില്ലേ.
1: ഇവിടെ വെയിലാണെങ്കിലും മലയ്ക്ക് മഴ പെയ്ത് അറിയില്ല, മലവെള്ളം ഒന്നായിട്ട് വരുന്നതായിട്ട്.
0: അപ്പൊ പെട്ടെന്ന് മലവെള്ളം വന്നു തുടങ്ങിയാൽ പെട്ടെന്ന് അത് അലച്ചെത്തും അല്ലേ?
1: പിന്നെ നമ്മൾ അറിയില്ല, മലയ്ക്ക് മഴ പെയ്താൽ കാട്ടിൽ മഴ പെയ്ത് പെട്ടെന്ന് വെള്ളം വരും.
0: അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് അത് മനസ്സിലാക്കി മുന്നിൽ അതിൽ നിന്ന് പുഴയിൽ നിന്ന് കയറിയില്ലെങ്കിൽ അത് വലിയ റിസ്ക് അല്ലേ? അതാണ് നമ്മളിങ്ങനത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് തന്നെ ഒരു ആവേശം കൊണ്ടാണ് മനുഷ്യർ പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ വെള്ളം കാണുമ്പോ കുറെ കൂടെ ആവേശം കൂടും.
1: ഈ പൈപ്പുള്ളതി കുളിക്കുന്നവരൊക്കെ.
0: അതെ അതെ, ഇപ്പൊ ഞങ്ങളിപ്പോ

0: കേരളത്തിൽ താമസിക്കുന്നവരുടെയൊക്കെ പ്രശ്നമാണത്. നല്ല വെള്ളം കാണുമ്പോൾ അതിനോടൊരു വല്ലാത്ത കൊതിയും ആർത്തിയും ഒക്കെ വന്ന് നമ്മൾ ഈ പരിസരം മറന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ട് അല്ലേ? നല്ല സൂക്ഷി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട് പോകാന്ന് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ.
1: പക്ഷേ പുറമേ വരുന്നവർക്ക് നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നമില്ല.
0: അതെ, അവർക്കറിയാലോ,
1: നാട്ടുകാർക്കെല്ലാം അറിയാലോ, പോയത് ഇറങ്ങി അങ്ങനെ വൈകലിക്കൊണ്ട് വെള്ളം
0: വരുന്നൊക്കെ ആവാം. നഗരത്തിൽ പുഴ ഒന്നും കണ്ടുപരിചയമില്ലാത്തവർ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് പലപ്പോഴും പറ്റുന്ന അങ്ങനെയുള്ളവർക്ക് ആണുതാനും.
1: അതാണ് വരുന്നത്. ഈ തെന്നി വീഴുമ്പോൾ തന്നെ തറയടിച്ചു പോകും, പിന്നെ വെള്ളത്തിൽ നേക്കൂലോ.
0: ഇപ്പൊ എന്തായാലും ഒരു സംയമനത്തോടു കൂടി ഈ വെള്ളം കണ്ടാൽ പെരുമാറുക എന്ന് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ.
1: അതെത്ര പറഞ്ഞാലും ആവുമെന്ന് കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയാം. കടലിൽ കുളിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ വരുന്നത്.
0: അല്ലാതെ നമുക്ക് പലർക്കും അനുഭവമുള്ളതാണ്. അപ്പൊ എന്താ അങ്ങനത്തെ ഒരു ദുരനുഭവം വരുന്നവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം, അത്രേ പറ്റൂ.
1: അതാണ്.
0: ഓക്കെ, പ്രസാദ് എന്താ ജോലി?
1: ഞാൻ കാർപ്പന്ററാണ്, അശരിപ്പണിയാണ്, ഷോപ്പ് ഉണ്ട് കുശാരി റോഡില്.
0: അതെ, ആ ഹാ ഹാ. അപ്പൊ അവിടെ മറ്റേ ബിൽഡിങ്ങിന്റെ വർക്കാണോ അതോ അല്ല ഫേർണിച്ചറോ അങ്ങനെ എന്തെങ്കിലും ആണോ?
1: ഫർണിച്ചർ എല്ലാം പണിയുണ്ട്,
0: എല്ലാം ചെയ്യും അല്ലേ?
1: ഇന്ത്യയിലും ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്,
0: ആ എല്ലാം കൂടി ഇപ്പൊ ബിസിയാണ്. നമുക്ക് തേന്മാവിൻ കുമ്പത്തിലെ കള്ളിപ്പൂങ്കുയിലല്ലേ കേൾക്കണ്ടേ? ആ കേൾപ്പിക്കാലോ. ഈ നമ്മൾ റിപ്പീറ്റ് വാച്ച് എന്നൊക്കെ പറയും, എത്ര പ്രാവശ്യം ടി വി കണ്ടാലും കുറച്ചു നേരം അതിന്റെ മുമ്പിൽ നിൽക്കും നമ്മളിങ്ങനത്തെ പടമൊക്കെ അല്ലേ? കേൾപ്പിക്കാട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഇതാരാത്, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഇത് കോഴിക്കോട് കരീശ്ശേരി നിന്ന് രമ്യയാണ്.
0: രമ്യ,
1: ആ
0: എന്തൊക്കെയാണ് രമ്യ ചേച്ചി വിശേഷങ്ങൾ?
1: ആ നല്ലതന്നെ.
0: ചേച്ചി എന്നൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ?
1: ഇല്ല എന്ന് തോന്നുന്നു.
0: ആരാ വേണമെങ്കിൽ ചേച്ചി എന്ന് വിളിക്കാലോ.
1: ഓ ചേച്ചി എന്ന് വിളിക്കാം,
0: അതെ. ഒരു
1: കുഴപ്പമില്ല,
0: ഒരു സ്നേഹം കലർന്ന ഒരു സംബോധനയല്ലേ.
1: അതെ, ഞാനിപ്പോ കൊറേ ആയി റേഡിയോ ആയിട്ട് അങ്ങനെ കേൾക്കാറില്ലായിരുന്നു, ഇപ്പൊ ഒരു മാസമായിട്ട് വീണ്ടും റേഡിയോന്റെ ഒരു ശ്രോതാവായി
0: മാറി. എന്താണ് മുമ്പ് റേഡിയോയിൽ നിന്ന് അകന്നു പോകാൻ എന്തേ?
1: അത് റേഡിയോ ഇല്ലായിരുന്നു, ഒരു മാസം മുന്നെയാണ് റേഡിയോ വാങ്ങിയത്.
0: മുമ്പുണ്ടായിരുന്ന കേടായി പോയോ?
1: മുമ്പുണ്ടായിരുന്നത് കേടായി പോയി, പിന്നെ ഞാൻ നിർബന്ധം പിടിച്ച് അങ്ങനെ വാങ്ങിയതാണ് റേഡിയോ. എനിക്ക് റേഡിയോ
0: ഇല്ലാതെ പറ്റില്ല,
1: ചെറുപ്പത്തിലേ ഇങ്ങനെ
0: കേട്ട് ശീലിച്ചോണ്ടാണ്.
1: പിന്നെ മക്കളൊക്കെ ഇപ്പൊ കുറച്ച് വലുതായപ്പോ വീണ്ടും.
0: അതെ, നല്ല കാര്യം. എന്തായാലും അതൊരു ആത്മബന്ധം തുടരുന്നത് നല്ലതല്ലേ എല്ലാം കൊണ്ടും. അതിനിടയിൽ നമുക്ക് ന്യൂസ് ഓൺ എയർ എന്ന് വെച്ചാൽ നമുക്കൊരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ സ്മാർട്ട് ഫോണിൽ റേഡിയോ കേൾക്കാട്ടോ, അറിയണ്ടാവും.
1: അറിയില്ല റേഡിയോന്റെ. ഇപ്പോ ഞാനിപ്പോ രാവിലെയോ ഒക്കെ റേഡിയോ സാധാരണ പിന്തന്നെയാണ് കേൾക്കുക, റിയൽ എഫ് എം. ഒരു മാസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്, അതിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന അത് പണ്ട് ഞാൻ ഇതൊക്കെ കേട്ടതാണ്. ഓർമ്മയില്
0: തീർച്ചയായും ഒന്നുകൂടി കേൾക്കുമ്പോ ഒരു ഉത്സാഹം തോന്നുന്നുണ്ട്.
1: ആ അതെ അതെ, ഇപ്പൊ ഒരു പിന്നെ എന്തൊരു ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വന്ന പോലെ.
0: അല്ല, അത് രമ്യ പറഞ്ഞൊരു വാസ്തവമാണ്. കാര്യം എന്താ വെച്ചാൽ, നമ്മള് ഒരു സ്ഥിരം കൂട്ടായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാള് കുറച്ചു കാലം പെട്ടെന്ന് ഇല്ലാതാവുന്ന പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു കേൾവി അനുഭവം ഒക്കെ. കുഞ്ഞുങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നോ കേൾക്കാൻ?
1: ആ മോന് പാട്ട് ഇഷ്ടമാണ്, മക്കൾക്കൊക്കെ പാട്ട് ഇഷ്ടമാണ്. ഇപ്പൊ റേഡിയോ ഞാനിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിലുള്ള പരസ്യമൊക്കെ അങ്ങനെ മോനു പാടും, പാട്ടൊക്കെ കുറച്ച് അറിയാ, പാട്ടൊക്കെ അങ്ങനെ പാടും.
0: ചെറിയ ആളാണോ?
1: ആ മോൻ അഞ്ചിലാണ്.
0: എന്തായാലും അമ്മയുടെ താല്പര്യത്തിലൂടെ മകനും കുറെ പൊതുജ്ഞാനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഇംഗ്ലീഷ് മാറ്റേഴ്സ് ഒക്കെ കുട്ടികൾക്ക്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ്.
1: ആ അതെ, മക്കളത് അപ്പോഴേക്കും മോള് ട്യൂഷന് പോകും, മോനാണെങ്കിൽ രാവിലെ ആ സമയമാകുമ്പോ എഴുന്നേൽക്കില്ല.
0: എന്തായാലും അമ്മയാണ് അതിന്റെയൊക്കെ ബെനിഫാക്ടർ. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം മക്കളോടൊക്കെ പറയൂ.
1: ഓ പറയൂ.
0: എന്താ അവരുടെ പേര്, അവരുടെയൊക്കെ പേരെന്താ?
1: മോള് ഹൃദ്യ,
0: ആ
1: മോൻ വിനായക്.
0: ഓക്കേ, അപ്പൊ ഞങ്ങൾ സ്നേഹാന്വേഷണം വീട്ടിൽ എല്ലാരോടും പറയൂ കേട്ടോ.
1: ഓ പറയാം.
0: അപ്പൊ കളിവീട് ഇറങ്ങിയല്ലോ ആണ്
1: കേൾക്കണ്ടേ? ഞാനിപ്പോ കൊറേ കേൾക്കാത്തതുകൊണ്ട് ആ പാട്ട് എനിക്ക് പിന്നെ കുറച്ച് മുന്നേ ഇതില് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച, അപ്പൊ അത് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഇവിടെ കറണ്ട് പോയി, അപ്പൊ വല്ലാത്തൊരു ഫീൽ ആയി പോയി.
0: എന്തായാലും ഇന്ന് കഴിയുന്നത്ര കേൾക്കാം കേട്ടോ.
1: ശരി,
0: ഓക്കെ, റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ ഹലോ, നമസ്കാരം.
1: ആ കേക്കണേ, പറ.
0: ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഓ,
0: എവിടെയാ, എന്താ പേര്?
1: എന്റെ പേര് ഷബീർ.
0: കോഴിക്കോടാണോ?
1: ആ, കോഴിക്കോട്.
0: ഇവിടെ ടൗണിലാണോ?
1: ആ, പറമ്പിൽ ബസ്സാറുന്നത്.
0: ഓ, പിന്നെന്താ, എന്തൊക്കെയാ ഷബീർ വിശേഷങ്ങൾ?
1: ഓ, സുഖം തന്നെ.
0: ഉഷാറായിരിക്കുന്നു?
1: ഓ, കുഴപ്പമില്ല, എങ്ങനെ പോകുന്നു?
0: ഷബീറിൻ്റെ ഹോബിയാണോ ഈ റേഡിയോ കേൾക്കൽ? താല്പര്യം ഉണ്ടാവും എന്നറിയാം ഉറപ്പായിട്ടും. മറ്റ് ജോലികൾ, താല്പര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
1: അങ്ങനെയൊന്നുമില്ല, വണ്ടി പോലെ, ടൂറിസ്റ്റ് വണ്ടിയുടെ ഡ്രൈവറാണ്.
0: ആണോ? ഏതാ,
1: അപ്പോൾ
0: മറ്റേ
1: വർക്ക്
0: ട്രാവലർ?
1: ഷോപ്പിൽ വന്ന്,
0: ആ,
1: വർക്ക് ഷോപ്പിൽ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ
0: അതെ. അപ്പോൾ ഒരു
1: അവിടുന്ന്
0: ഒരു നേരം പോട്ടെ. എന്താ, എന്ത് വെഹിക്കിളാ? ഇതാണോ നമ്മൾ,
1: ട്രാവലർ?
0: ഏതാണ്, ട്രാവലറാ?
1: ട്രാവലർ.
0: ആ ഹാ ഹാ ഹാ
1: ഞാനിപ്പോ ഇവിടെ വർക്ക്ഷോപ്പിൽ വന്നു, വർക്ക്ഷോപ്പിലുള്ള ട്രാവലർ വർക്ക്ഷോപ്പിൽ വന്നു. അപ്പൊ ഇവിടെ വെയിറ്റിംഗിലാണ്.
0: അതെ.
1: അപ്പൊ അവിടുന്ന് മൂപ്പര് പറഞ്ഞ്, ജോലിയേട്ടൻ എന്ന ഒരാളുണ്ട് ഇവിടെ, മൂപ്പര് ഇതിന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ മൂപ്പര് തൊട്ടടുത്തേക്കുണ്ട്. മൂപ്പര് രണ്ടു മൂന്ന് ദിവസം ഞാൻ മെസ്സേജ് ഇട്ടിട്ട് എനിക്ക് കോളൊന്നും വന്നില്ല. അപ്പൊ ഈ ഒരു മെസ്സേജ് അയക്കി.
0: അതെ.
1: ആ,
0: അപ്പൊ

0: നമ്മളൊരു പക്ഷപാതം കാണിച്ചാന്നല്ലേ?
1: ഹലോ,
0: ആ ഹലോ, ഇതെന്താ? ഞങ്ങള് തീരെ വിളിക്കാതെ ആയി പോയില്ലേ?
1: ഞങ്ങള് കൊറേ പ്രാവശ്യം ഇതുവരെ വിളിച്ചിട്ടില്ല. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 വരെ എല്ലാ ദിവസവും
0: കേൾക്കും.
1: ഞായറ ഒഴികെ ഫുള്ളായിട്ട് ഈ FM റേഡിയോ, റിയൽ FM-ന്റെ.
0: നല്ല സന്തോഷം. എന്തായാലും നിങ്ങളെ വിളിക്കാതിരുന്നതിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വലിയ കുറ്റബോധമുണ്ട്. പക്ഷെ എന്താ, മനഃപൂർവ്വം അല്ലാന്ന് താങ്കൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ അതെ, നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് ആൾക്കാരെ എടുക്കുന്നു, ഒരാളെ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാ നമ്മുടെ ഷോപ്പ്? എവിടെയാ വർക്ക്
1: ചെയ്യുന്നത്?
0: ആ, ഒറ്റത്തെങ്ങ്. അവിടെ ഒരു നമ്മുടെ ഒരു ആശ്രമമൊക്കെ ഉണ്ടല്ലോ അവിടെ, അല്ലേ?
1: ആശ്രമത്തിന്റെ തൊട്ടടുത്ത്.
0: ആ, നമ്മുടെ
1: ആശ്രമത്തിലേക്ക് വരുന്ന വഴിയിൽ.
0: ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ ഇടയായല്ലോ.
1: ഓ,
0: അവിടെ ഇത് ട്രാവലറിന്റെ വർക്കാണോ മെയിൻ ആയിട്ട്?
1: എല്ലാ വണ്ടിന്റെയും വർക്ക്, ബോഡി വർക്ക് എല്ലാ വണ്ടി. ട്രാവലർ ആണ് ഇപ്പൊ കൂടുതലായിട്ടുള്ളത്.
0: ആ, അപ്പൊ അതിലെ ഇപ്പൊ ഒരു സീസൺ കുറച്ച് കുറവായതുകൊണ്ടാണോ വർക്കുകളൊക്കെ തുടങ്ങുന്നത് വണ്ടികളുടെ?
1: അല്ല, വർക്ക് ഒന്നാമത്തെ ഈ വർക്ക് എടുക്കാൻ ആരില്ല.
0: ആ ശരി, ഈ ഇങ്ങനത്തെ ഡെൻഡിങ് ഇതുപോലുള്ള വർക്ക് അല്ലേ?
1: ഡെൻഡിങ്ങിന്റെ വർക്ക് എടുക്കാൻ ആള് കുറവാണ്.
0: ആ ഹാ, അപ്പൊ ആള് അപ്പൊ അവർ അന്വേഷിച്ച് വരും അല്ലേ?
1: അന്വേഷിച്ച് ലോങ്ങുള്ള വണ്ടികൾ അധികം വരുന്നു.
0: ആണ്, പുറത്തുനിന്നൊക്കെ ഉള്ള അല്ലേ?
1: വയനാട്, കുറ്റിയാടി, അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്.
0: ആ, എത്ര പേരുണ്ട് നിങ്ങള് ടീം?
1: ഞങ്ങളെ 4-5 ആൾക്കാരുണ്ട്. ഒരു ഹിന്ദിക്കാരുണ്ടായിരുന്നു, അയാൾ നാട്ടിൽ പോയി.
0: ആ,
1: ഞങ്ങള് 3 പേരാ ഉള്ളത്.
0: ഓഹോ,
1: ഒന്ന് എന്റെ അനിയനാണ്, ഒന്ന് എന്റെ പാർട്ട്ണർ ആയിട്ട്.
0: അവരൊക്കെ എന്താ, അവരൊക്കെ പേരുകൾ എന്താ? അനിയന്റെ പേരെന്താ?
1: അനിയന്റെ പേര് രാജേഷ്, മറ്റേ പേര് സുരേഷ്.
0: ഓക്കെ, അപ്പൊ നിങ്ങള് 3 പേരാണ് ഇപ്പത്തെ മെയിൻ ആൾക്കാര്.
1: അതെ അതെ.
0: അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ കാറ്റ് നീ വിശരിതിപ്പോൾ എന്നുള്ള പാട്ടാ പറഞ്ഞത്.
1: ഓ, അത് മതി, അത് മതി,
0: കേൾപ്പിക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം മായ.
1: ഹലോ.
0: ആ, മൊകേരിയിൽ നിന്നാണ്.
1: അതെ
0: മായ, മുമ്പൊരിക്കൽ കുറച്ച് കാത്തിരുന്നു, പക്ഷേ നമുക്ക് ഇപ്പോഴാണ് സംസാരിക്കാൻ അവസരം ഉണ്ടായത്.
1: അതെ, പിന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ വിളിച്ചിരുന്നു.
0: അതെയോ? ഓക്കെ.
1: മറ്റേ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞു.
0: ആ, അതെയല്ലോ. ആ ഹാ ഹാ. ഒരു വർഷം ഏതാണ്ട് വട്ടത്തറായി.
1: അതെ, ആയിട്ടിട്ട് ഇപ്പൊ ഒരാഴ്ചയിലധികമായി ഹൈക്കിന് ഇട്ടോണ്ടിരിക്കുക.
0: അതെ. ഇപ്പൊ നേരത്തെ ഇതുപോലെ നമ്മളിപ്പോ നേരത്തെ കക്കോടിയിൽ ഒറ്റത്തെങ്ങളിലെ അദ്ദേഹത്തോട് സംസാരിച്ചതുപോലെ ആയിട്ടവരുടെ എണ്ണമാണ് കൂടുതൽ. എന്നാലും
1: അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല.
0: അതെ അല്ലെ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സിസ്റ്റം മാറ്റിയത്. അപ്പൊ അറ്റ്ലീസ്റ്റ്, അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് വല്ലപ്പോഴെങ്കിലും സംസാരിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. റാൻഡമായി കുറച്ച് പേരെ വിളിച്ചാൽ പോലും. വേറെ എന്തൊക്കെയാ വിശേഷം?
1: വേറെ ഞങ്ങൾക്ക് മഴയുണ്ട്.
0: മഴയുണ്ട് ഞങ്ങൾക്കുണ്ട് മഴ. വേറെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? മക്കളൊക്കെ ഉണ്ടോ?
1: മക്കളില്ല, ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് എസ്ഐ ആയിട്ട്
0: പിരിഞ്ഞതാ. ആ ആ, സർവീസ് പോകുന്നു അല്ലേ? ഇവിടെ ഒക്കെ തന്നെയായിരുന്നോ?
1: ആ, നാദാപുരായിരുന്നു. നാദാപുരത്ത് നിന്നാ പിരിഞ്ഞത്.
0: നിങ്ങളുടെ സ്ഥലം ശരിക്കും കോഴിക്കോട് തന്നെയാണോ?
1: അതെ, അച്ഛൻ്റെ നാട് കോട്ടയം. പിന്നെ മോന് ബാംഗ്ലൂരാണ്, മോളൊക്കെ
0: ഓസ്ട്രേലിയയിലാണ്.
1: ഞങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. മോൻ ചിലപ്പോൾ വീക്കെൻഡിൽ വന്നെങ്കിലേ
0: ഉള്ളൂ. നമ്മളെ ഓസ്ട്രേലിയൻ ട്രിപ്പൊക്കെ പതിവുണ്ടോ?
1: ഇല്ല, പോയിട്ടില്ല. രണ്ടര വർഷമായിട്ടുള്ള ഒരു പോയിട്ട്. ഇപ്പൊ അടുത്ത വർഷത്തേക്ക് നോക്കണമെന്നുണ്ട്.
0: അതെ, വരൂ വരൂ. അച്ഛനമ്മ വാ വാന്ന് പറഞ്ഞു വിളിക്കുന്നില്ലേ?
1: വിളിക്കുന്നുണ്ട്.
0: അവിടെ ഓസ്ട്രേലിയ എവിടെയാ? ഏത് ഇതിലാ?
1: മെൽബൺ.
0: മെൽബൺ.
1: സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ.
0: ആണോ?
1: ഇതുപോലെ ഞാൻ ആയിട്ടിട്ട് അമ്മ സംസാരിച്ചിരുന്നു. അമ്മ ലീലാവതി ടീച്ചർ എന്ന് പറഞ്ഞിട്ട്.
0: ആ ഹാ, ഓക്കെ ഓക്കെ. ആ ഹാ, ആ അന്ന് ഉണ്ട്. അന്ന് നമ്മൾ സംസാരിച്ചു അല്ലേ?
1: അതെ. എന്നിട്ട് പിന്നെ അമ്മയുടെ സ്റ്റുഡന്റ് പിന്നെ വേറെ ദിവസം വിളിച്ചു.
0: ടീച്ചർ അവിടെ മറ്റേ ഇവിടെ എങ്ങാണ്ട് പ്ലാന്റേഷനിൽ എവിടെയോ അവിടെ സ്കൂളിന്റെ കാര്യം പറഞ്ഞല്ലേ?
1: അതെ അതെ.
0: ആ, അന്ന് നിങ്ങളൊക്കെ ബി എമ്മിൽ പഠിച്ച കഥയൊക്കെ പറഞ്ഞില്ലേ?
1: ഞങ്ങള്
0: ബി എമ്മിൽ ആരും പഠിച്ചില്ലേ?
1: ബിഎമ്മിലല്ല, ഞാന് കുറ്റിയാടിയായിരുന്നു പഠിച്ചത്. അവരൊക്കെ മൂഴിയിലൊക്കെ സ്കൂളിലൊക്കെ. ആ, ചേച്ചി സെന്റ് മൈക്കിൾസ്.
0: ആ അതെ, ആരോ ഒരാൾ ടൗണിൽ എവിടെ പഠിച്ച ഒരു സ്റ്റോറി എനിക്ക് തോന്നുന്നുണ്ട്. ആ, പെൺകുട്ടികളെ അതെ അതെ. അമ്മയുടെ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മയുടെ അന്ന് സംസാരിച്ചൊക്കെ. അന്ന് ബസ് കിട്ടാൻ വേണ്ടി കുറെ ദൂരം നടന്ന കഥയും അല്ലേ?
1: നമുക്ക് രണ്ടു ബസ് ഉണ്ടാവുള്ളൂ പോവാനായിട്ട്. ഞങ്ങൾക്ക് ഒരു ബസ്, ഏഴരയുടെ ബസ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഞങ്ങക്ക് ടൈമിനുണ്ടായ. അങ്ങനെ അതിനോട് പിടച്ചൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം.
0: അയ്യോ, ഞങ്ങൾക്കല്ലേ കൂടുതൽ സന്തോഷം. ഇതുപോലെ നമ്മളായിട്ട് വളരെ ചിരപരിചിതമായ ആൾക്കാരുമായിട്ട് ഒരിക്കൽ കൂടി പരിചയം പുതുക്കാൻ പറ്റുമ്പോ. നമ്മളെന്നും സംസാരിക്കുന്നില്ലെങ്കിലും നിങ്ങളൊക്കെ നിത്യേന റേഡിയോ കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
1: അതെ അതെ,
0: നമ്മള് ഒരു ക്ലോസ് ഫാമിലി പോലെയാണ് ഞങ്ങൾക്കും തോന്നുന്നത് എപ്പോഴും.
1: ഞാനും രാവിലെ മുതൽ തുറന്നു വെക്കും, രണ്ടു മണിവരെ എന്തായാലും
0: ഉണ്ടാവും.
1: ഞങ്ങള് തന്നെ എല്ലാ വർഷവും പിന്നെ യാത്ര പോകുന്നവരാ.
0: അതെ അല്ലേ. ഇപ്പൊ ഈ വർഷത്തെ കഴിഞ്ഞോ? ടെന്നിയർ കഴിഞ്ഞോ?
1: ഇപ്രാവശ്യം ഒരു വിയറ്റ്നാം പോയി. പിന്നെ ഇനിയിപ്പം നേപ്പാള് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: ഹസ്ബൻഡ് രണ്ടുപേരും കൂടിയാണോ?
1: ഞങ്ങൾ രണ്ടുപേരും തന്നെ. അവര് പിന്നെ നമ്മളെ കൂടെ ഒന്നും വരും.
0: ആ അതെ, മുട്ടികളെ മുതിർന്ന പിന്നെ അല്ല അങ്ങനെ. അതിന്റെ ആ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ അവരൊക്കെ കൊണ്ടുപോയില്ലേ?
1: അതെ, ഇനിയിപ്പോ അവര് ഇതുവരെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവര് വരികയല്ല, അവർക്ക് മടിയാ.
0: അത് വേണ്ട,
1: പിന്നെ ഒരു അപകടമുള്ളൊരു ഒക്കെ ആയിരിക്കും.
0: ടീമാണ് എന്തായാലും.
1: 65-60 മീതെ ആ ഒരു
0: തീർച്ചയായും അതന്നെയാ വേണ്ടത്. അവര് കുട്ടികൾ മുതിർന്നു കഴിയുമ്പോ അവരെ അവരുടെ വഴി, നമുക്ക് നമ്മളെ വഴി. എന്തായാലും എല്ലാവർക്കും യാത്ര വീട്ടില് മൊത്തത്തിൽ ഫാമിലിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്.
1: അവര് കുഞ്ഞാകുമ്പോ ഞങ്ങള് ഇതുപോലെ
0: കൊണ്ടുപോയിട്ടുണ്ടല്ലോ അല്ലേ?
1: എന്താ, ഞങ്ങൾ എല്ലാവരും കൂടെ പോവായിരുന്നു, ഞങ്ങള് നാലുപേരും കൂടെ.
0: അതിന്റെ ഒരു എക്സ്പ്ലോറിംഗ് നേച്ചർ ഒക്കെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവും. അതോ വർക്കിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യും.
1: ആണെങ്കിലും ശനി ഞായർ അവർ അവിടെയൊക്കെ ഇങ്ങനെ പോക്കാ
0: കറങ്ങുന്നവരാ.

0: ഓക്കെ, അപ്പം എന്തായാലും
1: ഇതിലേക്ക്.
0: ഒരിക്കൽ കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കാൻ പറ്റിയല്ലോ.
1: താങ്ക് യു സർ.
0: ഓ വെൽക്കം. അപ്പോൾ ചോറ്റാനിക്കര അമ്മയിലെ മനസ്സ് മനസ്സിൻ്റെ കാതിൽ, അത് ആ പാട്ടല്ലേ വേണ്ടേ?
1: അത് തന്നെ.
0: ഓക്കെ, അപ്പോൾ ഞങ്ങളെ സ്നേഹാന്വേഷം എല്ലാവരോടും പറയും, മക്കളോടും എല്ലാവരോടും പറയും കേട്ടോ.
1: പറയാം.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണ്? ദാസൻ.
1: ദാസൻ കനോട്ടിക്കാവ്, ഐക്യപടി എടുത്ത് കുളിക്കല്.
0: ആ ഹാ ഹാ ഹാ
1: മാത്രല്ല.
0: എന്താണ് ദാസൻ ഭായ്, വിശേഷങ്ങളൊക്കെ?
1: സുഖമായിട്ട് പോണ്
0: ഷാർ.
1: ആ സാറ്, ഫർണിച്ചർ ഷോപ്പാണ്.
0: ആ, ജോലി സ്ഥലത്താണോ?
1: ആ, ജോലി സ്ഥലത്താണ്.
0: ഓക്കെ. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണോ അതോ വിൽപ്പനയാണോ?
1: അല്ല, വർക്ക് ചെയ്യുന്ന സ്ഥലം. വീടുകൾക്ക് ആവശ്യമുള്ള

0: സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക.
1: നമ്മളെ ഇതുപോലെ ഡിസൈൻ നമ്മൾ മുന്നിലേക്ക് എത്തിക്കോളും അല്ലേ?
0: ഡിസൈനും മരക്കും അവർ പറഞ്ഞു അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും.
1: മരം എവിടുന്ന മേടിക്കാറ്? നിങ്ങൾ മേടിക്കോ അതോ അവരെത്തിക്കോ?
0: ആ രണ്ടുണ്ട്, അവര് തരണുണ്ട്, പിന്നെ നമ്മള് മരം എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
1: നമ്മളിപ്പോ ഏത് ഫർണിച്ചറൊക്കെ കൂടുതൽ ഏതിലാ കൂടുതൽ വർക്ക് നടക്കുന്നത്? ഫർണിച്ചറിന്റെ
0: വീടിന്റെ പണികളാണ്, ഫർണിച്ചർ വീടിന്റെ
1: ഇന്റീരിയർ ഓരോ ആവശ്യങ്ങളൊക്കെ അല്ലേ?
0: അതാണ് കൂടുതൽ.
1: അത് കൂടുതൽ തരം എം ഡി എഫ് അങ്ങനത്തെ പോലത്തെ ഓരോ പുതിയ മെറ്റീരിയലൊക്കെ അല്ലേ കൂടുതലും?
0: അതല്ല, ഇവിടെ
1: മരം തന്നെയാ,
0: മരങ്ങളാണ്, പ്ലാവ് തേക്ക്
1: അങ്ങനെയൊക്കെ തന്നെ. നമ്മളെ ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണോ? എങ്ങനെയാപ്പോ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാം.
0: അതുണ്ട്, അത് മഹാഗണിയിലൊക്കെ നമ്മൾ അതാ ചെയ്യാം, ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആളുണ്ട്.
1: അപ്പൊ അതിനുള്ള സൗകര്യം നിങ്ങളെ അടുത്തുണ്ടോ അതോ വേറെ എവിടെയും ചെയ്യാൻ കൊടുക്കോ?
0: അത് ചെയ്തു കൊണ്ടുവരണം.
1: അതിനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് കൊടുത്ത് ചെയ്യിച്ചു കൊണ്ടുവരും അല്ലേ?
0: അവിടെ അടുത്തൊരു സ്ഥലത്തുണ്ട്, അപ്പൊ അവിടെ നിന്ന് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ വേണ്ട കാരണം ചെയ്ത് കൊടുക്കും. പിന്നെ ഉണങ്ങിയ മരം എടുത്തിട്ടാ ചെയ്യാം. അധികം നാട്ടിലാവുമ്പോ കൊറേ മുറിച്ചിട്ടിട്ട്

0: അപ്പൊ അതിനുള്ള സൗകര്യം നിങ്ങളടുത്ത് ഉണ്ടോ അതോ വേറെ എവിടെയും ചെയ്യാൻ കൊടുക്കോ?
1: അത് ചെയ്തു കൊണ്ടുവരണം.
0: ആ അതിനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് കൊടുത്ത് ചെയ്യിച്ചു കൊണ്ടുവരും അല്ലേ?
1: അവിടെ അടുത്തൊരു സ്ഥലത്തുണ്ട്, അപ്പൊ അവിടെ നിന്ന് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ വേണ്ട കാരണം ചെയ്ത് കൊടുക്കും. പിന്നെ ഉണങ്ങിയ വേറെ അടുത്തിട്ട് ചെയ്യാം. അധികം നാട്ടിലാവുമ്പോ കൊറേ
0: മുറിച്ചിട്ടിട്ട്
1: ചെയ്യാം, അങ്ങനെ ചെയ്യാം.
0: ആ പിന്നെ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഒരു മട്ടും മാതിരിയൊക്കെ അല്ലേ, ഇത് പറ്റും പറ്റൂല അല്ലെ, ഇന്നത് ഇന്നതിന്
1: പറ്റും.
0: കൊറേ കാലയോ ഈ ഫീൽഡായിട്ട്?
1: ഓ ഒരു 10 വർഷമായി.
0: ആ ശരി. അവിടെ തന്നെയാണോ സ്വദേശം?
1: ആ വീടിനടുത്ത് തന്നെ ഷോപ്പ്, ഷോപ്പ് ഉണ്ട് വീടിനടുത്ത് തന്നെ.
0: ഓട്ടോറിക്ഷ ഓടിക്കാറുണ്ടോ?
1: എന്തായാലും
0: ഒരുപാട് സ്ഥിരം പരിചയക്കാരൊക്കെ ആവശ്യക്കാരുണ്ടാവുമല്ലോ അല്ലേ ഇതുപോലെ.
1: പിന്നെ നമ്മള് സഹസാമുണ്ട് നിന്നെ ഇവിടെ, അങ്ങനെ ശീണങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഷോപ്പുണ്ട്, അവിടെ രണ്ട് മൂന്ന് പണിക്കാർ, സന്തോഷ് സുരേഷ്
0: പറഞ്ഞിട്ട്
1: കേൾക്കുന്നുണ്ടാവും. അത് നമ്മളെ ഷോപ്പ് തന്നെ, അത് നമ്മളവിടെ നിന്നാണ് എല്ലാം ചെയ്യല്.
0: എന്തായാലും നെറ്റ്വർക്കിൽ കാര്യങ്ങൾ ഷോപ്പുകളിലൊക്കെ FM നെറ്റ്വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
1: ഇപ്പൊ അവിടെ ഒരു സാധനം എടുത്തിട്ട് പോരാ, അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കൂ കേട്ടോണ്ട് പറഞ്ഞു പോന്നതാണ്.
0: അപ്പൊ ഈ പറഞ്ഞ പോലെ സന്തോഷ് സുരേഷ് ഒക്കെ ഇരുന്ന് കേൾക്കട്ടെ.
1: ഇത് കഴിഞ്ഞാ വേറെ ഇത് കഴിഞ്ഞാ കൊറേ ആൾക്കാരിങ്ങനെ വിളിക്കും, കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കൊറേ കോളിങ്ങനെ വരും.
0: അതെ, കിട്ടാത്ത ആൾക്കാർക്ക് കിട്ടിയവരോടുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കലുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ദാസിന് ഇതൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഇനിയിപ്പോ ഊണ് കഴിക്കാൻ കുറച്ച് വൈകുന്നു, ഇതെല്ലാം കോൾ അറ്റൻഡ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഒരു 1.5 മണിക്കൂർ പോകും.
1: അവര് കൊറേ ആൾക്കാർ വിളിക്കും. ഇനിയിപ്പോ ഇത് കേട്ട് ഇന്നാള് ടീച്ചർ വിളിച്ചു നമ്മളെ ആ പഠിപ്പിച്ച്, ഞാൻ പുറത്തേന് ഈ വിളിക്കണെന്ന് പറഞ്ഞപ്പോ ഓടി വന്ന അടുക്കളേക്കെന്നൊക്കെ പറഞ്ഞു.
0: എന്തായാലും ചില വിസ്മയങ്ങളൊക്കെ ദാസനെയും ഇതുപോലെ പല നമ്മളെ പ്രിയ ശ്രോതാക്കളെയും കാത്തിരിക്കുന്നു എന്നറിയാലും ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ നമുക്ക് ആ ഇത്ര മധുരിക്കുമോ ആ പാട്ടല്ലേ വേണ്ടേ?
1: അതെ അതെ.
0: അപ്പൊ ഇതുപോലെ ദാസനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ പാട്ടങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം.
1: ഓക്കെ
0: ഓക്കെ.

0: the medical fraternity for its unwavering dedication, exemplary professionalism, and compassionate service to humanity. Doctors are the cornerstone of our healthcare system, tirelessly working to alleviate suffering, save lives, and uphold the highest standards of patient care. Your selfless commitment and resilience continue to inspire the nation and strengthen our collective pursuit.
1: In FIFA World Cup, Mexico defeated Ecuador 2-0 in the round of 32 clash at the Mexico City Stadium this morning to qualify for the round of 16. Raul Jimenez and Julian Q scored for Mexico. This marked Mexico's first World Cup knockout stage win in 40 years. Earlier, Kylian Mbappe further enhanced his World Cup legacy to lead France to a comfortable 3-0 win against Sweden in the round of 32. Mbappe struck twice to take his World Cup tally to 18 goals, now two clear of Miroslav Klose and only one behind Lionel Messi. Norway has also sailed to the round of 16, beating Ivory Coast 2-1 in Texas. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says 11 years of Digital India empowered the poor and the underprivileged, making life easier for millions. Increased wages under Viksit Bharat G. Ramji Act become effective from today. Union Minister Shivraj Singh Chauhan and Kiran Rijiju undertake aerial survey of flooded areas of Arunachal Pradesh. Newly appointed Army Chief General Dhiraj Seth stresses on modernization of army to tackle challenges of evolving security environment. Afghanistan attacks ISIS targets in Pakistan. Monsoon likely to advance to Delhi, Haryana, Chandigarh and Punjab in the next 2 days. And in FIFA World Cup, Mexico defeat Ecuador 2-0 to enter round of 16. And with that, we end the Midday News.
2: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം അവസാന ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
3: കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ അനങ്ങിത്തുടങ്ങിയ ഈ നാടകചക്രം ദുഃഖവെള്ളിയിലേക്കുള്ള തയ്യാറെടുപ്പ് ദിനങ്ങളിലെ ആദ്യ വെള്ളിയായ ഇന്ന് ഉരുണ്ടുതീരുകയാണ്. കുറ്റം ശിക്ഷയുടെ തീരമണയാൻ പോകുന്നു. ലോകമെത്ര വെറുതെ വിട്ടാലും കുറ്റവാളി ശിക്ഷാനികേതനത്തിന് ചുറ്റും അശാന്തിയിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. പശ്ചാത്താപമെങ്കിൽ ഭ്രമണം തീർത്ഥാടനമായി മാറും. നായകന്റെ പേര് റസ്കോൾ നിക്കോ. റസ്കലോട്ട് എന്ന റഷ്യൻ ക്രിയാപദത്തിനർത്ഥം സ്പ്ലിറ്റ്, വേർതിരിവ് എന്നൊക്കെയാണ്. റസ്കോളിനുള്ളിലെ ശരിയും തെറ്റും തമ്മിലുള്ള സ്പ്ലിറ്റും തമ്മിലടിയും അനുരഞ്ജനത്തിൻ്റെ, പുനരുജ്ജീവനത്തിൻ്റെ പുലരി തൊടുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടുപേരെ കൊന്നുകളഞ്ഞ റസ്കോൾ നിക്കോവിൻ്റെ കുറ്റബോധത്തിൻ്റെ സങ്കീർണമായ അപഗ്രഥനമാണ് ഇതുവരെ ആടിക്കഴിഞ്ഞത്. പ്രതിനായകൻ റസ്കോൾ നിക്കോവ് സമൂഹ നിയമത്തിൻ്റെ പ്രതീകമായ പെട്രോവിച്ച് എന്ന പോലീസ് ഓഫീസറുടെ മുന്നിലണഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അസ്ഥിപിളർക്കുന്ന കൊടുന്തണുപ്പിൽ ഉറങ്ങുന്ന സൈബീരിയ എന്ന തടവു കേന്ദ്രത്തിലേക്ക് ഒരു തീർത്ഥാടനമൊരുങ്ങുകയാണ്.
4: അത് ശരിയാണോ? പുനരാലോചന നടത്തിയാലോ? കുറ്റസമ്മതം നടത്താൻ അവിടെ എന്തിനു പോണം? പിടികൊടുക്കണോ? വയ്യ. ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം മിക്കവാറും ഈ പാലത്തിലൂടെ എന്നെ ഒരു ജയിൽ വണ്ടിയിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്കെങ്ങനെ ഈ പുഴയിലേക്ക് നോക്കാനാകും?

0: അവളുടെ ശബ്ദമല്ലേ മനസ്സിൽ മുഴങ്ങുന്നത്? സോണിയയുടെ
1: പൊതുസ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ കുനിഞ്ഞു വണങ്ങി മണ്ണിനെ ചുംബിക്കുക. കാരണം നിങ്ങൾ അതിനോടും പാപം ചെയ്തു. എന്നിട്ട് ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയുക, ഞാൻ ഒരു കൊലപാതകിയാണ്.

0: സോണിയ, ഞാൻ അനുസരിക്കുന്നു. ഈ മൈതാനത്തിൻ്റെ നടുവിൽ ഞാൻ മുട്ടുകുത്തട്ടെ. ഈ ചെളി പുരണ്ട മണ്ണിൽ പരമാനന്ദത്തോടെ ചുംബിക്കട്ടെ.
1: ഇടേ നോക്കടേ, അടിച്ച് പിമ്പുരിയെ ചെയ്യുന്നു കണ്ടാലേ അവൻ.
2: ഏയ്, അതല്ല, ഈ മണ്ണിനോടും തന്റെ കുഞ്ഞുങ്ങളോടും യാത്ര പറഞ്ഞ് ജെറുസലേമിലേക്ക് പോവുകയാണ്. സഹോദരന്മാരെ, ലോകത്തെ മുഴുവൻ കുനിഞ്ഞു വണങ്ങി മഹത്തായ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തെയും അതിന്റെ നടപ്പാതയെയും ചുംബിക്കുന്നു.
3: വളരെ ചെറുപ്പം, മാന്യൻ.
0: ഇല്ല, എനിക്ക് ഉറക്കെ പറയാനാകുന്നില്ല ഞാനൊരു കൊലപാതകിയാണെന്ന്. ഇല്ല, ഞാൻ വിഴുങ്ങിക്കളയുന്നു. എനിക്ക് പറയാനാവുന്നില്ല, നാവ് പൊന്തുന്നില്ല. അവിടെ 50 വാരാകലെ ഒളിച്ചു നിന്ന് നോക്കുന്നത് സോണിയല്ലേ? അവളോട് വരണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ എന്നെ പിന്തുടരുകയാണ്. വരികയാണ് അവൾ ജീവിതത്തിന്റെ അന്ത്യം വരേക്കും. ആ, അതാ പോലീസ് സ്റ്റേഷൻ. എത്തി, ഞാനെത്തി.

0: അകത്ത് അകത്താരുമില്ലേ?
1: നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്?
2: ഞാനിതാ അങ്ങയുടെ സേവനത്തിനായി തയ്യാർ എന്റെ പ്രിയപ്പെട്ട സാർ.
0: അതെ, ഇയാൾ പെട്രോവിച്ച്, എന്നെയും പ്രതീക്ഷിച്ച്, എന്റെ വരവും പ്രതീക്ഷിച്ച്.
2: അങ്ങെന്നെങ്കിലും പറഞ്ഞു?
0: ഇല്ല,
2: അത് കള്ളം. വരവും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നെന്ന്? അതെ, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു തൊപ്പിയിൽ എന്താണുള്ളത് അത് കടയിൽ നിന്ന് വാങ്ങാം. തൊപ്പിക്കുള്ളിൽ എന്താണുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല.
0: അപ്പോൾ ക്ഷമാപണം നടത്തിയത് എന്തിനാണ് സർ?
2: കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചോ, പേടിപ്പിച്ചോ? കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സഹോദരിയെ കാണാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. ഉന്നത സംസ്കാരമുള്ള സുന്ദരിയായ യുവതി, മാന്യവരിത. നിങ്ങളെ ഞാൻ വല്ലാതെ സംശയിച്ചു കേട്ടോ. ആ സംഭവം ഭംഗിയായി ഞാൻ പരിഹരിച്ചു. നിങ്ങളുടെ ധാർമ്മിക രോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയും സഹോദരിയും വന്നതുകൊണ്ട് നിങ്ങൾ താമസ സ്ഥലം മാറുമായിരിക്കും ഇല്ലേ?
0: ഇല്ല, ഞാൻ താമസം മാറ്റുന്നില്ല. ഇവിടെ ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ്. ഒരു കാര്യം ചോദിക്കാൻ, സമത്വം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു.
2: ഓ, അതറിഞ്ഞില്ലേ? അയാൾക്ക് സ്ഥലമാറ്റമായി ഇന്നലെ. പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുമായി അയാൾ വഴക്കിട്ടു. തീർത്തും

0: മോശമായ രീതിയിൽ. ധിക്കാരി. ആ ബുദ്ധിമാന്മാരെല്ലാം അങ്ങനെയാണ്.
1: ഇയാൾ എന്താണ്? അഭിനയമാണോ അതോ കേസ് ഇല്ലാതാക്കിയോ?
0: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
1: ഇല്ല.
0: അല്ല, പറഞ്ഞു. അതെ, നിങ്ങൾ ഊഹിച്ചത് തന്നെ. നിങ്ങളെ അതിൽ നിന്ന് ഊരി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ആ
1: എന്തൊക്കെയാണത്?
0: നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. ഇന്ന് കാലത്ത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഒരു മാന്യൻ സ്വയം വെടിവെച്ചു മരിച്ചു. ഒരു സിഡ്രിഗെയ്ലോക്ക്.
1: സിഡ്രിഗെയ്ലോക്ക്?
0: ആളെ അറിയുമോ?
1: അയാളെന്റെ സുഹൃത്തായിരുന്നു. എന്റെ അനിയത്തി അയാളുടെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു.
0: ഇന്നലെ അയാളെ കണ്ടിരുന്നു.
1: ഇന്നലെയും അയാളെ കണ്ടിരുന്നു.
0: ഹേ, നിങ്ങൾ വീണ്ടും വിളർത്തിരിക്കുന്നുവല്ലോ. ഹോ, വല്ലാത്ത ചൂട്. ഇതിനുള്ളിൽ ശരിക്ക് ശുദ്ധവായു കടക്കുന്നില്ല.
1: ശരി, ഞാൻ പോട്ടെ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം.
0: ഒരിക്കലും ബുദ്ധിമുട്ടല്ല, ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ വരാം. നിങ്ങളെ കാണുന്നത് എനിക്കിഷ്ടമാണ്. എപ്പോഴും വരാം.
1: ഞാൻ വെറുതെ വന്നതാണ്. സെമറ്റോവിനെ ഒന്ന് കാണാൻ മാത്രം.
0: അതെ, മനസ്സിലായി, മനസ്സിലായി. ആ നിങ്ങളെ കാണുന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്.
1: ഞാൻ പുറത്തിറങ്ങുകയാണ്. കോണിപ്പടി ഇറങ്ങുമ്പോൾ എന്താണൊരു തളർച്ച. അതാ ദൂരെയല്ലാതെ സോണിയ നിൽക്കുന്നു. തീവ്രവേദനയും നൈരാശ്യവും അവളുടെ മുഖത്ത് കാണുന്നുവല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. മുകളിലേക്ക് തന്നെ പോകാം. വയ്യ, വയ്യ.
0: റസ്കോൾനിക്കോ, യാത്ര പറഞ്ഞു പോയിട്ട് നിങ്ങൾ മടങ്ങി വന്നോ? നിങ്ങൾക്ക് സുഖമില്ല. ഒരു ഒരു കസേര. ആ, ഇവിടെ ഇരിക്കൂ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ.
1: വേണ്ട, വേണ്ട, വേണ്ട. ഞാൻ കുറ്റസമ്മതം നടത്തുന്നു. ഞാനാണ് ആ പണ്ടം പണയം വാങ്ങി പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെയും അവരുടെ സഹോദരി എലിസബത്തിനെയും മുഴുകൊണ്ട് വെട്ടിക്കൊന്നത്. അതെ, മുഴുകൊണ്ട് വെട്ടി വെട്ടിക്കൊന്നത്. അവരെ കൊള്ളയടിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശ്യം. ഞാനിതാ കീഴടങ്ങുന്നു, കുറ്റമേറ്റു പറയുന്നു, കുറ്റമേറ്റു പറയുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, മർമെലഡോവ്, തമലം ശ്രീകുമാർ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, സ്വിഡ്രിഗൈ ലോഗ്, അനന്തപുരം രവി, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ്, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ.

കണ്ണൻ നായർ, നിക്കോള, പ്രവീൺ രാജ് കിളിമാനൂർ, ആൻഡ്രി, അനീഷ് നായർ, പലിശക്കാരി വൃദ്ധ അടൂർ ആശാദേവി, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ, അമാലിയ, ആശ റാഫി, പോലങ്ക, ബേബി അശ്വേത, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്, രജു കോലിയക്കോട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. മെഹദി ഹസൻ ഒരുക്കിയ ഗസൽ കേൾക്കാം.

0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ആകാശവാണി 103.6 റിയൽ FM.

FM പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടെ ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. 2026 കേരള ധനകാര്യ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനബിൽ പാസാക്കിയ ശേഷം 16 നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അറിവാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനതല ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്റർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീക്വാർട്ടറിൽ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. അന്താരാഷ്ട്ര മുൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കുവാൻ തീരുമാനം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 4 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തത്സമയമായി വാട്സപ്പ് സന്ദേശത്തിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. യുവർ ചോയ്സിൽ കേൾക്കാം മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ശ്യാംകൃഷ്ണ പെരുമ്പാവൂർ.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേശീനം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഹിറ്റ്ലർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെലവൂരിൽ നിന്നും ബിൻസീന കോയ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
0: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇനി കേൾക്കാം മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ കൈതപ്രം രവീന്ദ്രൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊല്ലം കൊയിലാണ്ടിയിൽ നിന്നും ജിഷ പ്രമോദ്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
4: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
5: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
6: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: യുവ ചോയ്സിലൂടെ ഇനി കേൾക്കാം ഗമനം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചാലക്കുടിയിൽ നിന്നും റഫീഖ്.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
3: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി മിൻമിനി പാടിയ ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, എസ് ബാലകൃഷ്ണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കരിങ്ങാട് നിന്നും മഹേഷ്.

0: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്.
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനു വേണ്ടി ബി ആർ പ്രസാദ് വരികളെഴുതി വിദ്യാസാഗർ ഈണം നൽകി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പന്തീരങ്കാവിൽ നിന്നും ശ്രുതി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: രക്ഷസ് എന്ന ചിത്രത്തിനു വേണ്ടി രാമചന്ദ്രൻ പൊന്നാനി വരികളെഴുതി എ.ടി. ഉമ്മർ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഖത്തറിൽ നിന്നും ഷഫീഖ് കരിയാട്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: മെഡിക്കൽ കോളേജിൽ നിന്നും സീന സുരേഷ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ഉയരെ. വിജയ് യേശുദാസ്, സിത്താര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ ശില്പികൾ റഫീഖ് അഹമ്മദ്, ഗോപി സുന്ദർ.

0: ശോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: കോതമംഗലത്ത് നിന്നും രമ അർച്ചനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ജ്വാല. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി യേശുദാസും ബി വസന്തയും പാടിയ ഗാനം.

0: ഫ്രാഗ്രൻസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: ഇനി കേൾക്കാം അമരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരകളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നാദാപുരം ചാപ്പൻ തോട്ടത്തിൽ നിന്നും വിജീഷ്, ശരണ്യ, അജുട്ടൻ, ആരൂട്ടി എന്നിവർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മുത്തോട് മുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ബാബുരാജ് എടപ്പാൾ.

0: യുവർ ചോയ്സ് സമാപിച്ചു. യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. 2026 കേരള ധനകാര്യ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിവന്ന സാഹചര്യം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. പീക്ക് സമയങ്ങളിലെ ഉയർന്ന വൈദ്യുതി ആവശ്യകത നേരിടാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനശേഷി കാര്യമായി വർദ്ധിപ്പിക്കുവാനും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടാനും ആലോചിക്കുന്നതായി വൈദ്യുതി മന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാട് വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. പെരിയാർ കടുവ സങ്കേതത്തിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെയാണ് ആന ആക്രമിച്ചത്. മൂന്നാറിൽ 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്കും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്കും കനത്ത പിഴ ചുമത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കുവാൻ തീരുമാനം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: Venicia Bathware, apoorva ganam. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയേഴ്സ്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി.

0: റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: Music Nice.

ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത ഓരോ ദിവസവും ടൂർണമെന്റിന്റെ കഥ തന്നെ മാറുന്നു എന്നതാണ്. ഇന്നലെ നോർവേ ചരിത്രം എഴുതി. ഫ്രാൻസ് ഫേവറേറ്റ് എന്ന വിശേഷണം വീണ്ടും ഉറപ്പിച്ചു. സ്വന്തം നാട്ടിൽ മെക്സിക്കോയുടെ സ്വപ്നയാത്രയും തുടർന്നു. ഇന്ന് വീണ്ടും മൂന്ന് പുതിയ അധ്യായങ്ങളാണ് എഴുതപ്പെടുക. കിരീട പ്രതീക്ഷയുമായി ഇറങ്ങുന്ന ഇംഗ്ലണ്ടും ബെൽജിയവും ചരിത്രമെഴുതാൻ അമേരിക്കയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയും സെനഗലും ബോസ്നിയയും ആരാണ് പ്രതീക്ഷകൾക്കാക്കുക? ആരാണ് ലോകകപ്പിന്റെ അടുത്ത അട്ടിമറിക്ക് തിരക്കഥയൊരുക്കുക? ആദ്യം ഇന്നത്തെ മൂന്ന് പോരാട്ടങ്ങളിലേക്ക്. ഫുട്ബോൾ പലപ്പോഴും ഒരു സത്യം നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. മികച്ച ശൈലിയിൽ കളിക്കുന്ന ടീം എല്ലായ്പ്പോഴും ജയിക്കണമെന്നില്ല. നിർണായക നിമിഷങ്ങളിൽ ഏറ്റവും കൃത്യതയും ശാന്തതയും കാണിക്കുന്ന ടീമാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. നോർവേയും ഐവറി കോസ്റ്റും തമ്മിലുള്ള പോരാട്ടം അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ്. നോർവേ പന്ത് കൈവശം വെച്ചും മധ്യനിരയിൽ ആക്രമണം മെനഞ്ഞും മുന്നേറിയപ്പോൾ ഐവറി കോസ്റ്റ് അവരുടെ അതിവേഗ മുന്നേറ്റങ്ങളും ചടുലതയും ഉപയോഗിച്ച് ഓരോ തവണയും നോർവേയെ പരീക്ഷിച്ചു. ആക്രമണത്തിൽ ഒരുപടി മുന്നിൽ നിന്നത് ആഫ്രിക്കൻ ടീമായിരുന്നു എന്ന് പലർക്കും തോന്നിയെങ്കിലും അവസാന ചിരി യൂറോപ്യൻ ടീമിന്റേതായിരുന്നു. കളിയുടെ തുടക്കം മുതൽ ഐവറി കോസ്റ്റ് ആക്രമിച്ചു കളിച്ചെങ്കിലും ആദ്യ പ്രഹരം നോർവേയുടേതായിരുന്നു. ഇടതുവിങ്ങിലൂടെ മുന്നേറിയ അന്റോണിയോ നൂസ പ്രതിരോധത്തെ മറികടന്ന് ഉജ്ജ്വലമായൊരു ഷോട്ടിലൂടെ ഗോൾ കീപ്പറെ കീഴടക്കിയപ്പോൾ യൂറോപ്യൻ ടീം ലീഡിലെത്തി. പക്ഷേ ആ ഗോൾ ഐവറി കോസ്റ്റിനെ തളർത്തിയില്ല, മറിച്ച് കൂടുതൽ അപകടകാരികളാക്കി. ആദ്യ പകുതിയുടെ അവസാനവും രണ്ടാം പകുതിയുടെ തുടക്കവും മത്സരത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ കളിച്ചത് ഐവറി കോസ്റ്റ് ആയിരുന്നു. 59-ാം മിനിറ്റിൽ അമദ് ദിയാലോ ഇറങ്ങിയതോടെ അവരുടെ മുന്നേറ്റങ്ങൾ കൂടുതൽ ചടുലമായി. ദിയാലോയുടെ വേഗവും ഡ്രബ്ലിംഗും നോർവേ പ്രതിരോധത്തെ പലവട്ടം അസ്വസ്ഥമാക്കി. ഒടുവിൽ 74-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റ് കാത്തിരുന്ന നിമിഷം വന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായ ദിയാലോ തന്റെ പ്രതിഭ വ്യക്തമാക്കിയ ഷോട്ടിലൂടെ നേടിയ ഗോളിൽ ഐവറി കോസ്റ്റ് ഒപ്പമെത്തി. എന്നാൽ അധ്വാനവും ആവേശവും മാത്രം പോരാ കളി ജയിക്കാൻ എന്ന് പിന്നാലെ ഐവറി കോസ്റ്റിനെ പഠിപ്പിച്ചു. വിജയഗോളിനായി ഐവറി കോസ്റ്റ് ഇരമ്പിക്കളിക്കുന്നതിനിടയിലാണ് സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിലൂടെ നോർവേയുടെ ഗോൾ വന്നത്. 86-ാം മിനിറ്റിൽ പാട്രിക് ബെർഗിന്റെ പാസ് ഐവറി കോസ്റ്റ് പെനാൽറ്റി ബോക്സിലേക്ക് വരുമ്പോൾ ഹാളണ്ടിനെ മാർക്ക് ചെയ്യാൻ ആരുമുണ്ടായില്ല. അനായാസമായി ഹാളണ്ട് പന്തിനെ വലയിലേക്ക് തട്ടിയിട്ടു. പിന്നാലെ അവസാന മിനിറ്റുകളിലെ സമ്മർദ്ദത്തെ നോർവേ ടീം ശാന്തതയോടെ അതിജീവിക്കുകയും ചെയ്തു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ നോർവേ ചരിത്രമെഴുതി. 1938 ശേഷം ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലെത്തിയ അവർ ബ്രസീലിനെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടം ഉറപ്പിച്ചു. നോർവേയെ വിജയിപ്പിച്ചത് കളിയിൽ പുലർത്തിയ ആധിപത്യമല്ല, നിർണായക നിമിഷങ്ങളിൽ കാണിച്ച കൃത്യതയും പ്രതിരോധത്തിലെ സമചിത്തതയുമാണ്. നിരാശയോടെയാണെങ്കിലും ഐവറി കോസ്റ്റും തല കുനിച്ചല്ല മടങ്ങുന്നത്. ഈ ലോകകപ്പിൽ അവർ തെളിയിച്ചത് ആഫ്രിക്കൻ ഫുട്ബോളിന്റെ വളർച്ച മാത്രമല്ല, ലോകത്തെ ഏത് ടീമിനെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന നിലവാരവും കൂടിയാണ്. ഈ ലോകകപ്പിൽ എതിരാളികൾക്ക് ഏറ്റവും വലിയ മുന്നറിയിപ്പ് നൽകിയ ടീം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഫ്രാൻസ് തന്നെയായിരിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ചാമ്പ്യന്മാരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ലേ ബ്ലൂസ് നോക്കൌട്ട് റൗണ്ടിലും അതേ മികവ് തുടർന്നു. എന്നാൽ 3-0 പരാജയപ്പെട്ടെങ്കിലും സ്വീഡൻ സധൈര്യം തന്നെ പൊരുതി. പക്ഷേ ഫ്രാൻസിന്റെ നിലവാരത്തിന്റെയും കാര്യക്ഷമതയുടെയും മുന്നിൽ അത് മതിയായില്ല. മത്സരത്തിന്റെ തുടക്കം മുതൽ സ്വീഡൻ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരെ പോലെ കളിച്ചു. മധ്യനിരയിൽ ഉയർന്ന പ്രസിംഗ് നടത്തി ഫ്രാൻസിന്റെ ബിൽഡപ്പിനെ തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ ഫ്രാൻസ് കാത്തിരുന്നത് ഒരൊറ്റ നിമിഷത്തിനായിരുന്നു. ഒരു ചെറിയ പിഴവ്, ഒരു ചെറിയ ഇടം, ഒരു ചെറിയ നിമിഷം, അത് കിട്ടിയതോടെ ലോകത്തിലെ ഏറ്റവും മാരകമായ ആക്രമണ നിരകളിലൊന്നായ ഫ്രാൻസ് അതിനെ ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഹാഫ് ടൈമിന് തൊട്ടു മുമ്പ് കിലിയൻ എംബാപ്പയുടെ വേഗവും കൃത്യമായ ഫിനിഷും മത്സരം ഫ്രാൻസിന് അനുകൂലമാക്കി. ഗോൾ വഴങ്ങിയതോടെ സ്വീഡൻ കൂടുതൽ മുന്നിലേക്ക് കയറി. അതാണ് ഫ്രാൻസിന് വേണ്ടിയിരുന്നതും. മൈതാനത്ത് വിശാലമായ ഇടങ്ങൾ ലഭിച്ചതോടെ ഫ്രാൻസിന്റെ ട്രാൻസിഷൻ ഫുട്ബോൾ പൂർണ്ണതയിലെത്തി. ഓരോ ആക്രമണവും സ്വീഡിഷ് പ്രതിരോധത്തിന് വലിയ പരീക്ഷണമായി. ആ സമ്മർദ്ദത്തിനിടെ മൈക്കൽ ഒലീസയുടെ അസിസ്റ്റിൽ നിന്ന് ബ്രാഡ്ലി ബാർക്കോല രണ്ട് ഗോളും നേടി. അതിനിടയിലും സ്വീഡൻ പന്ത് കൈവശം വയ്ക്കാനും ആക്രമണങ്ങൾ മെനയാനും ശ്രമിച്ചെങ്കിലും ഫ്രാൻസിന്റെ പ്രതിരോധം ഒരു പിഴവും അനുവദിച്ചില്ല. ഒടുവിൽ കളിയിലെ അവസാന വാക്കുപോലെ 74-ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ 3-ാം ഗോളും വന്നു. ഇത്തവണയും എംബാപ്പയുടെ ഫിനിഷ്, ഒലീസയുടെ അസിസ്റ്റ്, അതോടെ

മത്സരം പൂർണമായും ഫ്രാൻസിന്റെ വരുതിയിലാവുകയും ചെയ്തു. മുൻനിരയുടെ മിന്നൽ വേഗം, മധ്യനിരയിലെ നിയന്ത്രണം, പ്രതിരോധത്തിലെ അച്ചടക്കം, മൂന്നും ഒത്തുചേർന്ന ഫ്രാൻസ് എത്രത്തോളം അപകടകാരികളാണെന്ന് ഈ മത്സരം വീണ്ടും തെളിയിച്ചു. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിന്റെ അടുത്ത എതിരാളി പെനൽറ്റി ഷൂട്ടൌട്ടിൽ ജർമ്മനിയെ മറികടന്നെത്തുന്ന പരാഗ്വേയാണ്. എന്നാൽ ഈ ലോകകപ്പിൽ ഫ്രാൻസ് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഓരോ മത്സരവും മുന്നേറുമ്പോൾ അവർ കൂടുതൽ പൂർണ്ണരാവുകയാണ്. ഇപ്പോഴത്തെ ഫോം കണക്കിലെടുക്കുമ്പോൾ കിരീടത്തിലേക്കുള്ള വഴിയിൽ ഫ്രാൻസിനെ തടയുക എന്നത് ഏതൊരു ടീമിനും വലിയ വെല്ലുവിളിയായിരിക്കും. ഒരു രാജ്യം വർഷങ്ങളായി കാത്തിരുന്ന സ്വപ്നം സ്വന്തം മണ്ണിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. 1986 ശേഷം ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിൽ വിജയിച്ച മെക്സിക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇക്വഡോറിനെ 2-0 അവർ തോൽപ്പിച്ചത്. എന്നാൽ ഈ വിജയം സ്കോർലൈൻ പോലെ അത്ര എളുപ്പമായിരുന്നില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ ജർമ്മനിയെ അട്ടിമറിച്ച ആത്മവിശ്വാസവുമായാണ് ഇക്വഡോർ കളത്തിലിറങ്ങിയത്. മോയ്സസ് കൈസഡോയുടെ നേതൃത്വത്തിൽ മധ്യനിരയിൽ അവർ മെക്സിക്കോയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി. പന്ത് നഷ്ടപ്പെട്ടാൽ ഉടൻ തിരിച്ചുപിടിക്കാനുള്ള അവരുടെ ശ്രമങ്ങളും അതിവേഗ മുന്നേറ്റങ്ങളും മത്സരത്തിന്റെ തുടക്കത്തിൽ മെക്സിക്കോയെ അസ്വസ്ഥരാക്കി. പക്ഷേ സ്വന്തം ആരാധകരുടെ മുന്നിൽ കളിക്കുന്നതിന്റെ ഊർജം മെക്സിക്കോയെ പതിയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ലഭിച്ച ആദ്യ അവസരം തന്നെ അവർ പാഴാക്കിയില്ല. 22 മിനിറ്റിൽ ജൂലിയൻ ക്യുനോനസ് കൃത്യമായ ഫിനിഷിലൂടെ മെക്സിക്കോയെ മുന്നിലെത്തിച്ചതോടെ അസ്റ്റെക്ക സ്റ്റേഡിയം ആർത്തിരമ്പി. 10 മിനിറ്റിനകം 2 ഗോളും വന്നതോടെ മെക്സിക്കോ കളിയിൽ കാലുറപ്പിച്ചു. തിരിച്ചടിക്കാനായി ഇക്വഡോർ ആക്രമിച്ചു കളിച്ചെങ്കിലും മെക്സിക്കോ അനാവശ്യ സാഹസങ്ങൾക്ക് മുതിരാതെയും കളിയുടെ താളം നിയന്ത്രിച്ചും വിജയമുറപ്പിച്ചു. 1966 ശേഷം ലോകകപ്പ് നേട്ടം സ്വപ്നം കാണുന്ന ഇംഗ്ലണ്ട് ഇന്ന് നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. ആഫ്രിക്കൻ ടീമായ കോംഗോയാണ് അവർക്ക് എതിരാളികൾ. എല്ലാ കാലത്തും മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ കിരീടം നേടാനാവാത്ത ബെൽജിയത്തിനും ഇന്നാണ് ആദ്യ മത്സരം. എതിരാളികൾ സെനഗൽ. ലോകകപ്പ് ആതിഥേയരായ അമേരിക്കയ്ക്ക് യൂറോപ്യൻ ടീമായ ബോസ്നിയയാണ് എതിരു നിൽക്കുന്നത്. കോംഗോയ്ക്കെതിരെ കരുത്തിലും കടലാസിലും ഇംഗ്ലണ്ടിനാണ് വ്യക്തമായ മുൻതൂക്കം. ജൂഡ് ബെല്ലിംഗാമിന്റെ മധ്യനിര നിയന്ത്രണവും ഹാരി കെയ്നിന്റെ അനുഭവ സമ്പത്തും ചേർന്നപ്പോൾ ഇംഗ്ലണ്ടിന്റെ ആക്രമണം കൂടുതൽ സമഗ്രമായി. പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാനും ആവശ്യ സമയത്ത് നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് മാറാനും അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ച കോംഗോയെ വില കുറച്ചു കാണുന്നത് വലിയ പിഴവായിരിക്കും. ഈ ലോകകപ്പിലെ ഏറ്റവും ശാരീരികമായ ടീമുകളിലൊന്നാണ് അവർ. കൌണ്ടർ ആക്രമണങ്ങളിലെ വേഗവും അവരുടെ പ്രധാന കരുത്താണ്. ഇംഗ്ലണ്ട് പ്രതിരോധം മറന്ന് സർവാക്രമണം നടത്തുകയാണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ മത്സരത്തിന്റെ നിർണായക പോരാട്ടം മധ്യനിരയിലായിരിക്കും. ബെല്ലിംഗാമിനും കൂട്ടർക്കും കളി നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ എളുപ്പമാകും. ബെൽജിയവും സെനഗലും തമ്മിലാണ് രണ്ടാം മത്സരം. ഇന്നത്തെ മത്സരങ്ങളിൽ ഏറ്റവും തന്ത്രപരമായ പോരാട്ടം ഇതായിരിക്കും. ബെൽജിയം ഈ ലോകകപ്പിൽ ഇതുവരെ മികച്ച സന്തുലിതാവസ്ഥ പുലർത്തുന്ന ടീമുകളിൽ ഒന്നാണ്. പ്രതിരോധത്തിൽ ഉറപ്പും മധ്യനിരയിൽ നിയന്ത്രണവും ആക്രമണത്തിൽ കാര്യക്ഷമതയും അവർ കാട്ടിയിട്ടുണ്ട്. കെവിൻ ഡി ബ്രൂണയുടെ ക്രിയേറ്റിവിറ്റിയും ജെറമി ഡോക്കുവിന്റെ വേഗവും റൊമേലി ലുക്കാക്കുവിന്റെ ഫിനിഷിംഗും ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ ശക്തിയാണ്. എന്നാൽ എതിർവശത്ത് നിൽക്കുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും സംഘടിത ടീമുകളിലൊന്നായ സെനഗലാണ്. പ്രതിരോധത്തിൽ അവർ മികച്ച അച്ചടക്കമാണ് കാണിക്കുന്നത്. പന്തില്ലാത്ത സമയത്തെ അവരുടെ പൊസിഷനിങ്ങും മുൻനിരയിലെ ശക്തമായ പോരാട്ടങ്ങളും അതിവേഗ കൌണ്ടർ ആക്രമണങ്ങളും ബെൽജിയത്തെ ബുദ്ധിമുട്ടിക്കാൻ പോന്നതാണ്. ഈ മത്സരത്തിന്റെ വിജയിയെ തീരുമാനിക്കുക ഒരു പക്ഷേ വ്യക്തിഗത മികവായിരിക്കും. ഡി ബ്രൂനയ്ക്കെതിരെ തന്റെ പാസുകളിലൂടെ പ്രതിരോധം തുറക്കാൻ കഴിഞ്ഞാൽ ബെൽജിയത്തിന് മുൻതൂക്കം ലഭിക്കും. മറുവശത്ത് സെനഗൽ മത്സരം ശാരീരിക പോരാട്ടമാക്കി മാറ്റുകയാണെങ്കിൽ യൂറോപ്യൻ ടീമിന് കാര്യങ്ങൾ എളുപ്പമാകില്ല. ഇന്നത്തെ അവസാന മത്സരം അമേരിക്കയും ബോസ്നിയയും തമ്മിലാണ്. ടൂർണമെന്റിന്റെ തുടക്കം മുതൽ അമേരിക്ക ഉയർന്ന തീവ്രതയുള്ള ഫുട്ബോളാണ് കളിക്കുന്നത്. നിരന്തര പ്രസിംഗ്, അതിവേഗ ട്രാൻസിഷൻ, യുവതാരങ്ങളുടെ ഊർജം, ഇതാണ് അവരുടെ മുഖമുദ്ര. സ്വന്തം മണ്ണിൽ നടക്കുന്ന ലോകകപ്പ് ആയതിനാൽ ആരാധകരുടെ പിന്തുണയും അവർക്കൊപ്പമുണ്ടാകും. എന്നാൽ ബോസ്നിയയുടെ കഥ വ്യത്യസ്തമാണ്. ലോകകപ്പിലെ ഏറ്റവും വലിയ സർപ്രൈസ് ടീമുകളിലൊന്നാണ് അവർ. വലിയ താരനിരയില്ലെങ്കിലും അസാധാരണമായ സംഘാടനവും അച്ചടക്കവുമാണ് അവരുടെ കരുത്ത്. ഓരോ താരത്തിനും സ്വന്തം ചുമതല കൃത്യമായി അറിയാം. എതിരാളിക്ക് ഇടം നൽകാതെ ക്ഷമയോടെ കാത്തിരുന്ന് ശരിയായ സമയത്ത് ആക്രമിക്കുക എന്നതാണ് അവരുടെ ശൈലി. അമേരിക്കയുടെ വേഗത്തിനെതിരെ ബോസ്നിയയുടെ ക്ഷമ, ഈ രണ്ട് ഫുട്ബോൾ ഫിലോസഫിയാണ് ഇന്ന് നേർക്കുനേർ വരുന്നത്. അമേരിക്ക മത്സരത്തിന്റെ തുടക്കം തന്നെ ഗോൾ കണ്ടെത്തിയാൽ അവർക്ക് കളിയുടെ നിയന്ത്രണം സ്വന്തമാക്കാൻ കഴിയും. എന്നാൽ സമയം കടന്നു പോകുന്തോറും സമ്മർദ്ദം കൂടുന്നത് ആതിഥേയർക്കായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ മുതലെടുക്കുന്നതിൽ ബോസ്നിയ മികവ് തെളിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരങ്ങളിൽ ഒരു പൊതു സവിശേഷതയുണ്ട്. കിരീട ഫേവറേറ്റുകളായ ഇംഗ്ലണ്ടും ബെൽജിയവും സമ്മർദ്ദത്തിനിടയിലാണ് കളിക്കുന്നത്. കാരണം അവരുടെ മുന്നേറ്റം ലോകം പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. പക്ഷേ കോംഗോയ്ക്കും സെനഗലിനും ബോസ്നിയയ്ക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അത്തരം ടീമുകളാണ് പലപ്പോഴും നോക്കൌട്ട് ഫുട്ബോളിലെ ഏറ്റവും അപകടകാരികൾ.
ഈ ലോകകപ്പ് ഇതിനകം തന്നെ നമ്മെ പല അപ്രതീക്ഷിത ഫലങ്ങളും

0: സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഫേവറിറ്റുകൾ അവരുടെ മുന്നേറ്റം തുടരുമോ, അതോ അട്ടിമറികളുടെ ചരിത്രം വീണ്ടും പിറക്കുമോ?
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

0: നിവേദ്യം എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളയാണ് ചീര. പ്രോട്ടീനുകളാലും ധാതുലവണങ്ങളാലും സമ്പുഷ്ടമായ ചീര മലയാളിയുടെ പ്രധാന ഇലക്കറി കൂടിയാണ്. കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ ചീര വളരെ എളുപ്പത്തിലും വേഗത്തിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന വിള കൂടിയാണ്. നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. നമ്മോടൊപ്പം ചേരുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ അപർണ. നമസ്കാരം അപർണ.
1: നമസ്കാരം.
0: നമ്മുടെ കാലാവസ്ഥയും മണ്ണുമെല്ലാം ചീരകൃഷിക്ക് വളരെ അനുയോജ്യമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ ആദ്യം?
1: കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച വിളയാണ് ചീര. അധിക മഴയുള്ള സമയം ഒഴിച്ചാൽ എല്ലാ സമയത്തും നമുക്ക് ചീരകൃഷി ചെയ്യാനായി സാധിക്കും. അതിനുവേണ്ടിയിട്ട് നമ്മൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. അതുകൂടാതെ തന്നെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ചൂടുകൂടിയ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പൊതുവെ ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യം. ഇപ്പം കേരളത്തിലായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, നമ്മൾ അടുക്കളത്തോട്ടമായിട്ടും വാണിജ്യാടിസ്ഥാനത്തിലുമെല്ലാം ചീര കൃഷി ചെയ്യാവുന്നതാണ്.
0: ഏത് സമയവും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണെന്ന് കേട്ടിട്ടുണ്ട് ചീര. അതായത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒക്കെ ചീര കൃഷി ചെയ്യാം. വേനൽക്കാലം കൂടുതൽ അനുയോജ്യമാണെന്ന് തോന്നുന്നു അല്ലെ ചീരകൃഷിക്ക്?
1: തീർച്ചയായും.
0: അപ്പൊ ഈ ചീരകൃഷിയിൽ ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളതെന്ന് പറയാമോ?
1: ചീരയിലെ ഇനങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല പല ഇനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല തവണകളായിട്ട് വിളവെടുക്കാൻ പറ്റുന്നവയും ഒരു തവണയാ മാത്രം വിളവെടുക്കാൻ പറ്റുന്ന ചീര ഇനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇളം പച്ച, കടും പച്ച, ചുവപ്പ്, കടും ചുവപ്പ്, വ്യത്യസ്ത നിറത്തിൽ നമുക്കിന്ന് ചീര ലഭിക്കും. ചുവന്ന ചീരയാണെങ്കിൽ കണ്ണാര ലോക്കൽ, കൃഷ്ണശ്രീ, കെ യു വൈഗ, അരുൺ എന്നീ ഇനങ്ങളാണുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് കെ യു വൈഗയാണ്. നമുക്ക് പല തവണകളായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിള കൂടിയാണ്. മാത്രമല്ല ഉയർന്ന ഉൽപ്പാദനശേഷിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചീരയിലൊരു പ്രശ്നമാണ് പൂവിടുന്നത്. കെ യു വൈഗ എന്ന ഈ ഇനം പതുക്കെയാണ് ഇതിൽ പൂവിടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കെ യു വൈഗ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പച്ചയാണെങ്കിൽ സി ഒ വൺ, സി ഒ ടു, മോഹിനി, രേണുശ്രീ എന്നീ ഇനങ്ങളും ലഭ്യമാണ്.
0: ചീരയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് മറ്റു പച്ചക്കറിയിൽ നിന്നും ചീരയെ വേറിട്ട് നിർത്തുന്നത്?
1: അടുക്കള തോട്ടത്തിലായിക്കോട്ടെ അതല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലായിക്കോട്ടെ, നമുക്ക് രണ്ടിലും നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഇലക്കറി കൂടിയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചീര കണ്ടാൽ വാങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും. കൂടാതെ നമ്മളുടെ ക്രോപ്പ് റൊട്ടേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. ചീരയുടെ പെട്ടെന്നുള്ള വളർച്ചയാണ് മറ്റൊരു കാരണം. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ ഇലക്കറി എന്നാണ് ചീര അറിയപ്പെടുന്നത്. ഉയർന്ന പോഷക ഗുണവും ഇതിന് മറ്റൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ദിവസേന 50 മുതൽ 100 ഗ്രാം

0: വരെ പല വിഭവങ്ങളായിട്ട് നമ്മൾ ചീര കഴിക്കുകയാണെങ്കിൽ കുട്ടികളിലുള്ള കാഴ്ചക്കുറവിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു.
1: കൃഷി രീതിയെക്കുറിച്ചൊന്ന് പറയാമോ? ചീരയുടെ നടീൽ എങ്ങനെയാണ്?
0: ഒരു സെന്റിൽ കൃഷി ചെയ്യുന്ന കർഷകനാണെങ്കിൽ വെറും 8 ഗ്രാം വിത്ത് മാത്രം മതിയാകും. നല്ല രീതിയിൽ നിലമൊരുക്കി വിത്ത് വിതയ്ക്കാവുന്നതാണ്. ഈ ചീരയുടെ വിത്ത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ 1 ഗ്രാം വിത്തിന് 100 ഗ്രാം മണൽ എന്ന രീതിയിൽ മിക്സ് ചെയ്ത് 1 സെന്റിമീറ്റർ ആഴത്തിൽ വിതറിക്കൊടുക്കാവുന്നതാണ്. പറിച്ചു നടലാണെങ്കിൽ ആദ്യമേ നമ്മൾ പോട്രേറ്റ്സിലൊക്കെ വളർത്തിയെടുത്ത ചീര 3 ആഴ്ച പ്രായമായ സ്റ്റേജ് എത്തുമ്പോൾ നമുക്കതിനെ പറിച്ചു നടാവുന്നതാണ്.
1: നടീലിന്റെ കാര്യം പറഞ്ഞല്ലോ, ചീരയുടെ വളപ്രയോഗ രീതികൾ എന്താണ്?
0: നിലമൊരുക്കിയ ഉടൻ ചാണകമോ കമ്പോസ്റ്റോ ജൈവവളം നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. NPK എടുക്കുകയാണെങ്കിൽ 100, 50, 50 കിലോഗ്രാം എന്നുള്ള റേഷ്യോയിലായിരിക്കും ചീരയ്ക്ക് വേണ്ടിയിട്ട് വളപ്രയോഗമായിട്ട് നടത്തേണ്ടത്. പല തവണകളായിട്ട് നമുക്ക് ചീര വിളവെടുക്കാവുന്നതാണ്. ഓരോ തവണ വിളവെടുത്തതിനു ശേഷവും 1% യൂറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വിളവെടുക്കുന്നതിന് നമുക്ക് കുറച്ച് വിളവ് കൂടുതലായിട്ട് ലഭിക്കാനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. ഇപ്പോൾ അടുക്കള തോട്ടത്തിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് നമുക്ക് ജൈവവളമായിട്ടും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്.
1: ചീരയുടെ രോഗകീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
0: ചീര ഒരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും സംയോജിത കീടരോഗ നിയന്ത്രണമാണ് നല്ലത്. പക്ഷേ ഇലക്കറി നമ്മൾ ഇലയായിട്ട് ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ജൈവ കീട നിയന്ത്രണം കർഷകർക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു ഓപ്ഷൻ കൂടിയാണ്. ഇതിൽ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വെള്ളീച്ച, ചാഴി, പുഴുക്കൾ ഇത്തരത്തിലുള്ള ധാരാളം കീടങ്ങൾ നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കീടങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വേപ്പില മിശ്രിതം ചെടിയിൽ തളിക്കുന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. രോഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഗം ബാധിച്ച ചെടിയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ നീക്കം ചെയ്യുക. കൂടാതെ തന്നെ ഇലപ്പുള്ളി രോഗമാണ് കൂടുതലായിട്ട് നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്ന CO1 എന്ന ഇനം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്യൂഡോമോണാസ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും ഈ രോഗത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ സാധിക്കും. പിന്നെ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പച്ച ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി നടുന്നത്. ഇതും ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. ഈ ട്രൈക്കോഡർമ പോലുള്ള സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ട് കൊടുക്കുന്നതും വേപ്പില പിണ്ണാക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതും എല്ലാം നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു.
1: ഈ ചീര വിളവെടുക്കുന്നത് എപ്പോഴാണ്?
0: നട്ടതിനു ശേഷം 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. 4 മുതൽ 5 തവണ വരെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ആദ്യം 3 ആഴ്ച കൊണ്ട് വിളവെടുത്ത ചീര അത് കഴിഞ്ഞ് 10ഓ 15ഓ ദിവസം ഇടവിട്ട് നമുക്ക് വീണ്ടും വിളവെടുക്കുന്നതാണ്. അത് ചെടിയുടെ വളർച്ച കൂടി നോക്കിയിട്ട് വേണം നമ്മൾ വിളവെടുക്കുന്നത്. വിളവെടുത്ത ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1% യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അടുത്ത വിളവെടുപ്പിന് അത് ഗുണകരമാക്കും. പിന്നെ വിളവെടുപ്പിന് ശേഷം ഇലകളിലെ വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഉയർന്ന ചൂടിലൊന്നും ചീര സൂക്ഷിക്കാതിരിക്കുക. വിളവെടുത്ത ഉടനെ തന്നെ ചീര ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.
1: ചീര നട്ട് കഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ ആകാറാകുമ്പോൾ ഈ ചീര പൂക്കാറുണ്ടല്ലോ, അത് ഗുണമാണോ ദോഷമാണോ?
0: വിത്തിന് വേണ്ടി വളർത്തുന്ന ചീരകളാണെങ്കിൽ നമുക്ക് പൂക്കുന്നത് തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇലക്കറിയായിട്ടാണ് ചീര കൃഷി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചീര പൂക്കുന്നത് നമുക്ക് ദോഷകരം തന്നെയാണ്. ചീര പൂത്ത് കഴിഞ്ഞാൽ ഇലയുടെ ഗുണമേന്മയിൽ കുറവ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൂക്കുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: ചീര നമുക്ക് ഇടവിളയായിട്ടും കൃഷി ചെയ്യാമല്ലോ, അപ്പോൾ ഏതൊക്കെ വിളകളുടെ ഇടവിളയായിട്ടാണ് നമുക്ക് ചീര കൃഷി ചെയ്യാൻ സാധിക്കുന്നത്?
0: വാഴ നനയുമ്പോൾ ചീര നനയുമെന്ന് പറയുന്നതിൻ്റെ ഔചിത്യം ഇവിടെയാണ്. കാരണം വാഴ, തെങ്ങ്, ചോളം അതല്ലാതെ നമ്മളുടെ നാട്ടിലുള്ള പച്ചക്കറികളുടെ ഇടയിലെല്ലാം നമുക്ക് ചീര ഒരു ഇടവിളയായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. ഇടവിളയായിട്ട് ചീര കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇനം കൂടെ നമ്മൾ നോക്കണം. കാരണം മുഖ്യവിളയുടെ തണൽ നടുന്ന ചീരയ്ക്ക് പ്രശ്നമാണോ എന്ന് കൂടെ അന്വേഷിച്ചതിനു ശേഷം അത്തരത്തിലുള്ള തണലിനെ പ്രതിരോധിക്കുന്ന വിളകൾ വേണം നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗിക്കാനായിട്ടും ഇത്തരത്തിൽ ചീര ഇടവിളയായിട്ട് ചെയ്യുന്നത് സഹായിക്കുന്നു.
1: നമുക്ക് ചീര കൃഷിക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ എവിടെ നിന്നാണ് ലഭിക്കുക?
0: ചീര കൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പം കൃഷിഭവനിൽ നിന്നായിക്കോട്ടെ, KVK, കേരള സർവകലാശാലയുടെ പല ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് ഈ ചീര വിത്തുകൾ ലഭിക്കുന്നതാണ്. ചീര ആയിക്കോട്ടെ മറ്റേത് പച്ചക്കറി ആയിക്കോട്ടെ, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കോ വിത്തുകളെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. കുറച്ച് സമയവും കുറച്ച് സ്ഥലവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചീര കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഒരുപാട് ഗുണങ്ങളുള്ള ചീരയെക്കുറിച്ചാണ് അപർണ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത്, നമുക്കൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ പോലും കുറച്ച് സമയം ചെലവഴിച്ചാൽ നമുക്ക് വിഷരഹിതമായ ഒരു ഇലക്കറി വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും പോഷകസമ്പുഷ്ടമായ വിഷരഹിതമായ ആരോഗ്യ ഭക്ഷണം നമുക്ക് തന്നെ തയ്യാറാക്കാനും

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: എഴുപത്തിയൊന്ന് വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: The Real FM 103.6.
5: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി. FM പ്രധാന വാർത്തകൾ. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗുമായി ബന്ധിപ്പിക്കുന്ന NH 148

എയിൽ ആറുവരി തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം. 2026 ധനവിനിയോഗ ബിൽ നിയമസഭ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. പീക്ക് സമയങ്ങളിലെ ഉയർന്ന വൈദ്യുതി ആവശ്യകത നേരിടാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കാനും ലാഭകരമായ ദീർഘകരാറുകളിൽ ഏർപ്പെടാനും ആലോചിക്കുന്നതായി വൈദ്യുതി മന്ത്രി. 4 വർഷ ബിരുദ കോഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാട് വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. പെരിയാർ കടുവ സങ്കേതത്തിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെയാണ് ആന ആക്രമിച്ചത്. മൂന്നാറിൽ 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. പൊതുസ്ഥലങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്കും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്കും കനത്ത പിഴ ചുമത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീക്വാർട്ടറിൽ. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: The Real FM 103.6.
3: ആകാശവാണി 103.6 റിയൽ എഫമിൽ ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കേൾക്കാം, ഗുപ്ത എന്ന ചിത്രത്തിന് വേണ്ടി സാധന സർഗവും ഉദിത് നാരായണനും പാടിയത്. ആനന്ദ് ബക്ഷിയുടെ രചന, വിജു ഷായുടെ സംഗീതം.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം കർസ് എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും പാടിയത്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. മേരേ ബാപ് പഹലേ ആപ് എന്ന ചിത്രത്തിനു വേണ്ടി അൽക്കായാഗ്നിക്കും ഷാനും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കേൾക്കാം താജ്മഹൽ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം, പാടിയത് മുഹമ്മദ് റഫി, ലതാ മങ്കേഷ്കർ.

0: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
1: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം രബ്നെ ബനാദി ജോഡി എന്ന ചിത്രത്തിന് വേണ്ടി സുഖ്ദീർ സിംഗ് പാടിയത്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു.
1: 71 വർഷങ്ങൾ,
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: The Real FM 103.6.

വോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. ദേശീയപാത 66 തുറവൂർ പറവൂർ പാതയിൽ ഗർത്തം രൂപപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. GFR പൈപ്പ് ലൈനിലെ തകരാറാണ് പാതയ്ക്ക് താഴെ മണ്ണൊലിപ്പിനും തുടർന്ന് കുഴി രൂപപ്പെടുന്നതിനും കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ്മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനാ ആസ്ഥാനത്ത് അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. അടിസ്ഥാന വേതനമുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തിവന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവെക്കും. മൂന്നാറിൽ 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ മലപ്പുറവും കമ്പൈൻഡ് ഡിസ്ട്രിക്ട്സും സെമി ഫൈനലിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 7 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗവുമായി ബന്ധിപ്പിക്കുന്ന NH-148AE ആറുവരി തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം. 2026 ധനവിനിയോഗ ബിൽ നിയമസഭ ശബ്ദം.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ഗാനകേളി. ഇന്നത്തെ ഗാനകേളി ആരംഭിക്കാം. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തോടെ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഗാനകേളിയിലെ അടുത്ത ഗാനം വയലാർ രാമവർമ്മ വരികൾ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് പി ലീല പാടിയത്, ചിത്രം കടൽപാലം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: അടുത്തതായി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രിയം. ഗാനം ഒരുക്കിയത് എസ് രമേശൻ നായർ, ബേണി ഇഗ്നീഷ്യസ്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഗാനകേളിയിൽ അടുത്തതായി കേൾക്കാം പാർവതി എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനം. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

ഗാനകേളിയിലായി അടുത്തതായി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ഇളയരാജ ഈണം പകർന്ന്, ഇളയരാജയും ചിത്രയും പാടിയ ഗാനം ചിത്രം കാലാപാനി.

0: ഗാനകേലി ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനകം 6:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: ജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ടെന്ന് മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടലിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹിരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
2: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, അടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായ സമയങ്ങൾ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം V മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി

0: നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5,000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷിതമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സാപ്പ് നമ്പറും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവെക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഗാനകേളി. ഗാനകേളി തുടരുന്നു. അടുത്തതായി കേൾക്കാം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് S. രമേശൻ നായർ, സംഗീതം നൽകിയത് മോഹൻ സിത്താര.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, പാട്ടുപെട്ടിക്കാലം.

0: സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: ഗാനകേലിയിൽ ഇനി ബോംബെ രവിയുടെ സംഗീത നിർദ്ദേശത്തിൽ ചിത്ര പാടിയ ഗാനം. ചിത്രം ഒരു വടക്കൻ വീരഗാഥ. ഈ ഗാനം എഴുതിയത് കെ ജയകുമാർ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നു.

0: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: കേൾക്കാം പ്രേം പൂജാരി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

ഇന്നത്തെ ഗാനകേളിയിലെ അവസാന ഗാനം കേൾക്കാം. വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് പി സുശീല പാടിയത്, ചിത്രം പഞ്ചവൻകാട്.

0: ഇന്നത്തെ ഗാനകേളിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: ഗാനകേളി.
2: One 103.6 Real FM.

നിയന്ത്രണം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ വള്ളങ്ങൾ വൈപ്പിൻ ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത് 67,000 രൂപ പിഴ ഈടാക്കി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. ദേശീയപാത 66-ൽ തുറവൂർ പറവൂർ പാതയിൽ ഗർത്തം രൂപപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. GFR പൈപ്പ് ലൈനിന്റെ തകരാറാണ് പാതയ്ക്ക് താഴെ മണ്ണൊലിപ്പിനും തുടർന്ന് കുഴി രൂപപ്പെടുന്നതിനും കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ്മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങൾ

0: എന്നും നിങ്ങൾക്കൊപ്പം കൂടുതൽ കരുത്തോടെ സുതാര്യതയോടെ
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ആയി ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു.

0: MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ GST കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും GST വഴി ഒരു പൊതുചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് GST 2.0 പ്രകാരം പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻ വർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചു.

0: ആണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH 148 AE-ക്കായി 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन, उसमें कानपुर से काबराई के बीच में 4-लेन एक्सेस कंट्रोल्ड हाईवे 7,145 करोड़, और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है, एक्सेस कंट्रोल करना, उसकी वाइडनिंग इम्प्रूवमेंट, वो सब भी उसमें इंक्लूडेड है.
0: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ 2 ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30. USA ബോസ്നിയ മത്സരം പുലർച്ചെ 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിംഗിൽ 1-ാമതെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത്കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

പുസ്തകം പറഞ്ഞത്. ഇന്ന് അവതരിപ്പിക്കുന്ന പുസ്തകം ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥ, രചന ജിബിൻ ബാബു.

0: വീടിന്റെ തണലിൽ അത്തിപ്പഴത്തോട്ടങ്ങൾക്കിടയിൽ കാടിന്റെ നിഴലിൽ തന്റെ പ്രിയതോഴൻ ഗോവിന്ദനോടൊപ്പം സിദ്ധാർത്ഥൻ വളർന്നു. അതീവ ബുദ്ധിസാമർഥ്യവും സൗന്ദര്യവും ആ ബാലനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. അമ്മയുടെയും അച്ഛന്റെയും അഭിമാനവും നാട്ടിലെ പെൺകുട്ടികളുടെ ആരാധനാപാത്രവുമായിരുന്നു സിദ്ധാർത്ഥൻ. എല്ലാവരും അവനെ സ്നേഹിച്ചു, എല്ലാവരെയും അവൻ സന്തോഷിപ്പിച്ചു. പക്ഷേ സിദ്ധാർത്ഥൻ സന്തോഷവാനായിരുന്നില്ല. അതിന്റെ കാരണമെന്തെന്ന് അവന് മനസ്സിലാക്കുവാനും കഴിഞ്ഞില്ല. ബ്രാഹ്മണ പണ്ഡിതരും തന്റെ മാതാപിതാക്കളും അവരുടെ അറിവുകളെല്ലാം പകർന്നു നൽകിയിട്ടും തന്റെ പാത്രം ഇനിയും നിറഞ്ഞിട്ടില്ല. ജിജ്ഞാസ ശമിച്ചിട്ടില്ല. ഹൃദയം എങ്ങും ഉറച്ചു നിൽക്കുന്നില്ല. ബ്രാഹ്മണനായ താൻ ചെയ്യുന്ന വ്രതസ്നാനങ്ങൾ തന്റെ പാപം കഴുകിക്കളയുന്നില്ല. യാഗവും പ്രാർത്ഥനയും നല്ലതെങ്കിലും അവയും സന്തോഷം നൽകുന്നില്ല. സിദ്ധാർത്ഥൻ ആത്മനെയും പരമാത്മനെയും കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പരമാത്മനാണ് പ്രപഞ്ച സൃഷ്ടാവെങ്കിൽ എന്റെ ഉള്ളിലും പരമാത്മൻ കുടികൊള്ളുന്നില്ലേ? എങ്ങനെ ഞാൻ എന്റെ ആത്മാവിനോട് സംവദിക്കും? എവിടെയാണ് നിത്യമായ ഹൃദയം തുടിക്കുന്നത്? ആത്മാവിന് ജഡമാംസമില്ല, അത് ചിന്തയോ സങ്കല്പമോ അല്ല എന്നാണ് ഗുരുക്കന്മാർ പഠിപ്പിച്ചത്. പിന്നെ എന്താണത്? ജീവിത തിരക്കുകൾക്കിടയിൽ ലോകത്തിന്റെ ഒഴുക്കിൽപ്പെട്ട നാം എല്ലാവരും എപ്പോഴൊക്കെയോ കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിച്ച ആ ഉൾവിളി, ഞാൻ ആരാണ്? ജർമ്മൻ സാഹിത്യകാരനും നൊബേൽ സമ്മാന ജേതാവുമായ ഹെർമൻ ഹെസെയുടെ സിദ്ധാർത്ഥ എന്ന നോവൽ വായനക്കാരനെയും ഒരു സത്യാന്വേഷണത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്.
1: സിദ്ധാർത്ഥന്റെ ഗ്രാമത്തിലൂടെ അന്ന് സമാനകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട യോഗിവര്യന്മാർ കടന്നുപോയി. ലോകസുഖങ്ങളെല്ലാം ത്യജിച്ച് ധ്യാനത്തിൽ മുഴുകി ജീവിക്കുന്ന അവരുടെ പാത തിരഞ്ഞെടുക്കുവാൻ അപ്പോൾ സിദ്ധാർത്ഥന് തോന്നി. തന്റെ പ്രിയതോഴൻ ഗോവിന്ദനോട് അവൻ പറഞ്ഞു,
2: നാളെ പ്രഭാതത്തിൽ നിന്റെ സ്നേഹിതൻ സിദ്ധാർത്ഥൻ ഒരു സമാനയാകാൻ പോകുന്നു.
3: അച്ഛൻ അനുവദിക്കുമോ?
2: വാക്കുകൾ പാഴാക്കേണ്ട ഗോവിന്ദ, നാളെ പ്രഭാതത്തിൽ ഞാൻ സമാനയാകും.
4: നാളെ ഈ ഭവനം ഉപേക്ഷിക്കാനും സന്യാസം സ്വീകരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ എതിർക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
5: ഒരു ബ്രാഹ്മണൻ ശോഭിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടുന്നില്ല. നിന്റെ തീരുമാനത്തിൽ എനിക്ക് അതൃപ്തിയുണ്ട്.
1: എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്നു മാറാൻ സിദ്ധാർത്ഥൻ തയ്യാറായിരുന്നില്ല. അടുത്ത ദിവസം സൂര്യോദയം വരെ അവൻ അതേ നിൽപ്പ് തുടർന്നു. ഒടുവിൽ അവന് അനുവാദം നൽകാതെ തരമില്ലെന്നായി അച്ഛന്. അമ്മയോട് യാത്ര ചോദിച്ചിറങ്ങാൻ അച്ഛൻ അവനെ അനുവദിച്ചു. ഈ യാത്രയിൽ പരമാനന്ദം ലഭിച്ചാൽ തിരികെ വന്ന് തന്നെയും പഠിപ്പിക്കണമെന്ന് അയാൾ പറഞ്ഞു. ഗോവിന്ദനും അവനെ അനുഗമിച്ചു. തന്റെ വസ്ത്രം നിർധന ബ്രാഹ്മണന് നൽകി. മേലങ്കിയും ലങ്കൂട്ടിയും മാത്രം ധരിച്ചു. ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം, അതും ഭിക്ഷയെടുത്ത്. ദിവസങ്ങളോളം തുടർച്ചയായി ഉപവസിച്ചു. സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ നിന്നും മാംസം അപ്രത്യക്ഷമായി. വിചിത്രമായ സ്വപ്നം അവന്റെ കണ്ണിൽ തിളങ്ങി. സമാനകൾ ഉപദേശിച്ചതുപോലെ സ്വയത്തെ ത്യജിക്കാൻ പരിശീലിച്ചു. മുളങ്കാടിനു മുകളിലൂടെ പറന്ന കൊക്കിനെ തന്റെ ആത്മാവിൽ നിറച്ച് മലമുകളിലൂടെ വൻമരങ്ങൾക്ക് മുകളിലൂടെ അവൻ പറന്നു. ഒരു കൊക്കായി ജീവിച്ചു, അതിന്റെ ഭാഷയിൽ സംസാരിച്ചു, മത്സ്യത്തെ ഭക്ഷിച്ചു, കൊക്കായി തന്നെ മരിച്ചു. സ്വയത്തെ ഇല്ലാതാക്കാനുള്ള വിദ്യകൾ അവൻ സ്വായത്തമാക്കി. ആയിരക്കണക്കിന് തവണ അവൻ അതാവർത്തിച്ചു. എന്നിട്ടും സിദ്ധാർത്ഥൻ തൃപ്തനായില്ല, സന്തോഷം കിട്ടിയില്ല. സമാനകൾ പഠിപ്പിച്ചത് ഇതിലും വേഗത്തിൽ ഒരു വേശിക്കോ മദ്യപനോ പഠിപ്പിച്ചു തരാനാകുമെന്ന് സിദ്ധാർത്ഥൻ ഗോവിന്ദനോട് വാദിച്ചു. അതെങ്ങനെയെന്ന് ഗോവിന്ദൻ അത്ഭുതപ്പെട്ടു.
2: എന്താണ് ധ്യാനം? വേദനകളിൽ നിന്നും ബാലിശതകളിൽ നിന്നുമുള്ള താൽക്കാലിക രക്ഷപ്പെടൽ. ഒരു മദ്യപനും ഇത് തന്നെയാണ് നേടുന്നതും.
3: അവർ പക്ഷേ ജ്ഞാനിയായി മാറുന്നില്ലല്ലോ, ഉയരങ്ങളിലേക്കും എത്തപ്പെടുന്നില്ല.
0: താൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്ന് സിദ്ധാർത്ഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താനിപ്പോഴും ജ്ഞാനത്തിൽ നിന്നും മോക്ഷത്തിൽ നിന്നും അകലെയാണെന്ന ബോധം സിദ്ധാർത്ഥനെ കൂടുതൽ അസ്വസ്ഥനാക്കി. 60 വയസ്സുള്ള സമാനകൾ ഇനിയും നിർവാണം പ്രാപിച്ചിട്ടില്ല. ഇനിയും ഇവർക്കൊപ്പം തുടരുന്നത് മഠയത്തരമാകുമെന്ന് സിദ്ധാർത്ഥന് തോന്നി.

0: ആ ദിവസങ്ങളിൽ ബുദ്ധൻ എന്ന സന്യാസിവരനെ കുറിച്ചുള്ള വാർത്തകൾ അവിടെ പടർന്നു. നിർവാണം പ്രാപിച്ച ബുദ്ധനെ ശ്രവിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. സിദ്ധാർത്ഥനും ഗോവിന്ദനും സമാനകളെ വിട്ട് ബുദ്ധനെ തേടിപ്പോയി. വിരൽത്തുമ്പിൽ പോലും പരിശുദ്ധി നിറഞ്ഞ ആ മനുഷ്യന്റെ വാക്കുകൾ അവർ ശ്രവിച്ചു.
1: അന്നു രാത്രിയിൽ സിദ്ധാർത്ഥൻ ബുദ്ധനെ സമീപിച്ചു. ബുദ്ധന് നിർവാണയെക്കുറിച്ച് പറയാനാകുന്നത് അത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിച്ചതിനാലാണ്. ആ വാക്കുകൾ എത്ര തവണ കേട്ടാലും നിർവാണം ലഭിക്കില്ലെന്നും ജ്ഞാനോദയം ഉണ്ടാവില്ലെന്നും തനിക്ക് മനസ്സിലായെന്ന് വളരെ ഭക്തിയോടെ സിദ്ധാർത്ഥൻ പറഞ്ഞു. തന്റെ വഴിയിലൂടെ യാത്ര തുടർന്ന് ജീവിതാനുഭവങ്ങളിലൂടെ നിർവാണ കണ്ടെത്താൻ അനുഗ്രഹിക്കണമെന്ന് സിദ്ധാർത്ഥൻ ബുദ്ധനോട് അപേക്ഷിക്കുന്നു. മോഹനമായ നറുസ്മിതത്തോടെ ബുദ്ധൻ സിദ്ധാർത്ഥനെ അനുഗ്രഹിച്ചയക്കുന്നു. തന്റെ ശിഷ്യർക്ക് മോക്ഷം ലഭിക്കുമോ എന്ന് ബുദ്ധൻ ചോദിച്ചപ്പോൾ ആരെയും വിധിക്കാൻ താനില്ല എന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. ഒരു പക്ഷേ അവർ എത്തിപ്പെട്ടേക്കാം. അങ്ങനെ ഏറ്റവും ജ്ഞാനിയായ ഗുരുവിനെ ഉപേക്ഷിച്ച് സിദ്ധാർത്ഥൻ യാത്ര തുടർന്നു. പക്ഷേ ഇത്തവണ ഗോവിന്ദൻ സിദ്ധാർത്ഥനെ അനുഗമിച്ചില്ല. ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്, പക്ഷേ എന്നെക്കുറിച്ചു തന്നെയാണ് ലോകത്തിൽ ഏറ്റവും കുറച്ചു കാര്യങ്ങൾ എനിക്കറിയാവുന്നതും. സ്വയത്തെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ബ്രഹ്മനും ആത്മനും ഞാൻ തന്നെയാകുന്നുവെങ്കിൽ പിന്നെ എന്തിനു ഞാൻ സ്വയത്തെ ഇല്ലായ്മ ചെയ്ത് ഇത്രയും നാൾ ജീവിച്ചു? താനിനി ഒരിക്കലും സിദ്ധാർത്ഥനിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് അവൻ ഉറപ്പിച്ചു. സ്വയത്തെ നശിപ്പിച്ച് തന്റെ രഹസ്യത്തെ കണ്ടെത്താൻ ശ്രമിക്കാതെ ഉൾവിളിയെ അനുസരിക്കും. ഈ ചിന്തയുണ്ടായപ്പോൾ സിദ്ധാർത്ഥന് ജ്ഞാനോദയം ലഭിച്ചു. തന്റെ ചുറ്റിലുമുള്ള ലോകത്തെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ കാണുവാൻ തുടങ്ങി. കിളികളുടെ പാട്ടുകേട്ടു, പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ചു. ആകാശത്തെ നക്ഷത്രങ്ങളുടെയും നിലാവിന്റെയും ഭംഗിയിൽ ലയിച്ചുപോയി. മണ്ണിലും മരത്തിലും പുതുചൈതന്യം, ഒന്നിലും ഒന്നും ഒളിച്ചുവെച്ചിട്ടില്ല, എല്ലാം അതിൽ തന്നെയുണ്ട്. ഒന്നും മായയോ അർത്ഥശൂന്യമോ അല്ലെന്ന് സിദ്ധാർത്ഥന് ബോധ്യമായി.
0: അന്ന് രാത്രി സിദ്ധാർത്ഥൻ ഒരു കടത്തുകാരന്റെ വീട്ടിലാണ് അഭയം പ്രാപിച്ചത്. പിറ്റേന്ന് പ്രഭാതത്തിൽ അയാൾ സിദ്ധാർത്ഥനെ മറുകരയിലെത്തിച്ചു. തന്റെ കയ്യിൽ തരാനൊന്നുമില്ലെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞപ്പോൾ, സാരമില്ല, എപ്പോഴെങ്കിലും നൽകിയാൽ മതിയെന്ന് അയാൾ പറഞ്ഞു. വീണ്ടും കാണുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഈ നദി തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കടത്തുകാരൻ മറുപടി പറഞ്ഞു. സിദ്ധാർത്ഥൻ ആ ഗ്രാമത്തിൽ അതിസുന്ദരിയും സമ്പന്നയുമായ കമല എന്ന വേശ്യയെ കണ്ടുമുട്ടി. ആദ്യ മാത്രയിൽ തന്നെ എന്തോ അടുപ്പം സിദ്ധാർത്ഥന് അവളോട് തോന്നുന്നു. തനിക്ക് പ്രേമത്തിന്റെ കല എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരണമെന്ന് സിദ്ധാർത്ഥൻ കമലയോട് ആവശ്യപ്പെടുന്നു. പ്രേമിക്കുവാനും നന്നായി വസ്ത്രം ധരിക്കാനും സൗന്ദര്യം കാത്തുസൂക്ഷിക്കാനും അവൾ സിദ്ധാർത്ഥനെ പഠിപ്പിച്ചു. ഭിക്ഷാടനം നിർത്തിയ സിദ്ധാർത്ഥൻ വരുമാനമാർഗമായി ആ നാട്ടിലെ കാമസ്വാമി എന്ന കച്ചവടക്കാരന്റെ അടുക്കൽ ഒരു ജോലിയും തരപ്പെടുത്തി കൊടുത്തു. സുഖലോലുപതയുടെ മധ്യത്തിലാണ് ജീവിച്ചതെങ്കിലും അതൊന്നും സ്വന്തമാക്കാൻ അയാൾ ശ്രമിച്ചില്ല. പരാജയത്തെ ഭയപ്പെട്ടില്ല. കച്ചവടം ഒരു കളിയായി മാത്രം അയാൾ കണ്ടു. തന്റെ മനസ്സിനെ ലാഭനഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ചു.
1: സമ്പത്തിനടിമയായ കാമസ്വാമിക്ക് സിദ്ധാർത്ഥൻ ഒരു അത്ഭുതം തന്നെയായിരുന്നു. സിദ്ധാർത്ഥനിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ നോക്കിയെങ്കിലും ധനത്തോടുള്ള ആർത്തിയിൽ അവ ഒന്നും വിജയം കണ്ടില്ല. ഏറെ നാളുകൾ ലൗകിക ജീവിതം നയിച്ച സിദ്ധാർത്ഥൻ താൻ അറിയാതെ തന്നെ അതിനടിമയായി. പണത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെ സ്നേഹിക്കാൻ മറന്നു. മദ്യവും ചൂതാട്ടവും അയാളെ അടിമയാക്കി. ഉറക്കം നഷ്ടപ്പെട്ടു. കണ്ണിൽ നിന്നും പഴയ പ്രകാശം പൊയ്പോയി. ലോകത്തിന്റെ ചങ്ങലയിൽ അയാൾ കുടുങ്ങി. ഈ കളി തുടരുന്നത് നിരർത്ഥകമാണെന്ന് മനസ്സിലായപ്പോൾ അയാൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. സ്വപ്നത്തിൽ അയാളുടെ ഉള്ളിൽ ഓം എന്ന മന്ത്രം

0: പ്രതിധ്വനിച്ചു. പൂർണത എന്ന അർത്ഥമുള്ള ഓം. ഉണർന്നപ്പോൾ തനിക്ക് കാവലിരിക്കുന്ന പഴയ സുഹൃത്തും ബുദ്ധശിഷ്യനുമായ ഗോവിന്ദനെയാണ് കാണുന്നത്. ഗോവിന്ദൻ ചോദിച്ചു,
1: നീ എവിടെ പോകുന്നു?
2: ഞാനൊരു തീർത്ഥാടനത്തിലാണ്, ജീവിത തീർത്ഥാടനത്തിൽ.
3: ഗോവിന്ദൻ തന്റെ വഴിക്ക് യാത്ര തുടർന്നു. സിദ്ധാർത്ഥൻ പഴയ കടത്തുകാരന്റെ അടുക്കൽ എത്തിപ്പെട്ടു. വാസുദേവൻ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ സിദ്ധാർത്ഥനെ തന്റെ സഹായിയായി കൂട്ടി. പുഴയിൽ നിന്ന് ഏറെ പഠിക്കുവാനുണ്ടെന്ന് വാസുദേവൻ സിദ്ധാർത്ഥനെ ഓർമ്മപ്പെടുത്തി. വാസുദേവന്റെ ഏറ്റവും വലിയ സവിശേഷത മറ്റുള്ളവരെ കേൾക്കുവാനുള്ള അയാളുടെ കഴിവായിരുന്നു. അക്ഷമനാകാതെ, പുകഴ്ചയോ ഇകഴ്ചയോ പറയാതെ കേൾക്കുക മാത്രം ചെയ്തു. എല്ലാം വാസുദേവനോട് പറഞ്ഞു കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം സിദ്ധാർത്ഥന് തോന്നി. മറ്റുള്ളവരെ കേൾക്കാൻ പഠിച്ചത് നദിയിൽ നിന്നാണെന്ന് വാസുദേവൻ പറഞ്ഞു. സിദ്ധാർത്ഥനും നദിയിൽ നിന്ന് പഠിച്ചു. നദി അതിൻ്റെ ഉറവിടത്തിലും വെള്ളച്ചാട്ടത്തിലും ഒഴുക്കിലും സമുദ്രത്തിലും എല്ലായിടത്തും നദി തന്നെയാണ്. വർത്തമാനകാലം മാത്രമേ അതിനുള്ളൂ. ഭൂതകാലത്തിൻ്റെയോ ഭാവിയുടെയോ നിഴൽ അതിൽ വീണിട്ടില്ല. നദി പ്രപഞ്ചത്തിൻ്റെ ശബ്ദമെല്ലാം പ്രതിധ്വനിപ്പിക്കുന്നതും സിദ്ധാർത്ഥൻ കേട്ടു.

0: കാലങ്ങൾ കടന്നുപോയി. ബുദ്ധൻ മരണാസന്നനായി കിടക്കുന്ന വാർത്ത കേട്ട് നിരവധി ആളുകൾ എത്തിത്തുടങ്ങി. അക്കൂട്ടത്തിൽ കമലയും അവളുടെ മകനും ഉണ്ടായിരുന്നു. കാട്ടിലെ യാത്രക്കിടയിൽ വിശ്രമിക്കുമ്പോൾ കമലയ്ക്ക് പാമ്പുകടിയേൽക്കുന്നു. മകന്റെ നിലവിളി കേട്ടുവരുന്ന വാസുദേവൻ അവളെ കുടിലിൽ കൊണ്ടുപോയി ശുശ്രൂഷ നൽകുന്നു. അവിടെ വച്ച് സിദ്ധാർത്ഥനെ കാണുമ്പോൾ അതൊരു സ്വപ്നമായി അവൾക്ക് തോന്നി. സിദ്ധാർത്ഥനിൽ തനിക്കുണ്ടായ മകനാണ് കൂടെയുള്ളതെന്ന് പറഞ്ഞ് കമല മരണത്തിന് കീഴടങ്ങി. ലോകത്തിൽ വച്ച് ഏറ്റവും സ്നേഹം സിദ്ധാർത്ഥനിപ്പോൾ തൻ്റെ മകനോടാണ്. അവനാകട്ടെ സമ്പന്നതയുടെ നടുവിൽ വളർന്നതുകൊണ്ട് കുടിലിലെ ജീവിതം ദുസ്സഹമായി മാറുന്നു. സിദ്ധാർത്ഥനോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും ആ 11 വയസ്സുകാരൻ സംസാരിച്ചില്ല. ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവുമായി അവൻ ഓടിപ്പോയി. അവനെ തേടി പോകേണ്ടതില്ലെന്ന് വാസുദേവൻ പറഞ്ഞെങ്കിലും കാട്ടിൽ അവൻ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയത്താൽ സിദ്ധാർത്ഥൻ അവനെ പിന്തുടർന്ന് കമലയുടെ വീടിന് മുന്നിലെത്തി. പക്ഷേ തൻ്റെ മകനെ തിരിച്ചു വിളിക്കാൻ അയാൾക്ക് മനസ്സു വന്നില്ല. ഹൃദയത്തിൽ ആഴത്തിലുണ്ടായ മുറിവ് ഓം എന്ന ശബ്ദം സുഖപ്പെടുത്തുന്നതായി അയാൾ അറിഞ്ഞു.
1: തന്നെ കേൾക്കുന്ന വാസുദേവൻ ഒരു മനുഷ്യനല്ല, മറിച്ച് മഴയെ സ്വീകരിക്കുന്ന മരം പോലെ, ഈശ്വരനെ പോലെ, താൻ ഇത്രനാളും കണ്ട നദി പോലെ, അതുമല്ലെങ്കിൽ നിത്യതയായി തന്നെ സിദ്ധാർത്ഥന് തോന്നുന്നു. വാസുദേവൻ ചിരിച്ചു. സിദ്ധാർത്ഥനെ കൂട്ടി നദിക്കരയിലേക്ക് പോയി. നദിയിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുവാൻ പറഞ്ഞു. അതിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കമലയുടെയും മകൻ്റെയും ഒക്കെ ചിത്രങ്ങൾ മാറി മാറി വരുന്നത് അയാൾ കണ്ടു. നദി സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അവിടെ നിന്ന് നീരാവിയായി, മഴയായി, അരുവിയായി, പിന്നെയും പഴയ നദിയായി തന്നെ ഒഴുക്കു തുടരുന്നു. ഈ വലിയ അറിവ് പകർന്നു നൽകി വാസുദേവൻ കാട്ടിലേക്ക് പോകുന്നു. കടത്തുകാരനായ സന്യാസി വരിനെ കുറിച്ചറിഞ്ഞ പഴയ സുഹൃത്ത് ഗോവിന്ദനും അവിടെ എത്തുന്നു. സിദ്ധാർത്ഥനെ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. സിദ്ധാർത്ഥനിൽ നിന്ന് അറിവ് നേടുന്നു. ഒരു കാര്യം മാത്രം അന്വേഷിച്ചു പോകുമ്പോൾ മറ്റു പലതും നാം കാണാതെ പോകുമെന്ന് സിദ്ധാർത്ഥൻ ഗോവിന്ദനോട് പറയുന്നു. അന്വേഷണം മതിയാക്കി കണ്ടെത്താൻ ശ്രമിക്കണം. കണ്ടെത്തൽ സ്വാതന്ത്ര്യമാണ്. എന്തും സ്വീകരിക്കാൻ അപ്പോൾ കഴിയും.
0: സിദ്ധാർത്ഥൻ ഒരു കല്ല് കയ്യിലെടുത്തു. ഒരു നിശ്ചിത കാലത്തിനു ശേഷം ഇത് മണ്ണായി മാറും, ഒരു ചെടിയാകും, മൃഗമാകും. കാലചക്രത്തിൽ ഈ കല്ലിന് മനുഷ്യനാകാനും ആത്മാവാകാനും കഴിയും. ഈ കല്ല് കല്ല് തന്നെയാണ്, ഒപ്പം മൃഗവും മനുഷ്യനും ബുദ്ധനുമാണ്. ഗോവിന്ദൻ സിദ്ധാർത്ഥനിൽ പ്രപഞ്ചം മുഴുവൻ കാണുന്നു. ഗോവിന്ദൻ നിറകണ്ണുകളോടെ സിദ്ധാർത്ഥനെ നമസ്കരിച്ചു. നോവലിൽ ഉടനീളം സിദ്ധാർത്ഥൻ നിർവാണ തേടിയുള്ള യാത്രയിലാണ്. ആത്മാവ് പരമാത്മാവിൽ ലയിക്കുമ്പോൾ

0: ാണ് മോക്ഷം ലഭിക്കുന്നത്. ആത്മാവിനെ കണ്ടെത്തുക, അതിനോട് സംവദിക്കുക എന്ന ശ്രമത്തിന്റെ ഭാഗമായുള്ള അയാളുടെ യാത്രയിൽ, തീരുമാനങ്ങളിൽ, ദുഃഖത്തിൽ വായനക്കാരനെയും പങ്കാളിയാക്കാൻ ഹെസ്സെക്ക് കഴിഞ്ഞു. നോവൽ തീരുമ്പോൾ ഒരു പുതിയ വെളിച്ചം വായനക്കാരനും ലഭിക്കുന്നു. പ്രപഞ്ച ചൈതന്യം ഒന്നാണെന്ന ആ തിരിച്ചറിവ് എല്ലാറ്റിനെയും എല്ലാവരെയും അംഗീകരിക്കാനുള്ള ശക്തിയായി രൂപാന്തരപ്പെടുമെന്നതിൽ സംശയമില്ല. രചയിതാവ് പറയും പോലെ ലോകം ഏകപക്ഷീയമല്ല. ഒരു മനുഷ്യൻ പൂർണമായും സന്യാസിയോ പാപിയോ അല്ല, രണ്ടിന്റെയും മിശ്രിതമാണ്. എല്ലാം പൂർണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ഹെർമൻ ഹെസ്സെയുടെ രചനകളിൽ എല്ലാം തന്നെ ആത്മീയതയ്ക്കായുള്ള ഈ വാഞ്ച ദർശിക്കാനാകും. കാലഘട്ടത്തിന്റെ അതിർവരമ്പുകൾ കഥയിൽ കാണാൻ കഴിയില്ല. കാരണം കഥ നടക്കുന്നത് വായനക്കാരന്റെ ആത്മാവിലാണ്.
1: സിദ്ധാർത്ഥയിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളാണുള്ളത്. ശ്രീബുദ്ധന്റെ തന്നെ പ്രതിരൂപമായ സിദ്ധാർത്ഥൻ, അയാളുടെ സുഹൃത്ത് ഗോവിന്ദൻ, കടത്തുകാരൻ വാസുദേവൻ, കമല, മകൻ കാമസ്വാമി, ബുദ്ധൻ എന്നിങ്ങനെ കഥാപാത്ര വിശദീകരണത്തിനായി ഹെസ്സെ മെനക്കെടുന്നില്ല. ആവശ്യമുള്ളിടത്തു മാത്രം വർണ്ണനകൾ. സിദ്ധാർത്ഥന്റെ കാഴ്ചപ്പാടിലൂടെയും ചിന്തകളിലൂടെയും സ്വയം തിരിച്ചറിവിലൂടെയും കഥ വികസിക്കുന്നു. ബുദ്ധൻ എങ്ങനെ നിർവാണം പ്രാപിച്ചു എന്നത് ബുദ്ധനിലൂടെ പറയാതെ സിദ്ധാർത്ഥനിലൂടെ പറയാൻ ഹെസ്സെ കാണിച്ച പാഠവും ശ്രദ്ധേയമാണ്. ബുദ്ധനെ പോലെയാകാൻ ബുദ്ധവചനം കേട്ടിരുന്നാൽ പോരാ, ജീവിച്ചു തന്നെ കണ്ടെത്തണമെന്ന് ഹെസ്സെ പറയുന്നു. പരമാനന്ദം പലർക്കും പല രീതിയിലും നേടാനാകും. ഏതു വഴി വേണമെന്ന് നാം ആണ് തീരുമാനിക്കേണ്ടത്. സിദ്ധാർത്ഥന് ലോകസുഖങ്ങൾ ദുഃഖമാണ് നൽകിയത്, ലളിത ജീവിതം ജ്ഞാനോദയവും. ബുദ്ധനെ കണ്ടപ്പോൾ യാത്ര നിർത്തിയ ഗോവിന്ദൻ ബുദ്ധന്റെ മരണശേഷം മറ്റൊരു ഗുരുവിനെ തേടി അലയുന്നു. സിദ്ധാർത്ഥൻ ഗോവിന്ദനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അറിവ് പകർന്നു തരാം, പക്ഷേ ജ്ഞാനം കഴിയില്ല, അത് സ്വയം കണ്ടെത്തേണ്ടതാണ്. കടത്തുകാരനായിട്ടും വാസുദേവൻ നിർവാണം പ്രാപിച്ചു, സിദ്ധാർത്ഥന് വഴികാട്ടിയായി. തന്റെ കടമ തീർത്ത ശേഷം കാട്ടിലേക്ക് പോകും മുൻപ് സിദ്ധാർത്ഥനെ നദിയരികിൽ കൊണ്ടുപോകുന്നു. തന്റെയും തന്റെ അച്ഛന്റെയും അമ്മയുടെയും കമലയുടെയും മകന്റെയും ഒക്കെ ചിത്രങ്ങൾ മാറി മാറി നദിയിൽ തെളിയുന്നത് കണ്ട സിദ്ധാർത്ഥൻ, താൻ പണ്ട് വീട് വിട്ടിറങ്ങിയപ്പോൾ തന്റെ അച്ഛൻ എത്രമാത്രം വേദനിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഈ ഒഴുക്കിനെ ആർക്കാണ് തടയാനാവുന്നത്? നദി സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അവിടെ നിന്ന് നീരാവിയായി, മഴയായി, അരുവിയായി, പിന്നെയും പഴയ നദിയായി തന്നെ ഒഴുക്ക് തുടരുന്നു. കാലചക്രം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാം ജീവിച്ചു തീർക്കുക തന്നെ വേണം. മറ്റൊന്നുകൂടി സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, രൂപമില്ലാത്ത വാക്കുകൾക്കും ആശയങ്ങൾക്കും നിർവാണം എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ കഴിയില്ല. സിദ്ധാർത്ഥൻ ആത്മനെ കണ്ടെത്തിയത് നദിയെ നോക്കി പഠിച്ചപ്പോഴാണ്. ചുറ്റുമുള്ളതിൽ നിന്നും പഠിക്കണം, അവയെല്ലാം നമ്മുടെ ആത്മാവിനോട് സംസാരിക്കും.

നോവലിൽ നദി ലോകത്തിന്റെ പ്രതീകമാണ്. ഇങ്ങനെ നിരവധി അർത്ഥവത്തായ പ്രതീകങ്ങൾ നോവലിൽ ദർശിക്കാനാകും. നോവലിന്റെ ഭാഷ ലളിതമാണെങ്കിലും ആശയസമ്പുഷ്ടമാണ്. ആത്മീയതയും തത്വശാസ്ത്രവും ബുദ്ധിസവുമൊക്കെ കടന്നുവരുന്നുണ്ട്. ജീവിതത്തിന്റെ അർത്ഥം തേടുന്ന ഈ പുസ്തകം ഒരു ക്ലാസിക് തന്നെയാണ്. ഹെസെ 1877 ജൂലൈ മാസം 2 ജർമ്മനിയിലെ കാൾഫ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. മാതാപിതാക്കൾ മിഷണറി പ്രവർത്തനമായി കുറച്ചുനാൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപായി നടത്തിയ ഇന്ത്യൻ സന്ദർശനമാണ് സിദ്ധാർത്ഥ എഴുതാൻ പ്രേരണയായത്. ഇന്ത്യൻ ഫിലോസഫിയും ബുദ്ധിസവും അദ്ദേഹത്തിന്റെ പ്രിയ വിഷയങ്ങളായിരുന്നു. വ്യക്തിജീവിതത്തിലെ വിരക്തി മാറ്റാനായി ശ്രീലങ്ക, ഇന്തോനേഷ്യ, സുമാത്ര എന്നീ സ്ഥലങ്ങളിൽ നടത്തിയ യാത്രകളുടെ സ്വാധീനം പിന്നീടുള്ള അദ്ദേഹത്തിന്റെ രചനകളിലും ദർശിക്കാനാകും. തിയോളജി സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന ഹെസെ എഴുത്തിനോടുള്ള ഭ്രമം കാരണം പഠനം പാതിവഴിയിൽ നിർത്തി. ആദ്യകാലങ്ങളിൽ കവിതകളായിരുന്നു എഴുതിയിരുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹത്തിന്റെ രചനകൾ നശിപ്പിക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്.

1922 സിദ്ധാർത്ഥ എഴുതപ്പെട്ടത്. ഹിൽഡ റോസ്നറിൻ്റെതാണ് ഇംഗ്ലീഷ് പരിഭാഷ. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ടിട്ടുള്ള ജർമ്മൻ എഴുത്തുകാരനാണ് ഹെർമൻ ഹെസ്സെ. 60 ഭാഷകളിലായി അദ്ദേഹത്തിൻ്റെ കൃതികളുടെ 150 മില്യൺ പ്രതികൾ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. 1960-കളിലെ പ്രതി സംസ്കാരത്തിൻ്റെ ആവിർഭാവത്തോടെയാണ് ഹെസ്സെ കൂടുതൽ വായിക്കപ്പെട്ടത്.

ജർമ്മൻ എഴുത്തുകാരനാണ് ഹെർമൻ ഹെസ്സെ. 60 ഭാഷകളിലായി അദ്ദേഹത്തിൻ്റെ കൃതികളുടെ 150 മില്യൺ പ്രതികൾ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. 1960കളിലെ പ്രതി സംസ്കാരത്തിൻ്റെ ആവിർഭാവത്തോടെയാണ് ഹെസ്സെ കൂടുതൽ വായിക്കപ്പെട്ടത്. ജീവിതത്തിന് അർത്ഥം തേടുന്നവർക്ക് ഒരു വഴികാട്ടിയായി ഈ പുസ്തകം. ലോകമഹായുദ്ധങ്ങളിൽ തകർന്ന ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകാൻ ഹെസ്സെയുടെ എഴുത്തിനായി. ദ ഗ്ലാസ് ബീഡ് ഗെയിം, സ്റ്റെപ്പൻ വൂൾഫ്, ബിനീത് ദ വീൽ, ദ ജേണി ടു ദ ഈസ്റ്റ്, നാർസിസിസ് ആൻഡ് ഗോൾഡ്മെൻറ്റ് എന്നിവ പ്രശസ്തങ്ങളായ കൃതികളാണ്. 1962 ഓഗസ്റ്റ് 9 ആ വലിയ എഴുത്തുകാരൻ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും അനശ്വരമായ എഴുത്തിലൂടെ ഹെസ്സെ ഇന്നും ജീവിക്കുന്നു.

0: പുസ്തകം പറഞ്ഞത്. ഇന്ന് അവതരിപ്പിച്ച പുസ്തകം ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥ. രചന ജിബിൻ ബാബു. ശബ്ദ സാന്നിധ്യം എം കെ ദിലീപ്, ജയലക്ഷ്മി എൽ, സന്ദീപ് സുരേഷ്, രാകേഷ് എം എസ്, എൻ ജെ ജോഷിലാൽ. തയ്യാറാക്കിയത് തേജസ്വിനി നായർ.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: The Real FM 103.6
3: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ വള്ളങ്ങൾ വൈപ്പിൻ ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത് 67,000 രൂപ പിഴ ഈടാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: പരമായ ഇടപെടലുകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് ഈ സ്റ്റുഡിയോ ആരംഭിച്ചത്. ഈ സംരംഭത്തിന്റെ പിന്നിലെ ആശയം, മലബാറിലെ കലാ സാംസ്കാരിക രംഗത്തിന് ഇതിലൂടെ ലഭിക്കുന്ന സാധ്യതകൾ, ഭാവി പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ആർട്ട് കഫേയിൽ ഇന്ന് സംസാരിക്കുന്നു റിതം സ്റ്റുഡിയോയുടെ സ്ഥാപകൻ അബ്ദുൾ മജീദ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. ആർട്ട് കഫേയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോ റിതം ഹൗസിന് പിന്നിൽ പ്രവർത്തിച്ച റിതം ഹൗസിന്റെ സ്ഥാപകൻ അബ്ദുൾ മജീദാണ്. നമ്മുടെ നാടക കലാപ്രേമികൾക്ക് അല്ലെങ്കിൽ നാടകരംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്കൊരു വലിയ സാധ്യതയാണ് ഇപ്പോൾ മലബാറില് താങ്കൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത്, അല്ലെ?
1: അതെ അതെ അതെ അതെ. നാടകങ്ങളൊക്കെ കുറെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ഒരു പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം.
0: പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോടൊക്കെ പോലെയുള്ള ഒരു കലകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരിടം, ആ ഒരിടത്ത് ഇത്തരത്തിലുള്ള ഒരു നാടക വേദി ഉയർന്നു വരുമ്പോ അതും പെർമനന്റ് തിയേറ്റർ, അങ്ങനെയാണല്ലോ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്.
1: അതെ അതെ അതെ, ഒപ്പറ തിയേറ്റർ.
0: യെസ്, അതിന്റെ ഒരു ഉടമയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, ഈ ഒരു നാടകശാല ആരംഭിക്കണം എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഇത് നന്നായിരിക്കും മലബാർ മേഖലയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം, കലാരംഗത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു തോന്നൽ, അത് എപ്പോ തുടങ്ങിയതായിരുന്നു?
1: ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ട് ഏതാണ്ട് 55 വർഷമായി. ആ 55 വർഷത്തിൽ എന്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത് അഖില കേരള ബാലജനസഖ്യത്തിലൂടെ. ഞാൻ ബാലജനസഖ്യ അംഗമായിട്ടാണ് 4 വയസ്സിൽ തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ ആദ്യം കല എന്ന നാടകത്തിലും ചിത്രരചന, പെയിന്റിങ്, പിന്നെ മോണാക്ട്, മാപ്പിളപ്പാട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ സൗണ്ട് തിരഞ്ഞെടുത്തത് എനിക്ക് കലയും എൻ്റെ ജോലിയും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിരുന്നു, എല്ലാ ഒട്ടുമിക്ക സ്റ്റേറ്റിലും ഞാൻ പോയിട്ടുണ്ട്. സൗണ്ട് ഇങ്ങനെ റെൻ്റലായിട്ട് പോയതാണ്. പക്ഷെ ആ സമയത്തൊക്കെ പല തിയേറ്ററുകളും ഞാൻ കാണാനിടയായി. പക്ഷെ അന്നൊന്നും നമ്മളെ നാട്ടിൽ അത്ര വലിയ തിയേറ്റർ സെറ്റപ്പ് ഒന്നും ഇല്ല. താനും പിന്നീട് ഞാൻ 1958 ഞാൻ ഗൾഫിലേക്ക് പോയി. അതും സൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്, ഒരു സ്കൂളിലേക്ക്. ആ സ്കൂളിൻ്റെ ഒരു സൗണ്ട് എഞ്ചിനീയറായി തുടങ്ങി. അവിടെ നിന്നിട്ടാണ് ഞാൻ പിന്നെ തിയേറ്ററിൻ്റെ ഒരു കൺസെപ്റ്റ് അറിയുന്നതും കാണുന്നതൊക്കെ. ഇവിടെ നമ്മൾ ഒരുപാട് തിയേറ്റർ കണ്ടെങ്കിലും ശരിക്കും ഒപ്പറ തിയേറ്റർ എന്ന് പറയുന്നത് വിത്ത് ലൈറ്റ്, സൗണ്ട്, കേർട്ടൻ എല്ലാം ഫിക്സഡ് ആയിരിക്കും ആ തിയേറ്റർ. അപ്പോൾ ഖത്തറിൽ അങ്ങനത്തെ തിയേറ്ററുകളുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ആ തിയേറ്ററുകൾ അപ്പോൾ പോയ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പിന്നെ ഒരു സ്പാർക്കായി. ഖത്തറിൽ ഞാൻ കുറേ വർഷം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ 55 കൺട്രികളിൽ പോയി. ആ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പല സ്ഥലത്തും ഓരോ കൺട്രീസ് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ടൂറിസ്റ്റിലെ ഡെസ്കിൽ പോയിട്ട് എവിടെയാണ് ഇവിടെ തിയേറ്റർ ഉള്ളത്, ഇപ്പറ തിയേറ്റർ ഉള്ളത്, അങ്ങനെ ലണ്ടന്, അമേരിക്ക, അവിടെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിയേറ്ററുകൾ പോയി കാണലാണ് എൻ്റെ പണി. ഈ തിയേറ്റർ കാണാൻ വേണ്ടി പോകും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര സ്പാർക്കാണ്. കാരണം ഇങ്ങനെ ഒന്ന് പ്രാവർത്തികമാക്കാൻ നമുക്ക് കേരളത്തിൽ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്, അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ നല്ല സ്ഥലം വേണം. അങ്ങനെ പിന്നീട് നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങി, അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി. അന്ന് ഈ ഒരു കൺസെപ്റ്റ് അന്നേ മനസ്സിലുണ്ട്, എന്ന് വെച്ചാൽ ഒരു 10-25 കൊല്ലം മുന്നേ തന്നെ. അങ്ങനെ പിന്നെ കോഴിക്കോട് ഞാൻ ഒരു 20 വർഷം മുന്നേ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ സെയില് തുടങ്ങി. അത് അത്ര സക്സസ് ആയില്ല. അപ്പൊ ആ എക്യൂപ്മെന്റ്സ് ഒക്കെ ഇവിടെ കിടന്നു. പിന്നെ ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് തുടങ്ങിയത് ഒരു ചെറിയ ഒരു വർക്ക്ഷോപ്പുമാതിരി സ്റ്റോറൊക്കെ ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പിന്നെ കൊറോണ വന്നതോടുകൂടി ബിസിനസ് പറ്റെ ഡൗൺ ആയി. അപ്പൊ എല്ലാം പൂട്ടി. പിന്നെ എന്റെ മനസ്സ് വീണ്ടും ഇതിലേക്ക് വന്നു. അപ്പൊ എക്യൂപ്മെന്റ്സ് അവിടെ ഉണ്ട് കുറെ. പിന്നെ ഉള്ള ഷിഫ്റ്റ്മെന്റിലൊക്കെ ചൈനയിൽ ഞാൻ വർഷത്തിൽ 5 പ്രാവശ്യം പോണതാണ്. അപ്പൊ അവിടുന്നൊക്കെ എക്യൂപ്മെന്റ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് കുറെ സ്റ്റോക്ക് ചെയ്തു. സ്റ്റോക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ പുഴേൻ്റെ കരയിലായതുകൊണ്ട് ഇവിടെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നും പാടില്ല. അപ്പോൾ ഒരു സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒപ്പറ കൺസെപ്റ്റിലെത്തിയത്. ഇപ്പോൾ ഏതാണ്ട് പണി മുഴുവനായി. ഒരു സോഫ്റ്റ് ലോഞ്ചിങ് നടന്നു. ഇനി ഇതിൻ്റെ പ്രോഗ്രാം ഷോൻ്റെ ഒരു ലോഞ്ചിങ് വരും. അത് മിക്കവാറും ആഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോ എന്താന്ന് വെച്ചാൽ, നമ്മൾ കോഴിക്കോടിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആദ്യം 5th century മുതൽ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം നമ്മൾ കോഴിക്കോടുള്ള കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും സിനിമാ താരങ്ങളെയും മ്യൂസിക് ഡയറക്ടറെയും ഒക്കെ

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്ട് സ്റ്റുഡിയോ ആണ് റിഥം. സ്റ്റുഡിയോയുടെ സ്ഥാപകനായ അബ്ദുൽ മജീദ് കലാകാരന്മാർക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കാനും പരീക്ഷണങ്ങൾ നടത്താനും സൃഷ്ടി

0: നമ്മൾ കാണിച്ചുകൊണ്ട് ഇത് പിന്നെ കോഴിക്കോടിൻ്റെ അടുത്ത 30 വർഷത്തേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന കോഴിക്കോടിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഫ്യൂഷൻ കൺസെപ്റ്റും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഷോ അവസാനിപ്പിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ 1 മണിക്ക് ഇവിടെ എൻ്റർ ചെയ്താൽ നമ്മൾ 2 കൺസെപ്റ്റുണ്ട്. ഒന്ന്, നമ്മളൊരു ടീ കൊടുത്ത് അതിനുശേഷം 6 മണിക്ക് ഒരു ഡിന്നർ കൊടുത്ത് പിന്നെ 7 മണിക്ക് തിയേറ്ററിൽ ഷോ സ്റ്റാർട്ട് ചെയ്താൽ 1.5 മണിക്കൂർ ഷോ. അപ്പം ഇപ്പം നമ്മൾ തുടങ്ങുമ്പോൾ ഇന്നത്തെ ന്യൂ ടെക്നോളജിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി നമുക്കിതിനെ പരിമിതികളുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റേജിൻ്റെ വലുപ്പത്തിൻ്റെയും. നമുക്ക് 300-350 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഇതിനെ സ്റ്റേജ് ഇവിടുത്തെ അപേക്ഷിച്ചിട്ട് കേരളത്തിനെ അപേക്ഷിച്ചിട്ട് കൊള്ളാവുന്ന സ്റ്റേജാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളിലെ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റേജാണ് ഏറ്റവും വലുത്. അവിടെ നമ്മുടെ ഓഡിറ്റോറിയത്തിനേക്കാളും 1.5 ഇരട്ടി വലുപ്പം സ്റ്റേജിനുണ്ടാവും. കാരണം സ്റ്റേജിൽ വലിയ വലിയ എക്യുപ്മെൻറ്റ്സ്, വലിയ വലിയ സെറ്റ് വർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാണും. ഇവിടെ നമ്മളതെല്ലാം കൂടെ കോമ്പാക്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമ്മളെ ഈ സ്റ്റേജിൽ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, മഴ പെയ്യുന്നുണ്ട്, റോപ്പ് ഡാൻസ് ചെയ്യാൻ 5 പേരെ മുകളിലേക്ക് നമുക്ക് റോപ്പ് ഡാൻസ് ചെയ്യിക്കാം, കട്ടൗട്ടുകളൊക്കെ റോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. പിന്നെ സ്പെഷ്യൽ എഫക്ട്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സ്ക്രീൻ ആൻഡ് പ്രൊജക്ടർ, LED സ്ക്രീന്, അങ്ങനെ ഇനിയും കുറച്ച് എക്യുപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മുഴുവനായി സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുലൈമാൻ കക്കോടി എന്ന് പറഞ്ഞ ആളാണ് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KR മോഹൻദാസ് ആണ്. ഇത് ഞാനും പുള്ളിയും കൂടിയാണ് ഇത് ഡയറക്റ്റ് ചെയ്യണത്. ഈ നാടകക്കാരുടെ ഒരുവിധ ആളുകളുടെ സഹായം, പുരുഷോത്തമന്, പിന്നെ ഗോപി മാഷ്, അങ്ങനെ കുറേ ആൾക്കാരുടെ സഹായം ഇതിൻ്റെ അകത്തുണ്ട്. റെഗുലർ ഷോ എന്ന് പറയുന്നത് ഡെയിലി ആൾക്കാർ വൈകുന്നേരം വന്ന് തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസം നമ്മൾ കണ്ടിന്യൂ ഷോ ചെയ്യും. ശനി ഞായറും നമ്മൾ ഫ്രീ ആക്കിയിടും. അത് പിന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റീൻ്റെ ആൾക്കാർക്ക് ഈ ഡ്രാമ പോലത്തെ പെർഫോമൻസ് ഇവിടെ ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
1: അതായത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടും സംവിധാനങ്ങളോട് കൂടിയിട്ടും ഒരുപാട് പ്രതിഭകളുടെ പ്രയത്ന ഫലമായിട്ടാണ് 2026 മലബാറിന് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റുഡിയോനെ കാണാം അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാത്രമല്ല ഇവിടെ ഷോ ചെയ്യാൻ ഇവിടെയുള്ള കമ്മ്യൂണിറ്റികൾക്കും ഇവിടെയുള്ള നാടകക്കാർക്കും മറ്റ് ഡാൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഷോ ചെയ്യാനും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് ലൈറ്റും സൗണ്ടും സ്ക്രീനും ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എല്ലാം ഫിക്സഡാണ്. ഇത് നമുക്ക് ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ആയിട്ട് കാണുന്ന, ഇത് നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ പഠിച്ച പണി നമ്മളിവിടെ ജനങ്ങളിൽ എത്തിക്കുക. പിന്നെ ഇതിൻ്റെ പാർട്ടായിട്ട് കോഴിക്കോടുള്ള ഓർക്കസ്ട്രക്കാരായ പപ്പൻ, ഹരിദാസ് ഇങ്ങനെ ആളുകളൊക്കെ സഹായം നമുക്കുണ്ട്. പിന്നെ ഈ നാടകക്കാരുടെ സഹായങ്ങളുണ്ട്. ഇവിടെ കുറേ സ്ക്രിപ്റ്റ് റൈറ്റർമാർ, സാഹിത്യകാരന്മാർ, സിനിമാ താരങ്ങൾ, അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഗ്രീൻ ഫ്ലോർ ഉണ്ട്. ഈ ബിൽഡിങ്ങിന് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ് ആക്ടിവിറ്റീസ് മാതിരിയാണ്. നമ്മൾ മ്യൂസിക്, തബല, കീബോർഡൊക്കെ പഠിപ്പിക്കാനുള്ള 6 റൂമുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഡാൻസ് റൂമുണ്ട്, പിന്നെ കോൺഫറൻസ് റൂമുണ്ട്, KTV റൂം എന്ന് പറയുക, എന്ന് വെച്ചാൽ കരോക്കി പാടാവുന്ന ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് കരോക്കി പാടാവുന്ന സംവിധാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു 500 പേരുടെ പരിപാടികൾ നടത്താവുന്ന സംവിധാനം മാത്രമേ നമ്മളിവിടെ
1: ഉദ്ദേശിക്കുന്നുള്ളൂ.
0: അതെ, അതെ, അതെ.
1: അപ്പൊ ഈ ഒരു തിയേറ്റർ ബുക്ക് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങൾ അതെങ്ങനെയാണ്? ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് ഒന്ന് പറയോ.
0: തിയേറ്റർ ഇപ്പൊ സോഫ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ബാക്കി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചിട്ടല്ല ശരിക്കും ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ, നമ്മുടെ മനസ്സിലുള്ള പ്രതീക്ഷകളുണ്ടല്ലോ, അത് പ്രാവർത്തികമാക്കുക. നമ്മളെ നാട്ടില് നാടകക്കാരെന്നൊക്കെ പറയണത് മാക്സിമം ചെറിയ പൈസക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ആണ്. അതിൻ്റെ വാല്യൂ ഇന്നത്തെ അവസരത്തിൽ നാടകത്തിൻ്റെ അവതരണം എവിടെ എത്തി നിൽക്കണമെന്ന് നമ്മുടെ നാട്ടിലുള്ളവർ ചിന്തിക്കുന്നും കൂടെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്.
1: സോഫ്റ്റ് ലോഞ്ചിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും നാടകം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നോ?
0: 30 മിനിറ്റ് ഒരു ഡ്രാമ ചെയ്തു. അത് സാമൂതിരിയുടെ കാലഘട്ടം മുതൽ ആദ്യം മതസൗഹാർദ്ദം കാണിച്ച് സാമൂതിരിയുടെ കാലഘട്ടം മുതൽ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്നവരെ 30 മിനിറ്റ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു ചെറുതായിട്ട്. അത് നമ്മൾ ഇനി 1.5 മണിക്കൂറിലേക്ക് ചെയ്യാൻ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് പിന്നെ സെറ്റ് വർക്ക്, അതേമാതിരി അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ മറ്റ് പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇനി കൂടും.
1: ചുരുക്കി പറയുകയാണെങ്കിൽ കലയും സംസ്കാരവും വളർത്തുന്നതിൽ സ്ഥിര നാടകശാലകൾക്ക് ശരിക്കും വലിയ പങ്ക് തന്നെയുണ്ട്. ബുക്കിംഗ്, ചെലവ്, സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് നമ്മുടെ റിതം സ്റ്റുഡിയോയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് അബ്ദുൽ മജീദ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഭാവിയിലും നിരവധി കലാപരിപാടികൾക്ക് ഈ വേദി ആതിഥേയത്വം വഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.

0: കലാപ്രേമികൾക്കും പരിപാടി സംഘടിപ്പിക്കുന്നവർക്കും ഈ വിവരങ്ങൾ ഉപകാരപ്പെടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോ റിതം ഹൗസിന്റെ സ്ഥാപകൻ അബ്ദുൾ മജീദാണ് ആർട്ട് കഫേയിൽ ഇതുവരെ സംസാരിച്ചത്. മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോ സ്ഥാപിച്ചതിലൂടെ പുതിയ ആശയങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും കലാപ്രവർത്തകർക്കും വളരാനുള്ള ഒരു വേദി കൂടിയാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അഭിമുഖം സുധർമ്മ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: ഇന്നത്തെ സുവർണ മലരുകളിലെ ആദ്യ ഗാനം കേൾക്കാം. ആട്ടക്കലാശം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

നദിയും കടലും ഒരു കുടുംബം, നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടത്തും വസന്തം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചിത്രം കാര്യം നിസാരം. പാടിയത് യേശുദാസ്, എസ് ജാനകി. ഗാനരചന കോന്നിയൂർ ബാസി. സംഗീതം കണ്ണൂർ രാജൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: സുവർണ മലറുകളിൽ അടുത്തതായി കേൾക്കാം ഒ എൻ വി കുറുപ്പ്, എം ബി ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം പരസ്പരം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: സുവർണമലരുകളിലൂടെ അടുത്തതായി കേൾക്കാം പി ജയചന്ദ്രനും മാണി ജയറാമും പാടിയ ഗാനം. ചിത്രം പ്രശ്നം ഗുരുതരം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിലൂടെ അടുത്ത ഗാനം കേൾക്കാം. സന്ധ്യയ്ക്ക് വിരിഞ്ഞു പോവുക എന്ന ചിത്രത്തിന് വേണ്ടി കൃഷ്ണചന്ദ്രനും ജാനകിയും പാടിയത്. ഒ എൻ വി കുറുപ്പിൻ്റെ രചന, ഇളയരാജയുടെ സംഗീതം.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: കേൾക്കാം പി ഭാസ്കരൻ കെ രാഘവൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം സുറുമയിട്ട കണ്ണുകൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: സുവർണമലറുകളിൽ അടുത്തതായി കേൾക്കാം വീണപ്പൂവ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി വിദ്യാധരൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ അടുത്തതായി കേൾക്കാം ശ്യാമിന്റെ സംഗീത നിർദ്ദേശത്തിൽ എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ആരൂഢം. ഗാനം എഴുതിയത് കാവാലം നാരായണ പണിക്കർ.

0: 21 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: സുവർണമലറുകളിൽ കേൾക്കാം ബെൽറ്റുമത്തായി എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്. ഗാനമൊരുക്കിയത് പൂവച്ചൽ ഖാദർ, രവീന്ദ്രൻ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ സുവർണ മലരുകളുടെ സമയം പൂർണ്ണമാകുന്നു.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ സുവർണ മലരുകളുടെ സമയം പൂർണ്ണമാകുന്നു.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: സുവർണ മലരുകൾ.
1: അല്പസമയത്തിനകം 9 മണിക്ക് കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: The Real FM 103.6.
2: സ്മൃതി സാക്ഷ്യം.
3: ഇന്ന് ഈ പരമ്പരയിൽ കൊള്ളസംഘങ്ങളുടെ വിഹാരഭൂമി എന്ന് കുപ്രസിദ്ധി നേടിയ ചമ്പൽക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആർക്കിയോളജിസ്റ്റ് KK മുഹമ്മദ് തന്റെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നു.
4: ഞാൻ ഈ ചമ്പലിനെ കുറിച്ച് വായിക്കുന്നത് മാതൃഭൂമിയുടെ കുറേ ലേഖനങ്ങൾ ഉണ്ടായിരുന്നു 1969-70. ആ ലേഖനത്തിൽ നിന്നായിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ആർക്കിയോളജിയിൽ ഒരു ആർക്കിയോളജിസ്റ്റായിട്ട് എനിക്ക് ഡിഗ്രി കിട്ടി. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിംഗ് മധ്യപ്രദേശിലായിരുന്നു. ഈ ചമ്പൽ കാടുകൾ എന്ന് പറയുന്ന പ്രദേശം 1 മധ്യപ്രദേശ്, 2 ഉത്തർപ്രദേശ്, 3 രാജസ്ഥാൻ. ഈ 3 സ്റ്റേറ്റുകളിൽ ഏതാണ്ട് 5,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്താണ് ഇത് പരന്നു കിടക്കുന്നത്. ചമ്പൽക്കാട് എന്ന് പറഞ്ഞാൽ കാടുകളല്ല, ഉയർന്ന കുന്നുകളാണ്. അതിൻ്റെ അടിയിൽ വലിയ ഗല്ലികളും ഉണ്ടാകും. നമ്മൾ കൊല്ലി എന്ന് പറയുന്ന ഗല്ലികളും ഉണ്ടായിരിക്കും. ഞാൻ എവിടെ പോയാലും അവിടെ ഞാൻ ചോദിക്കാറുള്ളത് അവിടെയുള്ള ഏറ്റവും വലിയ ചാലഞ്ചിങ് വർക്ക്സ് എന്താണ് എന്നാണ്. അതേപോലെ ഇവിടെ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചത് എന്താണ് മോസ്റ്റ് ചാലഞ്ചിങ് വർക്ക് എന്നാണ്. അപ്പോൾ അവർ പറയും 200-ൽ പരം ക്ഷേത്രങ്ങൾ ബട്ടേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നുണ്ട്. ഏതോ ഒരു വലിയ ഭൂമി കുലുക്കത്തിൽ ആരെയും ബാക്കി വെക്കാതെ എല്ലാറ്റിനെയും തൂത്തെറിഞ്ഞുകൊണ്ടുള്ളൊരു വലിയ ഭൂമി കുലുക്കമായിരുന്നു. അപ്പോൾ അതിൽ ഈ ക്ഷേത്രങ്ങൾ മുഴുവനും തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണമാണ് ഏറ്റവും ചാലഞ്ചിങ് വർക്ക്സ്. പക്ഷേ മോസ്റ്റ് ചാലഞ്ചിങ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ കൊള്ളക്കാരുമായിട്ട് പെർമിഷൻ കിട്ടാതെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പം ഒരു വലിയ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, കേരളക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിജയരാമൻ എന്നാണ്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച് എൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയുള്ള എല്ലാ ഉപദേശങ്ങളും നൽകി ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രധാനപ്പെട്ട കൊള്ളക്കാരുമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ട് അതിനുശേഷം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം, ഒരു ബുദ്ധിമുട്ടുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ മറ്റൊന്ന് ചെയ്തിരുന്നത് അവിടെയുള്ള ലോക്കൽ ചെറിയ കൊള്ളക്കാരുണ്ട്. ഈ ചെറിയ കൊള്ളക്കാരായിരിക്കും വലിയ കൊള്ളക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നത്. അപ്പോൾ അവരുമായി ഞാൻ നേരിട്ട് ബന്ധം സ്ഥാപിച്ചു. അവരോട് പറഞ്ഞു ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടിയാണ് വരുന്നത്, ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഗവൺമെൻറ് ജോലിയിൽ എടുക്കും. ആദ്യം എടുക്കുന്നത് ടെമ്പററി ആയിട്ടായിരിക്കും, അതിനുശേഷം പെർമനൻ്റ് ആയിട്ട് എടുക്കും. പക്ഷേ പെർമനൻ്റ് ആക്കി എടുക്കാൻ വേണ്ടി കുറേ സമയം തരണമെന്ന് പറഞ്ഞു.

അങ്ങനെ അവർക്ക് ഒരു ജോബ് ഓഫർ കിട്ടിയപ്പോൾ അവർ നാട്ടിലെ പല ആളുകളെയും ഞങ്ങൾ കൂടെ കൂടാൻ തുടങ്ങി. കാരണം ഈ ജോബ് ഓഫർ കിട്ടിയോടുകൂടി അവർ പലരും അതേവരെയുള്ള അവരുടെ പരിപാടികളും കൊള്ളക്കാരുടെ സൗകര്യങ്ങൾ ചെയ്യുന്നു കൊടുത്തും അതൊക്കെ മാറ്റിക്കൊണ്ട് ഞങ്ങളോട് കൂടെ ചേരാൻ തുടങ്ങി. അപ്പോൾ കൊള്ളക്കാരെ ചോദിച്ചു, ഈ കാട്ടിൽ കിടക്കുന്ന ക്ഷേത്രങ്ങൾ എന്തിനാണ് നന്നാക്കുന്നത് എന്ന്. എൻ്റെ ആളുകൾ അവരോട് പറഞ്ഞു, ഈ കാട്ടിൽ കിടക്കുന്നതാണെങ്കിലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നോട്ടിഫൈ ചെയ്ത ക്ഷേത്രങ്ങളാണ്, അതുകൊണ്ടാണ് ഇത് നന്നാക്കാൻ വേണ്ടി അവർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, മുസ്ലിമാണ്, അപ്പോൾ ഒരു മുസ്ലിം ക്ഷേത്രം നന്നാക്കുമോ എന്ന്. അതിനു മുമ്പേ ഞാൻ നടത്തിയ ക്ഷേത്ര സംരക്ഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ചുള്ള നല്ലൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഒരു 4 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അത് നന്നാക്കി ഒരു സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. 4 ക്ഷേത്രങ്ങളും 4 മാസത്തിനുള്ളിൽ വളരെ മനോഹരമായിട്ട് രണ്ടാമത് പുനരുദ്ധരിച്ചു. അപ്പോൾ ഈ 4 മാസം കഴിഞ്ഞതിന് ശേഷം ഇവർ കൊള്ളക്കാർ വന്നു. പ്രധാനപ്പെട്ട കൊള്ളക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് നിർഭയ് സിംഗ് ഗുജ്ജർ എന്നായിരുന്നു, അദ്ദേഹം വന്നു നോക്കിയപ്പോൾ ഇത് അത്ഭുതമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ചിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എത്രയോ ആളുകളെ കൊന്ന മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വെറ്റിലക്കറ പുരണ്ട ആ പല്ല് കൊണ്ട് അദ്ദേഹത്തിന് ഇളിക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഈ ചമത്കാർക്കാമേ. അത് ഞങ്ങൾക്കൊരു അംഗീകാരമായിരുന്നു. പിന്നീട് അതിൽ കൂടുതലുള്ളതായിരുന്നു ശിവക്ഷേത്രങ്ങളായിരുന്നു. ശിവക്ഷേത്രങ്ങൾ ആകുന്ന അവസരത്തിൽ ശിവന്റെ പല തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടായിരിക്കും. മറ്റൊരു ക്ഷേത്രമുണ്ടായിരുന്നു, അപ്പം അതിൽ പ്രതിഷ്ഠ എന്താണ് എന്ന് അറിയില്ല, കാരണം പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രതിഷ്ഠ ഇല്ലെങ്കിൽ അത് ഒറിജിനലി ശിവക്ഷേത്രമാണോ വിഷ്ണുക്ഷേത്രമാണോ അല്ല ബ്രഹ്മക്ഷേത്രമാണോ അല്ല ദേവീക്ഷേത്രമാണോ എന്ത് കണ്ടുപിടിക്കുന്നതിന് ഞങ്ങൾക്ക് ചില ധാരണകളുണ്ടായിരിക്കും. അപ്പം ഞാൻ നോക്കിയിരുന്നത് അതിൻ്റെ ആ മുറ്റത്തിൻ്റെ മുമ്പിൽ ചെറിയ ദീർഘചതുരത്തിലുള്ളൊരു വിടവുണ്ടായിരുന്നു. അപ്പോൾ ആ വിടവ് കണ്ടാൽ ഒരു ആർക്കിയോളജിസ്റ്റിനറിയാം ഇത് ശിവക്ഷേത്രമാണോ വിഷ്ണുക്ഷേത്രമാണോ ദേവീക്ഷേത്രമാണോ എന്ന്. അത് ദീർഘചതുരത്തിലാണെങ്കിൽ അത് നന്ദി സ്ഥാനമായിരിക്കും. നന്ദി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ വാഹനം എന്നാണ്. അപ്പം ഞാൻ ജസ്റ്റ് അത് ശിവക്ഷേത്രത്തിൻ്റെ അവിടെ പോയി നോക്കി പ്രദക്ഷിണം ചെയ്തു. ആ ശിവസദാക്ഷര സ്തോത്രമുണ്ട്, വാഹനം വൃഷഭോ യസ്യ വാസുകി കണ്ഠഭൂഷണം വാമേ ശക്തിതരം ദേവ വാകാരായ നമോ നമ. ഈ മന്ത്രം ഉച്ചരിച്ചതിന് ശേഷം അവിടെ വലയം വെച്ചു, പ്രദക്ഷിണം ചെയ്തു, പല ഭാഗത്തും നോക്കി. ഈ നന്ദിയെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ശിവക്ഷേത്രത്തിൻ്റെ ഈ നന്ദിയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടുമെന്ന് ഒരു ആർക്കിയോളജിസ്റ്റിന് പറയാൻ കഴിയും. കാരണം അതിൻ്റെ ഭൂതലത്തിലെ ഭാഗങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കാറുള്ളത്. അപ്പോൾ ചെറിയൊരു ചരിഞ്ഞ സ്ലോപ്പി ഏരിയ ഉണ്ട്, അപ്പോൾ ആ സ്ലോപ്പി ഏരിയയിലുണ്ടാകും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആ സ്ലോപ്പി ഏരിയയിൽ നോക്കിയപ്പോൾ കഴിഞ്ഞ 1200 വർഷത്തോളം എൻ്റെ വരവും പ്രതീക്ഷ എന്നെയും കാത്തു നിൽക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒരു സുന്ദരനായ ഒരു നന്ദി ഉണ്ടായിരുന്നു. ഞങ്ങളതിനെ കുളിപ്പിച്ചു. അതിനുശേഷം ഈ വിടവിൽ വെച്ച് നോക്കിയപ്പോൾ ഹി വാസ് പെർഫെക്റ്റ്ലി സിറ്റിംഗ് ദെയർ. അപ്പോൾ ഇത് കണ്ടതോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കാരണം ഇതുവരെ ഇല്ലാത്ത നന്ദിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ നന്ദിക്ക് ജനങ്ങളുമായിട്ടൊരു പ്രത്യേക കണക്ഷനുണ്ട്. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, ജനങ്ങൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ജനങ്ങൾ സാധാരണ രൂപത്തിൽ ഹിന്ദു ജനങ്ങൾ പോയിട്ട് പറയാറുള്ളത്, അത് ഹൃദയത്തിൽ മറ്റാരോടും പങ്കുവെക്കാൻ സാധിക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് സാധാരണ ആളുകൾ സംസാരിക്കാറുള്ളത് ഈ നന്ദിയുടെ ചെവിയിലായിരിക്കും. അപ്പോൾ ധാരാളം ആളുകൾ പുറത്തുനിന്ന് വന്നു, ചന്ദനത്തിരിയുമായിട്ട് വന്നു, പൂജകൾ ചെയ്യാൻ തുടങ്ങി, ഇതിൻ്റെ ചെവിയിൽ സംസാരിക്കാൻ തുടങ്ങി. ചെവിയിൽ സംസാരിക്കാൻ തുടങ്ങിയത് മുഴുവനും ഈ കൊള്ളക്കാരുടെ ഈ ആക്രമണങ്ങളും ഈ സ്വഭാവങ്ങളും എല്ലാം തന്നെ വേഗം അവസാനിക്കണേ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. അതോടുകൂടി അന്തരീക്ഷം കൂടുതൽ മാറി, കൂടുതൽ ആളുകൾ ജോലിക്കാർ, പഴയ കൊള്ളക്കാർ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ജോലിയിൽ ഞങ്ങളോടൊപ്പം കൂടാൻ തുടങ്ങി. പിന്നീട് അടുത്തുള്ളത് അവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ എവിടെ നോക്കിയാലും വെള്ളം കിട്ടാനില്ല. പക്ഷെ ഇത്ര വലിയൊരു ക്ഷേത്ര സമുച്ചയമുണ്ടെങ്കിൽ വെള്ളം എവിടെയെങ്കിലും ഉണ്ടാവണം. ടോപ്പോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വെള്ളം എവിടെ കിട്ടുമെന്ന്. അങ്ങനെ അവിടെ ഞങ്ങൾ ഉദ്ഘനനം ചെയ്തു, വെള്ളം കിട്ടാൻ പോവുകയാണ്. പക്ഷേ ഈ ആ വെള്ളം ഇവരെ കുടിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. കാരണം ചമ്പൽ നദിയിലെ വെള്ളം ആര് കുടിക്കുന്നുണ്ടോ അവനിൽ പ്രതിഷേധാഗ്നി വളരുമെന്നുള്ള ഒരു സങ്കല്പമുണ്ട് ജനങ്ങൾക്ക്. അവൻ പ്രതികാര ബുദ്ധി അവരിൽ വളരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു പൂജ അതേപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ പൂജ ചെയ്തു. ഞാൻ ഉടനെ തന്നെ അലഹബാദിൽ നിന്ന് ത്രിവേണിയിലെ വെള്ളം കൊണ്ടുവന്നു, ചെറിയൊരു

0: പൂജ ചെയ്തു. പൂജ ചെയ്തതിന് ശേഷം ഈ വെള്ളം കുടിക്കാൻ അനുവദിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് 200 ക്ഷേത്രങ്ങൾ തകർന്ന് കിടക്കുന്നുണ്ട്. അതിൽ 90 ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനും അത് രണ്ടാമത് ഇതേപോലെ പടുത്തുയർത്താനും കഴിഞ്ഞു. ഇത് വെറും റിപ്പയർ വർക്കല്ല, സാധാരണ പലപ്പോഴും നടക്കുന്ന റിപ്പയർ വർക്കാണ്. ഇത് ഫുള്ളി റെസ്റ്റോറേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ വർക്കാണ്. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ, വളരെ കുറഞ്ഞ വിലക്ക് ഏറ്റവും വലിയ ഒരു ക്ഷേത്ര പുനരുദ്ധാരണ പ്രക്രിയയാണ് അവിടെ നടന്നത്. ഇത്തരത്തിലൊരു വലിയ വിജയഗാഥയുടെ കഥയാണ് ചമ്പൽ.
1: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കുപ്രസിദ്ധരായ കൊള്ളക്കാരുടെ സ്വാധീന ശക്തിയുള്ള ചമ്പൽക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആർക്കിയോളജിസ്റ്റ് കെ മുഹമ്മദ്.
2: സ്മൃതി സാക്ഷ്യം.
3: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: ആകാശവാണി 103.6 റിയൽ FM ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ആമി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാലും അർണബ് ദത്തയും പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് M. ജയചന്ദ്രൻ.

0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയ്സസ്, റിയൽ സ്റ്റോറീസ്.
2: അഹിംസയെ ഒരു ആശയമായി മാത്രമല്ല ജീവിതത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയമായി മാറ്റിയ വ്യക്തിത്വമാണ് പി വി രാജഗോപാൽ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകം ശ്രദ്ധിച്ച സാമൂഹിക പ്രവർത്തകനായി ഉയർന്ന അദ്ദേഹത്തിന്റെ ജീവിതം അനേകം സമരങ്ങളുടെ ചരിത്രമാണ്. ഭൂമിയില്ലാത്തവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് പുതിയ ദിശ നൽകി. ഗാന്ധിയൻ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അഹിംസയും സംവാദവും സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ ഉപാധികളാണെന്ന് അദ്ദേഹം തെളിയിച്ചു. സംഭവബഹുലമായ തന്റെ ജീവിതാനുഭവങ്ങൾ ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ പി വി രാജഗോപാൽ ബോബി സി മാത്യുവുമായി പങ്കുവയ്ക്കുന്നു.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് പി വി രാജഗോപാൽ. അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനവും പ്രവർത്തനവും എല്ലാം മനസ്സിലാക്കുമ്പോൾ അത് നൽകുന്ന ആവേശവും മാർഗവും ലക്ഷ്യബോധവും വളരെ വലുതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ, പ്രശസ്തനായ ഗാന്ധിയൻ എന്ന നിലയിൽ, നീതി സമത്വം എന്നിവയ്ക്കായുള്ള അഹിംസാത്മക പോരാട്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചില നവീനമായ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ ഗാന്ധിയൻ ആശയങ്ങളുമായി അങ്ങ് പരിചയപ്പെടാനിടയാവുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്?
4: ഞാൻ ജനിച്ചത് 48 പറയാലോ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിലാണ് ജനിച്ചത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ പോരാടിയിരുന്നു ആ കാലത്ത്. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യസമരം, സ്വാതന്ത്ര്യസമരത്തിൽ ഗാന്ധിയുടെ റോൾ, അങ്ങനെ പല ചർച്ചകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഗാന്ധി ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പത്തിലെ ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രാമനാട്ടുകരയിലേക്ക് വന്നത്, കോഴിക്കോടേക്ക് വന്നത്. അപ്പോൾ അന്നിവിടെ നമ്മുടെ വളരെ ഫേമസായൊരു ഗാന്ധിയൻ വർക്കറായിരുന്നു കെ രാധാകൃഷ്ണൻ മേനോൻ. അദ്ദേഹമാണ് ഇവിടെ സേവാമന്ദിരം, സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അദ്ദേഹം സേവാഗ്രാമിൽ ആശാദേവി ആര്യരത്നം എന്നൊരു കൂടെ താമസിച്ച് നൈ താലിം എന്നൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കി. കാരണം മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ എഡ്യൂക്കേഷൻ നടത്തിയിട്ട് കാര്യമില്ല. കാരണം ബ്രിട്ടീഷുകാർ നടത്തിയത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ കുറച്ച് വക്കീൽ വേണം, കുറച്ച് ഡോക്ടർ വേണം, കുറച്ച് മെക്കാനിക് വേണം, അങ്ങനെയാണ് ആളുകളെ തയ്യാറാക്കിയത്.

0: എന്നാൽ സമൂഹത്തെ നന്നാക്കാനുള്ള മനുഷ്യനെ തയ്യാറാക്കൽ വേറെ വിധത്തിലായിരിക്കും. അതായിരുന്നു നൈതാലിം എഡ്യൂക്കേഷൻ്റെ ഒരു ആവശ്യം. ആ നൈതാലിം എഡ്യൂക്കേഷനാണ് രാധാകൃഷ്ണമേനോൻ അന്ന് ഇവിടെ തുടങ്ങിയത്. അപ്പോൾ കുറച്ചു കാലം ആ നൈതാലിം സ്കൂളുമായിട്ടും നൈതാലിം എഡ്യൂക്കേഷനുമായിട്ട് പരിചയപ്പെടാനും അവിടെ പഠിക്കാനും ഒക്കെ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടുന്ന് നേരെ സേവാഗ്രാമിലേക്ക് പോയി. ഗാന്ധിയുടെ ശരിയായ എക്സ്പെരിമെൻ്റ് വഴിയാണല്ലോ നടന്നത്, സേവാഗ്രാം വാർദ്ധ മഹാരാഷ്ട്രയിൽ. അപ്പോൾ ഒരു 3 വർഷം അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് പോയതെങ്കിലും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിനേക്കാളധികം ആശ്രമത്തിൻ്റെ ലൈഫാണ് പഠിച്ചത്. അന്ന് മഹാത്മാഗാന്ധി സിസ്റ്റമാറ്റിക്കലി ദിവസവും രാവിലെയും വൈകുന്നേരവും ആശ്രമത്തിൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ വേണ്ടി സർവധർമ്മ പ്രാർത്ഥന നടത്തിയിരുന്നു. അതുപോലെ ശ്രമദാനം വളരെ ആവശ്യമായിരുന്നു. എല്ലാവരും അഗ്രികൾച്ചറിൽ പണിയെടുത്തിരിക്കണം, എല്ലാവരും നെയ്യണം. കാരണം ഗാന്ധിജി ആഗ്രഹിച്ചത് ഒരു ഡിപ്പെൻഡൻറ്റ് സൊസൈറ്റി അല്ല, എല്ലാം ഗവൺമെൻറ് ചെയ്യും, ഞങ്ങളിങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ എന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റിക്ക് പകരം നമ്മളെല്ലാം സ്വയം പര്യാപ്തരായി സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഗാന്ധി അന്ന് വിഭാവനം ചെയ്തത്. അപ്പോൾ ഈ വീട്ടിലെ അറ്റ്മോസ്ഫിയറും സേവാമന്ദിരത്തിലെ കോഴിക്കോട്ടെ വിദ്യാഭ്യാസവും പിന്നെ അതിനുശേഷം സേവാഗ്രാമിലുള്ള വിദ്യാഭ്യാസം എല്ലാം കൂടെ അതിനൊരു ഗാന്ധിനെ അങ്ങ് മാറ്റി, അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഗാന്ധിജി ഇൻസ്പിറേഷനായി. ശ്രീ ഗാന്ധിജി പറയുന്നതും ഗാന്ധിജി ചെയ്യുന്നതും വളരെ ഇൻസ്പിറേഷനായി മാറി. അതുകൊണ്ടാണ് 1969 മഹാത്മാഗാന്ധിയുടെ ജീവിതം യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു മൊബൈൽ എക്സിബിഷൻ ട്രെയിൻ തയ്യാറാക്കിയപ്പോൾ അതിൽ വളണ്ടിയറായിട്ട് പോകാൻ തീരുമാനിച്ചത്. രാത്രി മുഴുവൻ യാത്ര ചെയ്യണം, പകൽ മുഴുവൻ വളണ്ടിയറായി വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു വർഷം മുഴുവൻ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കളോട് സംസാരിക്കാൻ കഴിഞ്ഞു. ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിയുടെ ഐഡിയാസിനെ കുറിച്ചും. എങ്ങനെയാണ് ഈ സാധാരണ കുട്ടി, അങ്ങനെ ഒരു സാധാരണക്കാരന് മഹാത്മാവാമെങ്കിൽ നമ്മളിലൊക്കെ ഇല്ലേ അത്? എല്ലാ മനുഷ്യനിലും ഒരു മഹാത്മാവുണ്ട്, എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ യുവാക്കളെ ഗാന്ധിയുടെ കഥയിൽ കൂടി ഇൻസ്പയർ ചെയ്യുക എന്നാണ്. അപ്പോൾ എൻ്റെ മുഴുവൻ വഴിയും ഗാന്ധിയെ മനസ്സിലാക്കൽ മാത്രമല്ല, ഗാന്ധിയെ അപ്ലൈ ചെയ്യല്ലേ. സയൻസിൽ പറയുന്നില്ല നമ്മൾ അപ്ലൈഡ് സയൻസ്, വെറുതെ സയൻസ് പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല, സയൻസിൻ്റെ അപ്ലിക്കേഷൻ വേണം, എന്നാലേ അത് ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ ചമ്പൽഘാട്ടിയിലും കഴിഞ്ഞ കുറേ വർഷങ്ങൾ ചെയ്തത് ഈ ഗാന്ധിയൻ ഫിലോസഫിയെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും, അത് ഇന്ത്യയിലായാലും പുറത്തായാലും. ഇപ്പം ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഒരു ഗ്രൂപ്പിനെ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഈ അപ്ലിക്കേഷൻ ഓഫ് നോൺ വയലൻസ് എന്ന് പറയും, അഹിംസയെ അപ്ലൈ ചെയ്യുക, ഈ പ്രയോഗികമായി ഉപയോഗിക്കുക, അപ്പോഴാണ് മനസ്സിലാവുക അതിൻ്റെ ശക്തി എന്താണെന്ന്. മഹാത്മാഗാന്ധിയുടെ കഥയുണ്ടല്ലോ, മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിനോട് പറയുന്നു ഉപ്പ് സത്യാഗ്രഹം ചെയ്യൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉപ്പ് സത്യാഗ്രഹം ചെയ്തിട്ട് എന്ത് നേടാനാ മഹാത്മാവെ, അതുകൊണ്ടൊന്നും വലിയ എഫക്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. ഗാന്ധി പറഞ്ഞു ചെയ്തു നോക്കൂ, എന്നിട്ടല്ലേ നിശ്ചയിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മെസ്സേജ് അയച്ചു, അപ്ലൈ ചെയ്തു മനസ്സിലായി, സത്യാഗ്രഹത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലായിരുന്നു. അതുപോലെ അപ്ലിക്കേഷനിലാണ് ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ലോകത്തിൽ നടക്കുന്ന വലിയ ഡിബേറ്റ് ഉണ്ടല്ലോ, ഹിംസ അഹിംസ, ഹിംസയിൽ ശക്തിയുണ്ടെന്നും അഹിംസയിൽ ശക്തി കുറവാണെന്നും. ഇപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അഹിംസയിലുള്ള ശക്തിയാണ്, അതാണ് ഒരു ആവശ്യമെന്ന് ഞാൻ കരുതുന്നു.
1: അങ്ങ് ഇപ്പോൾ പറയുന്നുണ്ട് നമ്മളെ ആശ്രമത്തിലെ ചിട്ടകളെ കുറിച്ച്, ഇപ്പോൾ നൂൽ നിൽക്കുക പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം ഒരു ഇപ്പം നമ്മൾ ഹാൻഡ് ഐ കോർഡിനേഷൻ എന്നൊക്കെ നമ്മൾ ഇന്ന് സയൻസ് വേറെ രൂപത്തിൽ പറയുന്നത് പോലെ, അതൊരു ആന്തരിക പരിവർത്തനത്തിലേക്ക് അത് കാര്യമായി സഹായിച്ചിട്ടില്ലേ അങ്ങേക്കെന്നല്ല, അതൊരു വാസ്തവമല്ലേ അതിൻ്റെ?
0: സഹായിക്കും. എഡ്യൂക്കേഷനിൽ ഇപ്പം മിസ് ചെയ്യുന്നൊരു കാര്യം അതാണ്. കാരണം എഡ്യൂക്കേഷൻ വളരെ തിയറിറ്റിക്കലായി മെക്കാനിക്കലായി നമ്മൾ ഫിക്സ് ചെയ്യാണ് കുട്ടികളെ. കുട്ടികളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ബ്രെയിൻ മാത്രമാണ് നമ്മുടെ അറ്റൻഷൻ, അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ ഹൃദയവും. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ 3 H, ഹെഡ് ഹാർട്ട് ഹാൻഡ്, കൈകൊണ്ട് പ്രവർത്തിക്കണം, ഹാർട്ട് കൊണ്ട് ഫീൽ ചെയ്യണം, ഹെഡ് കൊണ്ട് ചിന്തിക്കണം എന്ന് പറയുന്നില്ലേ. ഇന്ന് ഹെഡ് മാത്രമാണ് ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം പലപ്പോഴും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നോക്കുമ്പോൾ ഈ പാവപ്പെട്ടവരെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല. കഷ്ടപ്പെടുന്ന ആദിവാസികളുടെയും കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളിയും കഷ്ടപ്പെടുന്ന കർഷകരുടെയും കാര്യം ഓഫീസുകളിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു സിസ്റ്റമാറ്റിക്കലി, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പരിഹരിക്കണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഹാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങണം. അതാണ് പലപ്പോഴും മിസ് ചെയ്യുന്നത്. അതിനെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതാണ് ഗാന്ധി പറഞ്ഞത്. നൈതാലിം എഡ്യൂക്കേഷൻ കൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചത് ഹാൻഡിനെ ശക്തിപ്പെടുത്തുക, ചൂലെടുക്കാനും മടിച്ചു പോരാനും കൈക്കോട്ട് പോത്താനും ഒക്കെ പഠിക്കുക, അതൊക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ സ്വന്തം ഭക്ഷണം സ്വന്തം ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുക, സ്വന്തം വസ്ത്രം സ്വന്തം ഉണ്ടാക്കാൻ ശ്രമിക്കുക, സ്വയം പര്യാപ്തരാകുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. അതിനാണ് നൈതാലിം എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയത്.
1: ഇപ്പോൾ അങ്ങ് ഈ അങ്ങയുടെ 22-ാമത്തെ വയസ്സിൽ മഹാത്മാഗാന്ധിയുടെ സേവാശ്രമത്തിൻ്റെ സെക്രട്ടറിയായ മനുഷ്യനാണ്.
0: അതെ,
1: കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഈ ഒരു

0: ശിവ ലോകവുമായി പരിചിതനാണെങ്കിലും അവിടെ കടന്നു ചെല്ലുമ്പോൾ അങ്ങയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സ്വപ്നമുണ്ട്, ഒപ്പം ഒരു ആശങ്കയും ഉണ്ടാവാം. അപ്പൊ ആ ഒരു 22-ആം വയസ്സിലേക്ക് നമ്മൾ മടങ്ങി പോവാണെങ്കിൽ എങ്ങനെയാണ്?
1: 22-ആം വയസ്സിൽ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഗ്രാമത്തിൽ നിന്ന് വളരെ ദൂരെ ഒരു പൊട്ടിക്കിടക്കുന്ന ഒരു വീടിൽ ഒരാശ്രമം ഉണ്ടാക്കുന്നു, അതാണ് ഉണ്ടായതെന്ന്. അപ്പോൾ എല്ലാവരും ഉപദേശിച്ചു, ഇത് കൊള്ളക്കാരുടെ ഏരിയയാണേ, അവിടെ തനിച്ച് താമസിച്ചാൽ വിഷമമുണ്ടാവും, ആ യുവത്വമല്ലേ, അപ്പോൾ എന്തും ചെയ്യാം എന്ന ഭാവമാണ്. അപ്പം ഞങ്ങൾ അവിടെ താമസിക്കുന്നു, അവിടെ പ്രവർത്തനം തുടങ്ങുന്നു, ഗ്രാമങ്ങളിൽ പോകുന്നു, കുട്ടികളെ ഗെയിംസിൽ പെടുത്താൻ ആഗ്രഹിക്കുന്നു, സ്കൂളിൽ പോയി പാട്ട് പഠിച്ചു കൊടുക്കുന്നു. അപ്പോൾ കൊള്ളക്കാർക്കത് മനസ്സിലായി, ഇവിടെ എന്തോ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗ്രാമത്തിന് പുറത്ത്. അപ്പോൾ ഒരു ദിവസം രാത്രി കൊള്ളക്കാർ വന്നു, പിടിച്ചു, കൈയൊക്കെ കെട്ടി, നല്ലവണ്ണം പഠിച്ചു എന്നിട്ട് പറഞ്ഞു, ഓടിക്കൊള്ളാൻ പറഞ്ഞു. അവർ കരുതി ഞങ്ങൾ ഏതോ ഗവൺമെൻറ് സ്പൈ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തി വിഷമിച്ചിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെന്ന്. തുടക്കത്തിൽ തന്നെ വലിയ വിഷമമുള്ള അനുഭവങ്ങളായിരുന്നു. പിന്നെന്താ, പണമില്ല. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു എരുമയെ വാങ്ങി ഉള്ള പണമൊക്കെ വെച്ചിട്ട് പാൽ വിറ്റുകൊണ്ട് ആശ്രമം നടത്താൻ ശ്രമിച്ചു. പിന്നെ ഒരു ചെറിയൊരു ഒരു ഗ്രൈൻഡിങ് മെഷീൻ വാങ്ങി, ഫ്ലവർ മിൽ പോലെ ഗോതമ്പം പൊടിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് വരുമാനം കൊണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആശ്രമത്തെ വളർത്തിയെടുക്കുകയായിരുന്നു. ആളുകൾക്ക് തോന്നുന്നു ഇതെന്ത് പരിപാടി, നമ്മുടെ പുറത്തുനിന്ന് വന്ന കുറച്ച് കുട്ടികൾ ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി എല്ലാ വീട്ടിലും ഓരോ പാത്രങ്ങൾ വയ്ക്കാൻ തുടങ്ങി, ഓരോ ദിവസവും ആ പാത്രത്തിൽ ഓരോ പിടി അരിയിടാൻ തുടങ്ങി, ഭക്ഷണത്തിന് വിഷമമില്ലാണ്ടായി. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഗ്രാമത്തിലെ ആളുകളുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഈ സോഷ്യൽ വർക്കിൻ്റെ ഒരു ഇന്നുള്ള പുതിയ മുഖം ഉണ്ടല്ലോ, ഞങ്ങളൊരു ഓഫീസ് തുടങ്ങുന്നു, പിന്നെ കുറേ ടെലിഫോൺ ഉണ്ടാക്കുന്നു, ആ അതില്ലാതെ റിയൽ ലൈഫിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്നും ജനങ്ങളെ ആകർഷിക്കാൻ കഴിയും. അതാണ് സോഷ്യൽ വർക്കിൻ്റെ സ്റ്റൈലിന് വന്നൊരു മാറ്റം, ഇന്ന് വന്നൊരു മാറ്റം. അന്ന് നോക്കൂ, സോഷ്യൽ വർക്കിന് വലിയ വിലയായിരുന്നു. നമ്മുടെ വിനോബ ഭാവേ 14 വർഷം പദയാത്ര നടത്തിയപ്പോൾ എന്താ ഉണ്ടായത്, 42 ലക്ഷം ഏക്കർ ഭൂമിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നക്സലിസം വളരുന്നത് കാലത്ത്, അപ്പോൾ ആ സമയത്താണ് വിനോബ ഭാവേ പറയുന്നത്, ഞാൻ നടന്നുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പോകുന്നു. അപ്പോൾ നടക്കുന്ന ത്യാഗമുണ്ടല്ലോ, അപ്പോൾ ത്യാഗം കൊണ്ട് മാറ്റം വരുത്താൻ കഴിയുമെന്ന് വിനോബയാണ് കാണിച്ചു തന്നത്. ഞങ്ങളതിനോട് പ്രയോഗിച്ച് നോക്കി, അത്രയേ ഉള്ളൂ. ഗാന്ധിയും കാണിച്ചു തന്നു ത്യാഗം കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന്. അപ്പോൾ ത്യാഗത്തിൽ അധിഷ്ഠിതമായ സമൂഹ പ്രവർത്തനത്തിൽ കൂടെ കുറേ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് മനസ്സിലാകുന്ന 22-23 വയസ്സുകളിലാണ്. അത് പിന്നീട് പ്രവർത്തിക്കാൻ സഹായിച്ചു മുന്നോട്ട്.
0: അപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ, ഒരു സത്യാഗ്രഹം അതുപോലെ ത്യാഗം പോലുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ആ ഒരു സമർപ്പണമാണ് ഏറ്റവും വലിയ ഒരു തിരമാലയായി പിന്നീട് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നതെന്നുള്ള നേർസാക്ഷ്യം തന്നെയാണ് ഇപ്പോൾ അങ്ങയിലൂടെയും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ അതിൻ്റെ വലിയൊരു കാര്യം, അന്ന് നമ്മുടെ കൊള്ളക്കാർ കീഴടങ്ങിയ ശേഷം, ചമ്പൽകാട്ടിയിലെ കൊള്ളക്കാർ കീഴടങ്ങിയല്ലോ, ഒരു ഒരു 600-ഓളം കൊള്ളക്കാർ കീഴടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഹിംസയുടെ ഒരു ഭാഗമാണ് അവസാനിച്ചത്. ഇതിന് ലേയേഴ്സ് ഓഫ് വയലൻസ് എന്ന് പറയും. നമ്മൾ ഉള്ളി പൊളിക്കുന്നത് പോലെ വയലൻസിന് നിങ്ങൾ പൊളിക്കുകയാണെങ്കിൽ ഓരോ തട്ടായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഒരു തട്ടാണ് തോക്കെടുത്തിട്ടുള്ള വയലൻസ്. പക്ഷേ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നു, ഓഫീസിൽ പോയാൽ പണം കൊടുക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ, കറപ്ഷൻ, ഇൻജസ്റ്റിസ് ഒക്കെ വയലൻസിൻ്റെ ഫോംസാണ്, വേറെ ഫോംസാണെന്ന് മാത്രം. അതിലാരും തോക്കും കത്തിയൊന്നും എടുക്കുന്നില്ല, പക്ഷേ വയലൻസ് തന്നെയാണത്. പ്രത്യേകിച്ചും പാവപ്പെട്ട വീട്ടിൽ നോക്കൂ, ഒരാൾ കള്ളു കുടിച്ച് ദരിദ്രനാവുന്ന ഒരു വയലൻസിൻ്റെ ഒരു ഭാഗമാണെങ്കിലും കള്ളു കുടിച്ചവനവരെ വൈഫിനെ മർദ്ദിക്കുന്നത് വയലൻസിൻ്റെ വേറൊരു ഭാഗമാണ് അല്ലേ. അപ്പോൾ എത്രമാത്രം താഴെ പോകുന്നു അത്രയും മനസ്സിലാകും വയലൻസിൻ്റെ വളരെ വളരെ ഫോംസ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കൊള്ളക്കാർ കീഴടങ്ങിയ ശേഷം ഞങ്ങൾ നേരെ ആദിവാസികളുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ ആദിവാസി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരൊരു കാലത്ത് ഈ കാടും മലയും ഒക്കെ നമ്മളതാണ് എന്ന് കരുതി ജീവിച്ചവരാണ്. നമ്മുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് തന്നുപോയി, ഇനി ഞങ്ങൾ വരുന്ന തലമുറയ്ക്ക് കൊടുക്കണമെന്നേ കരുതിയുള്ളൂ. അവർക്ക് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ കൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൺസെപ്റ്റ് വരുന്നത്. അവർക്കത് മനസ്സിലായില്ല. അവരെ കയ്യിൽ ആരുടെ കയ്യിലും കടലാസ് ഇല്ല, അതുകൊണ്ട് അവരോട് പറഞ്ഞു കാട് വിട്ടു പോയിക്കോളൂ. അപ്പോഴാണ് അവർ ഭൂമിയില്ലാത്തവരായി മാറിയത്. ഒരു കാലത്ത് അവരെല്ലാം ഭൂമി ഉള്ളവരായിരുന്നു, പെട്ടെന്ന് ഭൂമിയില്ലാത്തവരായി. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിൽ മുഴുവൻ ആദിവാസികളെ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഇവരുടെ പദയാത്രകൾ നടത്താൻ തുടങ്ങിയത്. ആദ്യത്തെ പദയാത്ര 1999-2000 3500 കിലോമീറ്റർ, 6.5 മാസം. എന്നിട്ട് ഈ ആദിവാസികൾ പ്രശ്നങ്ങൾ പഠിക്കുക, അവരുടെ മേലുണ്ടാകുന്ന വയലൻസിനെ മനസ്സിലാക്കുക, അങ്ങനെയാണ് വലിയ വലിയ സമരങ്ങളുണ്ടായത്. 2007 25,000 പേർ 350 കിലോമീറ്റർ ഗ്വാളിയറിൽ നിന്ന് ഡൽഹിയിലേക്ക് നടന്നു. അതിലാണ് ജനങ്ങൾക്ക് മനസ്സിലായത് അഹിംസ അത്രയും വലിയ സ്കെയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു. കാരണം 25,000 പേർ നാഷണൽ ഹൈവേയിൽ 1 മാസം നടക്കുന്നു, ഒരു വിഷമവുമില്ലാതെ, ആരും ഉപദ്രവിക്കാതെ. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ഗവൺമെൻറ് ഒരൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് കൊണ്ടുവരേണ്ടി വന്നു, വനാവകാശ നിയമം അന്നാണ് ഉണ്ടായത്. അത് പോരാ എന്നുകൊണ്ടാണ് 2012 1,00,000 പേർ നടന്നത്. 100,000 പേരെ ഡൽഹി വരെ നടക്കാൻ ഗവൺമെൻറ്

0: അനുവദിച്ചില്ല. അവിടുന്ന് ജയറാം രമേശ് ഓടി വന്നു, ആഗ്രയിൽ തന്നെ അഗ്രിമെൻ്റ് ഉണ്ടായി. അപ്പോൾ നോൺ വയലൻസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ചെറിയ കഥകളുണ്ടാവാം, പക്ഷേ നോൺ വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വലിയ കഥകളും ഉണ്ടാവാം. അപ്പോൾ ഞാൻ ജീവിതം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് സ്കെയിൽ അപ്പ് ചെയ്യാന്ന് പറയും. ചെറിയ വിധത്തിൽ നോൺ വയലൻസ് എങ്ങനെ ചെയ്യാൻ കഴിയും, അഹിംസയെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും, വലിയ വിധത്തിൽ നോൺ വയലൻസിനെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് 2019 ഡൽഹിയിൽ നിന്ന് ജനീവ വരെ നടക്കാൻ തീരുമാനിച്ചത്. കാരണം ഇന്ത്യ മാത്രം നോൺ വയലൻസ് കൂടെ മാറ്റിയാൽ പോരാ, ലോകത്തെ മാറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ ജീവിത കഥ മുഴുവൻ അതാണ്, നോൺ വയലൻസിനെ മനസ്സിലാക്കുക, അതിനെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതാണ് വയലൻസ് ഉപയോഗിക്കുന്നവർക്കുള്ള ആൻസർ.
1: അപ്പോൾ അതിൽ അങ്ങക്ക് ഒരു പ്രകാശ സ്രോതസ്സായിട്ട് വർത്തിച്ചിട്ടുള്ളത് ഗാന്ധിയൻ ആദർശങ്ങളും ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാവുമാണ്, ഒപ്പം വിനോബാ ഭാവെ കൂടിയാണ്. താങ്കളുമായിട്ടൊരു വളരെ വ്യക്തിബന്ധം ഉണ്ടായിരുന്ന മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ജീവിത പാഠങ്ങൾ അങ്ങയുടെ ജീവിതത്തെ ഈ പറഞ്ഞ പോലെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലേക്കും അതിൻ്റെ ഒരു സാക്ഷ്യത്തിലേക്കും കൂടി നമുക്കൊന്ന് കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു.
0: അതെ, വിനോബ ഭാവെ എവിടെയാണ് എന്നെ വളരെയധികം ആകർഷിക്കുന്നത്? ഒന്ന്, വിനോബയുടെ സിംപ്ലിസിറ്റിയാണ്. അദ്ദേഹം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങുന്നു. സേവഗ്രാമിൽ ഇരുന്നാൽ മതി, എല്ലാവരും വന്ന് പൂജിച്ചോളും, എല്ലാവരും വന്ന് കൺസൾട്ട് ചെയ്തോളും. കാരണം നെഹ്റുവും കൂടി വരും അദ്ദേഹത്തെ കാണാൻ, ഇന്ദിരാഗാന്ധി വരും അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര വലിയൊരു മഹാത്മാവ്. മഹാത്മാഗാന്ധി പറഞ്ഞുവല്ലോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ അവസാനത്തെ മനുഷ്യനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യണമെന്ന്. അതാണ് വിനോബ പിടിച്ചത്. വിനോബ മറ്റെല്ലാ കാര്യങ്ങളും വിട്ട് ഭൂമിയില്ലാത്തവരുടെ ഭൂമി പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി പോച്ചമ്പള്ളി എന്ന ഗ്രാമത്തിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന് പുറപ്പെടുന്നു. അദ്ദേഹത്തിന് തന്നെ ആശ്ചര്യമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ചോദിക്കുന്നു, ഈ 100 പേർക്ക് ഭൂമിയില്ല ഈ ഗ്രാമത്തിൽ, എല്ലാവരും കഷ്ടപ്പെടുന്നു, അവർക്ക് ഓരോ ഏക്കർ ഭൂമി വേണം. അപ്പോൾ റെഡ്ഡി എഴുന്നേറ്റ് പറയുന്നു, ഇതാ ഞാൻ 100 ഏക്കർ ഭൂമി തരുന്നു. അദ്ദേഹത്തിന് തോന്നി ഈശ്വരനെ വിളിച്ചിരിക്കുന്നു ഈ പ്രവർത്തനത്തിന് വേണ്ടിയെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി മനുഷ്യൻ്റെ ഹൃദയം മാറ്റാൻ കഴിയും, എല്ലാ മനുഷ്യൻ്റെ കയ്യിലും ഒരു ഹൃദയമുണ്ട്, ആ ഹൃദയത്തിൽ നിന്ന് ടച്ച് ചെയ്യാൻ കഴിയും എന്ന് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അതാണ് എന്നെ ടച്ച് ചെയ്തത്. ഒരു മഹാനായ വ്യക്തി ഒരാശ്രമത്തിൽ അടങ്ങിയിരുന്ന നേതാവാവാതെ, ഭക്തി മാർഗത്തിൽ കൂടെ പോവാതെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് വിനോബയുടെ ഇൻഫ്ലുവൻസ്. എൻ്റെ വിനോബ ചെയ്ത പ്രവർത്തനത്തെ മുഴുമിക്കലായിരുന്നു എൻ്റെ പണി. അദ്ദേഹം ഭൂദാനത്തിൽ കൂടെ ഭൂമി വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചു, ഞാൻ ഭൂമി സമരങ്ങളിൽ കൂടെ നിയമം മാറ്റി ജനങ്ങൾക്ക് ഭൂമി നേടിക്കൊടുക്കാൻ ശ്രമിച്ചു. ആ പരമ്പര എന്ന് പറയും, ഗാന്ധി വിനോബ കഴിഞ്ഞാൽ ആ വഴിക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ സിസ്റ്റം വർക്ക് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായ. അതിനിപ്പം തോക്കും ഗണ്ണും ഒന്നും ആവശ്യമില്ല, ഇത് സത്യാഗ്രഹത്തിൽ കൂടെ കാര്യങ്ങൾ നടത്താമെന്ന് ചെയ്തു മനസ്സിലാക്കി. അതാണ് ഞാൻ യുവാക്കളെ പഠിപ്പിക്കുന്നത് ലോകം മുഴുവൻ. ഇപ്പം ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നത് എന്താ പഠിപ്പിക്കാനാണ്? ആഫ്രിക്കൻകാർ ഞങ്ങളുടെ ഫിലിം കണ്ടിട്ട് പറയുന്നു, ഓ ഇതാണ് ആഫ്രിക്കയിലെ ആവശ്യം, ഇങ്ങനെയൊന്ന് ചെയ്യാൻ പഠിപ്പിച്ചു തരുമോ. നോൺ വയലൻസിൽ കൂടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയുന്ന ഒരു മെത്തേഡിനെയാണ് ഇന്ന് പ്രചരിപ്പിക്കേണ്ടത്. ഞാൻ കേരള ഗവൺമെൻറ്റിനോടും പറഞ്ഞു, നിങ്ങൾക്കൊരു പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അഹിംസ ഡിപ്പാർട്ട്മെൻ്റ് എന്തുകൊണ്ടില്ല? ഈ അഹിംസയ്ക്ക് പണം ചെലവഴിക്കില്ല, തോക്കിൽ കൂടെ ശാന്തി വരുത്തുന്നുണ്ടാ വിശ്വസിക്കാൻ കാരണം. അപ്പോൾ എല്ലാവർക്കും തോന്നണം.
1: നമ്മുടെ ഇപ്പോൾ ലോകക്രമത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങ് പറയുന്നത് പോലെ ഹിംസയ്ക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ബിൽറ്റപ്പിന് വേണ്ടിയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ലോകം മുഴുവൻ നടക്കുന്നത്.
0: സ്കൂളുകളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താ? മക്കളെ ഇത് മനസ്സിലാക്കൂ, ഈ വാർ ഇൻഡസ്ട്രി ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ടോയ് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏത് കളിപ്പാട്ട നോക്കിയിട്ട് തോക്കുകൂടെ ഒക്കെ തോക്കിൻ്റെ ഷേപ്പിലാണ്. എന്തിനാത്? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ത്രിൽ ഉണ്ടാക്കാനാണ്. ത്രിൽ ഓഫ് വയലൻസ് എന്ന് പറയും. ഈ ഹിംസയിൽ ഒരു ത്രിൽ വരണം, അതാണ്. പിന്നെ നോക്കൂ സോഷ്യൽ മീഡിയ, 80% സോഷ്യൽ മീഡിയ ഉള്ളതൊക്കെ ഓൺലൈൻ ഗെയിംസും അതും ഇതൊക്കെ വാർ വയലൻസാണ്. പിന്നെ ഫിലിം ഇൻഡസ്ട്രി, അതിലും വയലൻസ് വളരെയധികമാണ്. അപ്പോൾ വയലൻസിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻ്റ് നടക്കുന്നു, അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നോൺ വയലൻസിന് വേണ്ടി നടക്കുന്നില്ല, അതാ കഷ്ടം. അപ്പോൾ ഇന്ന് കുറേ പേർ ചെയ്യേണ്ടത് നോൺ വയലൻസിന് വേണ്ടി റിസർച്ച് ചെയ്യണം, ഇന്നൊവേഷൻ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നോൺ വയലൻസിനെ വളർത്തെടുക്കാൻ കഴിയുക. ലോകത്തിൻ്റെ എക്സ്പെക്ടേഷൻ, ഇപ്പം ഞാൻ നമ്മുടെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ പഴയ ഡിഫൻസ് മിനിസ്റ്റർ കണ്ടപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് അമേരിക്കയും റഷ്യയും ഒന്നല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഇന്ത്യയും മഹാത്മാഗാന്ധിയാണ് വേണ്ടത്. ആഫ്രിക്കയിലെ പ്രശ്നങ്ങളൊന്നും അമേരിക്കയ്ക്ക് തീർക്കാൻ കഴിയില്ല, കാരണം അവർക്ക് അവിടുത്തെ മിനറൽസാണ് വേണ്ടത്. റഷ്യക്കും തീർക്കാൻ കഴിയില്ല. തീർക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്കും മഹാത്മാഗാന്ധിക്കും തീർക്കാൻ കഴിയും, അതുകൊണ്ട് ഞങ്ങളൊന്ന് സഹായിക്കുമെന്ന് ഈ പഴയ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ശക്തി ആളുകൾക്ക് മനസ്സിലാവുന്നു, അതിനെ അപ്ലൈ ചെയ്യാൻ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതിലാണ് നമ്മൾ സഹായിക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ നമ്മളുടെ DNA ഉണ്ടല്ലോ, ഇതിൽ ഭഗവാൻ ബുദ്ധനും മഹാവീർ സ്വാമിയും മഹാത്മാഗാന്ധിയും വിനോബ ഭാവെ ഒക്കെ ഉണ്ട് ഈ DNAയിൽ. മറ്റു രാജ്യത്തൊന്നും ഇത്രയധികം അഹിംസയിൽ വിശ്വസിക്കുന്ന മഹാന്മാർ ജനിച്ചിട്ടില്ല, ഇവിടെയാണ് ജനിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ മഹാന്മാർ ജനിച്ചൊരു രാജ്യത്ത് നമ്മൾ കമ്പ്യൂട്ടർ ടെക്നോളജിയെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ അഹിംസ ടെക്നോളജിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതെങ്ങനെ എത്തിച്ചു കൊടുക്കും?

0: നൽകാൻ കഴിയും, അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഇന്നത്തെ ആവശ്യം ഞാൻ കരുതുന്നു.
1: ഇപ്പോൾ പറഞ്ഞ ഈ അഹിംസ തത്വങ്ങൾ വളരെ പ്രയോഗവൽക്കരിച്ചിട്ടുള്ള ഒരു ജീവിത സാക്ഷ്യം അങ്ങേക്കുണ്ട് ചമ്പൽ മേഖലയിൽ.
0: അതെ,
1: അവിടെയുള്ള ഇപ്പോൾ അസാധ്യമെന്ന് കരുതുന്ന ചമ്പൽ കൊള്ളക്കാരുടെ ഇടയിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ഒരു ഒരു ഗ്രാമത്തിലെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ചെറിയ കെട്ടിടത്തിൽ തുടങ്ങിയ ഒരു ആശ്രമം ഒരു വലിയ പ്രസ്ഥാനമായി മാറുകയും അനേകരുടെ സമർപ്പണത്തിലേക്ക് നയിക്കുകയും നൂറുകണക്കിന് നൂറല്ല 600-700 കൊള്ളക്കാരെ സ്വാധീനിക്കുകയും അവരിൽ ഈ പറയുന്നത് പോലെ മറ്റൊന്നും വിജയിക്കാതിരുന്നിടത്ത് അങ്ങ് പറഞ്ഞ ഈ അഹിംസയുടെ വലിയ ഒരു തത്വം വിജയിക്കുകയൊക്കെ ചെയ്തൊരു അനുഭവം ഉണ്ട്. നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് കടന്നു വരേണ്ടതുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം ഉണ്ടാകുന്നത്?
0: ഒന്ന് ആലോചിച്ച് നോക്കൂ, ചമ്പൽ ഘാട്ടി എന്ന് പറയുമ്പോൾ കുറേ ജില്ലകളാണ്. മധ്യപ്രദേശിലെ കുറേ ജില്ലകൾ, ഉത്തർപ്രദേശിലെ കുറേ ജില്ലകൾ, രാജസ്ഥാനിലെ കുറേ ജില്ലകൾ. എത്ര പണം ചെലവഴിച്ച് കാണും അവർ പോലീസ് സ്റ്റേഷനുകളിൽ കൂടെ ഈ കൊള്ളസംഘത്തെ കീഴടക്കാൻ വേണ്ടി, കൊള്ളസംഘത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി. ഡെക്കൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പറേഷനായിരുന്നു. ഒരു പടി പണം ചെലവഴിച്ച് ചെയ്യുന്നൊരു പ്രവർത്തനമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പോയി അവരോട് പറഞ്ഞു, ഇത്രയൊക്കെ പണം ചെലവഴിക്കണോ ഈ കാര്യത്തിന് വേണ്ടി? കാരണം ഹിംസ തുടങ്ങിയാൽ അതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല, അതാണ് കഷ്ടം. കാരണം ചെയിൻ ഓഫ് റിവെഞ്ച് എന്ന് പറയും. ഒരു പോലീസുകാരൻ ഒരു കൊള്ളക്കാരനെ കൊന്നു, അപ്പോൾ ഒരു കൊള്ളക്കാർ 4 പോലീസുകാരെ കൊന്നു. ഒരിക്കലും തീരാതെ ഈ ചെയിനെ അവസാനിപ്പിക്കേണ്ടി എവിടെയെങ്കിലും. അപ്പോൾ തുടക്കത്തിൽ പോലീസുകാർക്ക് അത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓ, ഇതെന്ത് ഈ സർവോദയ പ്രവർത്തകരാണോ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഭൂമി പ്രശ്നം അവസാനിപ്പിക്കാൻ വന്ന കൊള്ളക്കാർ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ചർച്ച തുടങ്ങിയത്. ആ ഭൂഭാഗത്തൊന്നും സംഭവിക്കുന്നില്ല. കൃഷി ചെയ്യാൻ വയ്യ, സ്കൂളുകൾ നടത്താൻ വയ്യ, ഫാക്ടറികൾ വരാൻ വയ്യ, റോഡ് ഉണ്ടാക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ കൊള്ളസംഘം വാഴുന്നു. അപ്പോൾ അതിൽ നിന്ന് ഏരിയ മോചിപ്പിച്ചില്ലെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. അതുമല്ല, ഇങ്ങനെ ഭയത്തിൽ ജീവിക്കുന്നൊരു സമൂഹം എത്ര കാലം ജീവിക്കുക? 5 മണിയായാൽ വാതിലടയ്ക്കുന്നു, എല്ലാ ബസ്സുകളും നിർത്തുന്നു, രാത്രി പുറത്തിറങ്ങുന്ന സംഭവമേ ഇല്ല. അപ്പോൾ അത് മാറ്റിയെടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ജനങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. ആ ഭാഗത്ത് ഈ ചമ്പൽ ഘാട്ടിലെ കൊള്ള സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കണം. പക്ഷേ അത് തോക്കിൽ കൂടി ആവില്ല എന്ന് ഞങ്ങൾക്കറിയാം, സംസാരത്തിൽ കൂടിയാവുള്ളൂ. അങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ സർവോദയ വർക്കേഴ്സും അവിടത്തേക്ക് വന്നത്. കാരണം അതൊരു ഇൻറ്റൻസീവ് ഏരിയ ആയി. എല്ലാവരും വരും, എല്ലാവരും കൂടെ ശ്രമിക്കാമല്ലോ. അതാണ് ഇപ്പോഴും ചെയ്യേണ്ടത്. നമ്മൾ വയലൻസ് ഉള്ള സ്ഥലത്ത് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതുകൊണ്ട് എല്ലാ സർവോദയ വർക്കേഴ്സും വന്നു. അവർക്ക് ലീഡർഷിപ്പ് കൊടുത്തത് അന്നേ നടക്കുക നാരായണൻ ദേശായി, ജയപ്രകാശ് നാരായണൻ വലുതായിരുന്നു, വിനോബ ഭാവയുടെ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായിരുന്നു, ഠാക്കൂർ ദാസ് ബംഗ് ഉണ്ടായിരുന്നു, സിദ്ധരായ ജഡ്ഡ ഉണ്ടായിരുന്നു, എസ് എൻ സുബ്രാവ് ഉണ്ടായിരുന്നു. ഈ ഇന്ത്യയിലുള്ള എല്ലാ വലിയ പേരുകളും അന്ന് ആ പ്രവർത്തനത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഇൻറ്റൻസീവ് വർക്ക് ഏരിയ ആക്കി മാറ്റുകയാണെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഡയലോഗ് തുടങ്ങുന്നത്. ഇവരാരും ഡയലോഗിന് ആദ്യം തയ്യാറായിരുന്നില്ല, പിന്നെ പതുക്കെ പതുക്കെ തയ്യാറാവുന്നു. ഡയലോഗ് നടത്തണം, എന്ത് വേണം, രാത്രി 3 മണിക്ക് ഡയലോഗിന് ആളെ കിട്ടുള്ളൂ, പകലൊന്നും അവരെ കിട്ടുകയില്ല. അത് നടത്തുന്നത് കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയും ആയിരിക്കണം, രാത്രി കാത്തിരിക്കണം പോയിട്ട് അവരെ സംസാരിക്കാനായിട്ട്. നമ്മൾ നദിയുടെ ഇങ്ങേ ഭാഗത്തിരിക്കുന്നു, അവർ അങ്ങേ ഭാഗത്ത് നിന്ന് തോണിയിൽ അവിടം വരെ വരുന്നു, സംസാരിച്ച് തിരിച്ചു പോകുന്നു. ആ സമയത്ത് പോലീസുകാരും വരാതിരിക്കാൻ വേണ്ടി കൊള്ളസംഘങ്ങൾ 4 ഭാഗത്തും വളയുന്നു, ഒക്കെ ചെയ്യണം. ഇതൊക്കെ ഈ ഡ്രാമയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഡയലോഗ് തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ഡയലോഗിൽ പലപ്പോഴും റെസിസ്റ്റൻസ് ഉണ്ടാവും. ഞങ്ങൾക്ക് വേറെ പണിയൊന്നും അറിയില്ല, തോക്കെ അറിയുള്ളൂ. അപ്പോൾ കൃഷിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല, മിലിറ്ററിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച പലരും ഉണ്ടായിരുന്നു, തോക്കുള്ളവർ. അപ്പോൾ പതുക്കെ പതുക്കെ ചർച്ചയിൽ കൂടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെ കൊള്ളക്കാരായി മരിക്കലാണോ അല്ല ഫാമിലിയോടുകൂടി ജീവിക്കലാണോ, ഈ ഏരിയ മുഴുവൻ നിങ്ങൾ കാരണം നശിക്കുന്നു, ഭയം ഉണ്ടാവുന്നു, ഇതൊക്കെ മാറ്റിയെടുക്കേണ്ടേ? അങ്ങനെ ഒരു നീണ്ട ഡയലോഗിൽ കൂടെ ആണ് പിന്നെ അവരെല്ലാം കീഴടങ്ങാമെന്ന് തീരുമാനിച്ചത്. അവസാന നിമിഷം വരെ അവിടുത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ മോർസി, അദ്ദേഹം കീഴടങ്ങൂ എന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാധവ് സിംഗ് തയ്യാറായി, രണ്ടാമത്തെ കൊള്ളക്കാരൻ, രണ്ടാമത്തെ വലിയ നേതാവ്. അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു, എന്നാൽ മാധവ് സിംഗ് 16-ാം തീയതി കീഴടങ്ങിയാൽ മതി, 14-ാം തീയതി മോർസിംഗ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോർസിംഗ് എന്നെ തയ്യാറായി വന്നു. അപ്പോൾ പല ഡയലോഗും ആങ്സൈറ്റി ഉണ്ടല്ലോ, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ അവരുമായി സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പോലീസുകാർ വന്നു കഴിഞ്ഞാൽ എൻകൗണ്ടർ ഉണ്ടാവില്ലേ, അതെങ്ങനെ അവോയ്ഡ് ചെയ്യുക? അപ്പോൾ വളരെ റെസ്പോൺസിബിലിറ്റി ഒരു റോളായിരുന്നു ഈ 600 പേരെ ഡയലോഗ് ചെയ്യുക, അവരെ മുഖ്യധാരയിലേക്ക് എന്ന് പറയില്ലേ ഇപ്പോഴും, അതിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവരെ ജീവിതം മാറ്റിയെടുക്കുക എന്ന വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് എക്സാമ്പിളായിട്ട് കാണണം, അതിനെ വെറും ഒരു 1 ഇൻസിഡൻ്റായിട്ട് കാണാതെ. നമ്മളെല്ലാം പുറപ്പെട്ടിറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ വയലൻസ് ഉള്ള സ്ഥലത്തെല്ലാം നോൺ വയലൻസിലേക്ക് മാറ്റം വരുത്താൻ കഴിയും. അതാണിപ്പോൾ ഞങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് ഗവൺമെൻറ്റിനോട് സംസാരിക്കുന്നത്. മണിപ്പൂരിൽ വലിയ വയലൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് മാറ്റാൻ എല്ലാ സർവോദയ ഗാന്ധിയൻ വർക്കേഴ്സിനെയും അങ്ങോട്ട് അയക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം. കാശ്മീർ പ്രോബ്ലം ഉണ്ട്, അവിടെ പോകണം. അപ്പോൾ ഈ സമൂഹ പ്രവർത്തനത്തിൽ പെട്ടവരെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക, മിലിറ്ററി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എല്ലാവരെയും ചെയ്യുന്നതിന് പകരം സമൂഹ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടവരെ കൂടി ഉപയോഗിച്ച് അഹിംസാ വഴിയിൽ കൂടെ പ്രവർത്തനം ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, എന്തുകൊണ്ട് ചെയ്യേണ്ട? അപ്പോൾ അതാണ്.

0: ഒരു വലിയൊരു ചാലഞ്ച് ഇപ്പോൾ. ഈ ഹിംസയിലുള്ള വിശ്വാസത്തെ അഹിംസയിലുള്ള വിശ്വാസമാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന ചാലഞ്ചാണ് ഇപ്പോൾ നമ്മളെല്ലാം മുന്നിലുള്ളത്.
1: ഇപ്പോൾ അങ്ങയുടെ ഒരു പ്രവർത്തന ജീവിതത്തെ നോക്കുമ്പോൾ അങ്ങയുടെ മുമ്പിൽ അങ്ങ് ചെറുപ്പമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മാതൃകകൾ, ഇപ്പോൾ അങ്ങ് തൊട്ടറിഞ്ഞ മഹാത്മാക്കൾ, അങ്ങ് ഒരുമിച്ച് ജീവിച്ച മനുഷ്യർ, അത്തരം മനുഷ്യരുടെ ഒരു പ്രഭാവലയം അങ്ങേപോലുള്ള മനുഷ്യരെ ആകർഷിക്കുകയും ആ ആകർഷണീയതയിൽപ്പെട്ട് അതിൻ്റെ സത്ത മനസ്സിലാക്കി സ്വയം പരിവർത്തനപ്പെടുകയും സമൂഹത്തിന് വേണ്ടി സ്വയം ജീവിതത്തെ സമർപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ ഒരു നേതൃശേഷി അങ്ങേപോലുള്ള മനുഷ്യർക്ക് ഉണ്ടാവുകയും അതിൻ്റെ തുടർ പ്രവർത്തനം, അങ്ങ് നേരത്തെ പറഞ്ഞ ആ പരമ്പരയുടെ തുടർച്ച, ആ തുടർച്ചയെക്കുറിച്ച് അങ്ങ് എന്താണ് പറയുക?
0: ഇപ്പം എന്താ ചെയ്യുന്നത്? യുവാക്കളെ ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂനെയിലൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരൊരു 10,000 പേരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കനഡയിൽ ഞങ്ങളൊരു കൗണ്ടർ പാർട്ടി ഉണ്ട്, അവർ 5,000 പേരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടത്. സി, അഹിംസയിൽ വിശ്വസിക്കുന്ന കുറേ യുവാക്കൾ വേണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ഈ ട്രെയിനിങ്ങിനാണ് ചെലവഴിച്ചത്. അപ്പോൾ 1,000,000 യുവാക്കൾ തയ്യാറായി. ആ 1,000,000 യുവാക്കളുടെ തയ്യാറെടുപ്പ് കൊണ്ടാണ് 25,000 പേരെ കൊണ്ട് ഒരു മാസം ഡൽഹിയിലേക്ക് നടക്കാൻ കഴിയുന്നതും, 100,000 പേരെ കൊണ്ട് ഡൽഹിയിലേക്ക് നടക്കാൻ കഴിയുന്നതും, ഒരു 10,000 കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ കഴിയുന്നതൊക്കെ ഈ യുവാക്കളുടെ ശക്തിയിലാണ്. അപ്പോൾ ആ യുവാക്കളുടെ ശക്തി വർദ്ധിക്കുകയാണ് ഇന്നത്തെ ആവശ്യം. അപ്പോൾ പുതിയ പുതിയ തലമുറയെ കണ്ടുപിടിക്കുക, അവരെ ട്രെയിനിങ് കൊടുക്കുക, അവരിൽ ഈ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഒരു വലിയ ജോലി നമ്മളൊക്കെ ചെയ്യേണ്ടത്. അത് വേണ്ടത്ര നടക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വാർ ഇൻഡസ്ട്രിയും യുദ്ധം വിൽക്കുന്നവർ ചെയ്യുന്നത് പോലെ അത്ര ശക്തിയായിട്ട് അഹിംസ വിൽക്കുന്നവർക്ക്, അഹിംസ പ്രചരിപ്പിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ആ മിസ്മാച്ചാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ മിസ്മാച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹിംസയിൽ വിശ്വസിക്കുന്നവർ വർദ്ധിക്കും, അവരെല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഹിംസയായിട്ട് കാണും. അതുകൊണ്ട് ഇപ്പോൾ ക്ലാസ് റൂമുകളിൽ പോലും, ഇപ്പോൾ ഞാൻ സ്വിറ്റ്സർലൻഡിൽ തന്നെ പോയാൽ അവിടുത്തെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പോകാൻ പേടിക്കുന്നു, കുട്ടികൾ ബുള്ളി ചെയ്യുന്നു എന്ന് പറയും. കുട്ടികൾ പേടിച്ചിട്ട് ടീച്ചർക്ക് സ്കൂളിൽ പോകുമ്പോൾ അത് സ്ഥിതി വന്നാൽ എന്തായില്ലേ? അപ്പോൾ ഈ കയ്യൂക്കുള്ളവൻ എന്ന് പറയുന്നില്ലേ, ഈ കയ്യൂക്കുള്ളവരാണ് ശക്തിക്കാരൻ എന്ന് മനസ്സിലാക്കുന്ന ലോകത്ത് കയ്യൂക്കല്ല ആവശ്യം. ഡയലോഗിൽ കൂടെയും ചർച്ചയിൽ കൂടിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം എന്ന് പഠിക്കണം. അത് വെറും ഗവൺമെൻറ് എംപ്ലോയീസ് മാത്രം പോരാ, നമ്മളെപ്പോലുള്ളവർ ഉണ്ടായിരിക്കണം. എവിടെയും പോയി ചർച്ച ചെയ്യാൻ കഴിയുന്നവരിപ്പോൾ നമ്മുടെ ഫിലിപ്പീൻസിലെ മിൻഡനാവോയിൽ ആളുകൾ തോക്കെടുത്തു, മിൻഡനാവോ എന്ന റീജിയണിൽ. അവരെ തമ്മിൽ സംസാരിപ്പിക്കുന്നത് ഗവൺമെൻറ്റല്ല, ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. അവരാണ് ആ സമയം കണ്ടുപിടിച്ച് ആ കാര്യം ചെയ്യുന്നത്. അതുപോലെ കഴിവുള്ള കുറേ സോഷ്യൽ വർക്കേഴ്സ് അഹിംസയിൽ വിശ്വസിക്കുകയും ഡിപ്ലോമസിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ടായാൽ ലോകത്തിലെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ശ്രമം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതിന് P7 എന്ന് പറയും. G7 ഇല്ലേ, G7 പോലെ തന്നെ ഒരു പാരലൽ ഓർഗനൈസേഷൻ ഞങ്ങൾ ഗ്ലോബലി ഉണ്ടാക്കിയിരിക്കുന്നത് P7 ആണ്. പീസിന് വേണ്ടി പ്രവർത്തിക്കുന്ന 7 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അവിടെ കൂടുന്നത് ഗവൺമെൻ്റ് ആയിരിക്കും G7-ൽ. സമൂഹ പ്രവർത്തകർ ഒന്നിച്ചു ചേർന്നതിനാണ് P7 എന്ന് പറയുക. അതിൽ ജാപ്പാനുണ്ട്, ഇന്ത്യയുണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, കാനഡയുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്. അവരെല്ലാം ചേർത്തുകൊണ്ടൊരു 7 രാജ്യങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നത് ലോകത്തിലെ അശാന്തിയെയും ഹിംസയെയും അവസാനിപ്പിക്കാൻ നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നൊരു ഇമേജിനേഷനാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അഹിംസ ഒരു ലോക്കൽ കാര്യങ്ങൾക്ക് മാത്രം ചെയ്താൽ പോരാ. അഹിംസ എന്ന് പറയുന്നത് ലോക്കലിയും ചെയ്യണം, നാഷണലിയും ചെയ്യണം, ഇൻ്റർനാഷണലിയും ചെയ്യണം. അങ്ങനെ അഹിംസയ്ക്കൊരു വലിയ സ്ഥാനം നേടിയെടുക്കലാണ് ഇന്നത്തെ ആവശ്യം. അല്ലെങ്കിൽ യുദ്ധത്തിൽ വിശ്വസിക്കുന്നവർ അതുമാത്രമാണ് ഒരു വഴിയെന്ന് വിശ്വസിച്ച് ഒരുപടി ആളുകളെ കൊന്ന്, ഇപ്പം നമ്മൾ ഒരുപടി നഷ്ടങ്ങൾ ചെയ്തുകൊണ്ട് ഒരാളെ തോൽപ്പിച്ച് ലോകത്തെ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന പകരം സ്നേഹത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായൊരു ലോകം ഉണ്ടാക്കണമെങ്കിൽ അതിന് അഹിംസ മാത്രമേ വഴിയുള്ളൂ.
2: അഹിംസ കാലഹരണപ്പെട്ട ആശയമല്ല, മറിച്ച് ഇന്നും പ്രയോഗിക്കാവുന്ന ശക്തമായ ജനാധിപത്യ മാർഗമാണെന്നും, പോരാട്ടം എന്നത് എതിരാളിയെ തോൽപ്പിക്കുന്നതിനല്ല മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനാണെന്നും തെളിയിച്ച സാമൂഹ്യ പ്രവർത്തകൻ PV രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടത്. അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: റിയൽ FM പോഡ്കാസ്റ്റ്,
3: റിയൽ വോയ്സസ്, റിയൽ സ്റ്റോറീസ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.

0: 0 0 2 2 4 4 4 0.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
2: സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: റെക്കോർഡ്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സർക്കാർ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTC ഡിപ്പോകളുടെ വികസനവും ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ദുരൂഹതയെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ വിവിധ ജില്ലകളിലെ സിറ്റിംഗിന് മറ്റന്നാൾ തുടക്കമാകും. തിരുവനന്തപുരം, ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിലെ കേസുകൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സിറ്റിംഗ് അതത് ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളുകളിൽ നടക്കും. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ രാത്രി 11 മുതൽ രാവിലെ 6 വരെ സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെയുള്ള ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL. സ്പൈസസ് ബോർഡിൻ്റെ സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് സുഗന്ധവ്യഞ്ജന കർഷകർ, കയറ്റുമതിക്കാർ തുടങ്ങിയവർക്ക് August 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് IndianSpices.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇന്നത്തെ രഞ്ജിനി ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഞങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400224440. 11 മണിവരെയാണ് രഞ്ജിനിയുടെ സമയം. ആദ്യ ഗാനം കേൾക്കാം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ബേണി ഇഗ്നീഷ്യസിൻ്റെ സംഗീതം.

രഞ്ജിനിയിൽ അടുത്തതായി കേൾക്കാം. വടകര കാർത്തികപ്പള്ളിയിൽ നിന്നും ജ്യോതി ആവശ്യപ്പെട്ട ഗാനം. വടക്കുംനാഥൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രമോദ് വിയൂർ കൊയിലാണ്ടിയിൽ നിന്നും യൂസഫ് അലി കേച്ചേരിയുടെ രചന, ജി ദേവരാജൻ്റെ സംഗീതം, യേശുദാസിൻ്റെ ആലാപനം, ചിത്രം മീൻ.

അസുലഭ മധുമയ നവമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം അസുലഭ മധുമയ നവമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

രഞ്ജിനി. ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനി തുടരുകയാണ്. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400224440, 9400224440. അടുത്ത ഗാനം കേൾക്കാം. മഴവിൽ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര. ഗാനത്തിനായി കാത്തിരിക്കുന്നു തലയാട് നിന്നും ബിജു.

രഞ്ജിനിയിൽ അടുത്തതായി പുത്തൂർമഠത്തു നിന്നുള്ള അനിൽകുമാറിൻ്റെ ഇഷ്ടഗാനമാണ് കണ്ണകി എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയത്.

എസ് പി വെങ്കിടേഷിൻ്റെ സംഗീത നിർദ്ദേശത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഹിറ്റ്ലർ. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു ശ്രുതി പ്രജീഷ് കൂത്താളിയിൽ നിന്നും.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, ശരത് ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം പവിത്രം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ജിഷ പ്രമോദ് കൊയിലാണ്ടിയിൽ നിന്നും.

കൂട്ടുകെട്ടിൽ പി മാധുരി പാടിയ ഗാനം ചിത്രം ശാലിനി എൻ്റെ കൂട്ടുകാരി. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറ്റിക്കാട്ടൂർ പൈങ്ങോട്ടുപുറത്തു നിന്നും ലീന ദിനേശ് കുമാർ.

രഞ്ജിനി. രഞ്ജിനിയിൽ അടുത്തതായി മനോജ് പൊൻപറ ആവശ്യപ്പെട്ട ഗാനമാണ്. ഷിബു ചക്രവർത്തി വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയത് ചിത്രം വന്ദനം.

രഞ്ജിനിയിൽ അടുത്തതായി അർഷിൻ ആവശ്യപ്പെട്ട ഗാനമാണ്. അർഷിൻ തൻ്റെ കൂട്ടുകാരി വിഷ്ണുമായയ്ക്ക് വേണ്ടി, ഇരിങ്ങത്തുള്ള വിഷ്ണുമായയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം ഇഷ്ടം എന്ന ചിത്രത്തിലേത്. പാടിയത് യേശുദാസ്.

ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം ശുഭരാത്രിയും നേരുന്നു.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400

0: 2244440
1: 9400044440
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
2: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59:43. ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി പരിപാടികൾ ആസ്വദിക്കാം.